ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 6. മലയാള വർഷം 1201, കർക്കിടകം 12. 2026 ജൂലൈ 28, ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 55 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ യു ആർ ഗിരിധരൻ.
1: നാക്ക് നന്നെങ്കിൽ നാടടക്കാം എന്ന് പഴയ ഒരു ചൊല്ലുണ്ട്. പലപ്പോഴും നമ്മുടെ നാവിൻ്റെ, അതായത് നമ്മുടെ വാക്കിൻ്റെ പ്രമാദം കൊണ്ടാണ്, പിശക് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അസ്ഥാനത്തുള്ള അഭിപ്രായം പറച്ചിലുകളും മറ്റുള്ളവരുടെ ഇംഗിതം മനസ്സിലാക്കാതെയുള്ള ചില ഗുണദോഷ നിരൂപണങ്ങൾ ചെയ്യലും ആരും ഇഷ്ടപ്പെടാത്ത വിമർശനങ്ങൾ നടത്തുന്നതുമെല്ലാം നമ്മെ മറ്റുള്ളവർ വെറുക്കാൻ ഇടയാകുന്നു, നമ്മുടെ സുഹൃത്തുക്കളെപ്പോലും നഷ്ടപ്പെടാൻ ഹേതുവുമാകുന്നു. ഈ അപകട സാധ്യതയിൽ നിന്നും ഒഴിവാകാനുള്ള വഴി എന്താണ്? സംസാരിക്കുമ്പോൾ ഉണർവോടുകൂടിയിരിക്കുക, ജാഗ്രത പാലിക്കുക എന്നതാണ്. ആ അവബോധത്തിനാണ് വിവേകം എന്ന് പറയുന്നത്. ഇനി ഈ സുഭാഷിതമൊന്ന് നോക്കാം. ചപല രസന നിത്യമാർദ്രസ്ഥല നിവാസിനി സ്ഖലത്യേവ സുഖം തസ്മാത് താം ധീദാംന നിബന്ധയേത്. ചപല രസന, രസന എന്ന് വെച്ചാൽ നാവ്. ഈ നാവ് എപ്പോഴും ചപലയാണ്, ചാപല്യമാണ് അതിൻ്റെ ശീലം. അതായത് വഴുക്കുന്ന സ്വഭാവമാണ് നാവിൻ്റേത്. കാരണമെന്താണ്? നിത്യം ആർദ്രസ്ഥല നിവാസിനി, എപ്പോഴും ഉമിനീർ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നനവുള്ള സ്ഥലത്താണ് ഈ നാവ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് അതെപ്പോഴും സുഖമായി വഴുക്കിക്കൊണ്ടേയിരിക്കുന്നു. സ്ഖലത്യേവ സുഖം, അതായത് ഇഷ്ടം പോലെ തോന്നിയത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, ഇത് ചിലപ്പോൾ അതിരുകടന്ന് ഏഷണി, പരദൂഷണം, അസത്യം, പൊളിവചനം, അധിക്ഷേപം, അസഭ്യം എന്നിങ്ങനെ കണക്കില്ലാതെ നാശം വിതയ്ക്കുന്ന തലങ്ങളിലേക്കും കൂടി കടക്കുന്നു. സ്വാർത്ഥലാഭത്തിനു വേണ്ടിയുള്ള കളവു പറച്ചിലുകളും കപടപ്രസംഗങ്ങളും ദുർലക്ഷ്യത്തോടുകൂടിയുള്ള പ്രശംസാ പ്രകടനങ്ങളും അനാവശ്യമായ തർക്കങ്ങളും എന്നിങ്ങനെ എന്തെല്ലാം വിപരീതങ്ങളാണ് നാവടക്കാത്തതുകൊണ്ട് സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തസ്മാത് ധീദാംന നിബന്ധയേത്. ധീ എന്നുവെച്ചാൽ വകതിരിവ്, കാര്യാകാര്യ വിവേചനം. ദാമം എന്നുവെച്ചാൽ കയർ. അതായത് നാവിനെ വിവേകം എന്ന് പറയുന്ന നല്ല ഉറപ്പുള്ള ഒരു കയറുകൊണ്ട് വഴുതിപ്പോകാതിരിക്കാൻ കെട്ടി നിർത്തേണ്ടതാണ് എന്ന് വളരെ ഭാവനാപരമായ ഒരു സുഭാഷിതത്തിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. തീയിനാൽ സുട്ട പുണ്ണുള്ളാറും ആറാതെ നാവിനാൽ സുട്ട വടു എന്നത് തമിഴിൽ പ്രസിദ്ധമായുള്ള ഒരു തിരുക്കുറൾ പദ്യമാണ്. അതായത് തീ പൊള്ളി ഉണ്ടാവുന്ന വ്രണം കാലാന്തരത്തിൽ ഉണങ്ങി ശരിയാവും, പക്ഷേ നാവുകൊണ്ട് പൊള്ളിച്ച, അതായത് വാക്കുകൊണ്ട് ചുട്ട വ്രണം മറ്റൊരാളിൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ ആ പൊള്ളൽ അത് ഒരിക്കലും ഉണങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എത്ര ശരിയാണത്! നോവിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ അത് പറഞ്ഞയാൾ ഒരു പക്ഷേ അത് ഉടൻ മറന്നു കളഞ്ഞെന്ന് വരാം. എന്നാൽ അത് ആരോട് പറഞ്ഞോ ആ വ്യക്തി അതൊരിക്കലും മറക്കുകയുമില്ല, അത് പറഞ്ഞയാൾക്ക് ഒരു പക്ഷേ ഒരിക്കലും മാപ്പ് കൊടുത്തെന്നും വരില്ല. അതുകൊണ്ട് സദാസമയം നാവിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. എപ്പോഴും വിവേകവും ജാഗരൂകതയും കൈവിടാതെയും വിനയത്തോടെ നല്ലവണ്ണം ആലോചിച്ചും സൂക്ഷിച്ചും വേണം മറ്റുള്ളവരോട് എന്തും സംസാരിക്കാൻ. അപ്രകാരം സംഭാഷണം ചെയ്യുന്ന പക്വതയോടുകൂടിയ വ്യക്തികളെയാണ് സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ആദരിക്കുന്നത് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. ഒരു കാര്യത്തിലും ഇടപെടാതെ, യാതൊന്നിനും അഭിപ്രായം പറയാതെ എപ്പോഴും മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നതല്ല ഇതിൻ്റെ സന്ദേശമായി ഉൾക്കൊള്ളേണ്ടത്. വിവേകത്തോടുകൂടിയും വേണ്ടത് വേണ്ട രീതിയിൽ മാത്രവും നന്നായി ആലോചിച്ച് വേണം സംസാരിക്കാൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്.
0: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ യു ആർ ഗിരിധരൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വയലോപ്പള്ളി ശ്രീധര മേനോന്റെ കവിത ത്യാഗോപഹാരം പാരായണം ചെയ്യുന്നത് കൃഷ്ണബാബു.

ഉഷ മലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലുപ്പള്ളി ശ്രീധരമേനോന്റെ ത്യാഗോപഹാരം എന്ന കവിത. പാരായണം ചെയ്തത് കൃഷ്ണ ബാബു.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. 6:15 പ്രഭാതവന്ദനം. അധ്യാത്മരാമായണ പാരായണം ആരണ്യകാന്ഡം പാരായണം ചെയ്യുന്നത് കെ എൻ മീര. തുടർന്ന് ഗായത്രി ഗിരീഷ് പാടിയ ശ്രീരാമകീർത്തനം. 6:30 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 7:05 പുലരിപ്പൂക്കൾ ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക് കീം റിസൾട്ട് വന്നതിന് ശേഷം. തുടർന്ന് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായ ബിരുദ പഠനം ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതി സാധനം മാധവിക്കുട്ടിയുടെ സുന്ദരിയായ മകൾ എന്ന കഥയുടെ ആദ്യ ഭാഗം അവതരണം വൈ എസ് പൗർണമി. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. ഇന്റർനെറ്റ് അഡിക്ഷനും ആരോഗ്യവും ആയുർവേദ ചികിത്സകയായ ഡോക്ടർ തുഷാര ജോയ് ചെയ്യുന്ന പ്രഭാഷണം. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. രാവിലെ 8:30 10:15 വൈകിട്ട് 4:45 6:40 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 നാരായണൻ കെയുടെ സംഗീത കച്ചേരി. ഗിരീഷ് കുമാർ എൽ എസ് വയലിൻ, സനൽ കെ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ണവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടൻതുള്ളൽ പഴവിൽ ഗോപിനാഥും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് ഭാഗം 3. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ ഏഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള നാടകവേദി തിരുവനന്തപുരം. 2:30 സ്വരസാഗരം കദ്രി ഗോപാൽനാഥ് സാക്സഫോണിൽ വായിച്ച കൃതികൾ. ടി രുക്മിണി വയലിൻ, മൈസൂർ എസ് പുട്ടരാജു തവിൽ. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം പാലക്കാട് ആർ രഘു മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:20 അധ്യാത്മരാമായണ പാരായണം 12 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക

0: 7:35 അക്ഷത കേരളം പുനഃപ്രക്ഷേപണം. ലളിതാംബിക അന്തർജനത്തിൻ്റെ കാവ്യലോകം പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ വി സി. ലളിതാംബിക അന്തർജനത്തിൻ്റെ കവിത തെച്ചിപ്പൂവിൻ്റെ കൃതാർത്ഥത ചൊല്ലുന്നത് അമൃത നാരായണൻ. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സാഹിത്യരംഗം. രാജൻ കൈലാസ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കാളവണ്ടി, കളിമണ്ണ്. 8:15 പാർലമെൻ്റ് റിവ്യൂ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി പി എം ജൻജാതീയ ഉന്നത്ഗ്രാം അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10-ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പാഠഭാഗങ്ങൾ തൃശൂർ മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപിക സിന്ധു കെ അവലോകനം ചെയ്യുന്നു. 9:30 കഥാപ്രസംഗം. 10:00 പാർലമെൻറ്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. എഫ് എം 101.3 MHz ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഡോക്ടറോട് ചോദിക്കാം. ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സിബിന്ദ് കുമാർ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 11:30 3:00 ചലച്ചിത്രഗാനങ്ങൾ. 4:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. രാമായണ പാരായണം. ആരണ്യകാന്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീമതി KN മീര.

0: സുന്ദരം.
1: ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീമതി കെ എൻ മീര. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് ഗായത്രി ഗിരീഷ്.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം നാളെ പുലരിപ്പൂക്കളിൽ.
3: എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്, ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
5: ആകാശവാണി തൃശൂർ.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
7: പ്രായോജകർ
8: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
7: ഫോൺ 90 48 255 333.
9: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
10: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
9: കൂടുതൽ വിവരങ്ങൾക്ക്
10: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493 262 262.
5: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ നടത്തുന്ന ബി എസ് സി ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്നീ പ്രോഗ്രാമുകളിലെ CUET സീറ്റുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-243-8139. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ്, ട്രൈക്കോഡർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണ ഉപാധികളായ ബ്യുവേറിയ ബാസിയാന, ലെക്കാനിലിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവയും ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്തു നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487-269-087. മൊബൈൽ നമ്പർ 9747-238532. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിൻ്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരുമായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിനെ പദ്ധതി ചെലവിൻ്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ

0: പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
3: പ്രായോജകർ
5: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സ് ലഭ്യമാണ്.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികളുമടക്കം 609,305 പേർക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകും. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റിന്റെ വിതരണം 10 ഓഗസ്റ്റ് ആരംഭിക്കും. 25 പൂർത്തിയാക്കും. സപ്ലൈകോ ഓണച്ചന്തകൾ 8 മുതൽ. ഓണക്കാലത്തിന് മുൻപ് അരിക്ഷാമം തീർക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഇടപെടൽ വഴി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 25,164 ടൺ അരി എത്തിക്കും. ഇതിൽ 5,164 ടൺ സപ്ലൈകോ വിൽപ്പനശാലകൾ വഴിയും 20,000 ടൺ റേഷൻ കടകൾ വഴി ഓണം സ്പെഷ്യൽ അരിയായും നൽകും. അമ്മത്തൊട്ടിലിൽ വീണ്ടും പെൺകുഞ്ഞ്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ നിന്നും 5 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ലഭിച്ചു. ഞായറാഴ്ച രാത്രി 11:30 to 11:45 ഇടയിലാണ് അമ്മ ഉപേക്ഷിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ പെരുമ്പി വരെയുള്ള ഭാഗത്ത് സർവീസ് റോഡുകൾ നിർമ്മിക്കുവാൻ മന്ത്രി ഒ ജെ ജിനീഷിന്റെ സാന്നിധ്യത്തിൽ തൃശൂരിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കലക്ടർ ശിഖ സുരേന്ദ്രൻ, ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ എന്നിവർ അറിയിച്ചു. ജന്തർ മന്ദറിലെ നിരാഹാര സമരത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുങ് ആശുപത്രി വിട്ടു. ലഡാക്കിലേക്ക് മടങ്ങുന്നതിന് മുൻപ് രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി. കോ എയർ വിമാന സർവീസ് അടുത്ത വർഷം ഏപ്രിലോടെ നിലവിൽ വരും. സഹകരണ മേഖലയിൽ തുടങ്ങാനിരിക്കുന്ന കോ എയർ വിമാന സർവീസിന് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം 31 നടത്തും. അടുത്ത വർഷം ഏപ്രിലോടെ സർവീസ് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചോദ്യചോർച്ചയും മറ്റ് പരീക്ഷാ ക്രമക്കേടുകളും സംബന്ധിച്ച കേസുകളുടെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ശക്തിപ്പെടുത്തുക, ചോദ്യക്കടലാസ് ചോർച്ചയും മറ്റ് ക്രമക്കേടുകളും തടയുക തുടങ്ങിയവയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്ന് ബില്ലിന്റെ വിശദീകരണത്തിൽ പറയുന്നു. ഇറാൻ US സമാധാന ചർച്ച പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നതിനിടെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലകളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്നും എല്ലാ ഡ്രോണുകളും വെടിവച്ചിട്ടെന്നും സൗദി സേന അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സ് മത്സരത്തിൽ വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഗ്വാനിശ്രീ യാദവിന് വെള്ളിയും ബിന്ദ്യാറാണി വെങ്കലവും കരസ്ഥമാക്കി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കർ, ലോകേഷ് സത്യനാഥൻ എന്നിവർ ഫൈനലിൽ എത്തി.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
3: പ്രായോജകർ
5: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
8: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
11: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
10: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
2: ആകാശവാണി തൃശൂർ. ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം? എന്നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം,
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
5: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.

ഒരറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04872323571, മറ്റൊരു നമ്പർ 04872323572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 04872323571, 04872323572.

പുലരിപ്പൂക്കളിൽ ഇന്ന് രാവിലെ 7:05 കേൾക്കാം ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്. കീം റിസൾട്ട് വന്നതിന് ശേഷം തുടർന്ന് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായ ബിരുദ പഠനം. ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. രാവിലെ 7:35 ഗാനസന്ദേശം, 7:40 കഥകളരി സാധനം. മാധവിക്കുട്ടിയുടെ സുന്ദരിയായ മകൾ എന്ന കഥയുടെ ആദ്യഭാഗം അവതരണം വൈ എസ് പൗർണമി.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322105

0: 5142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ് പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗാഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ്യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. NDA പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഈ മാസം 21 അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗരൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ

0: ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. 4 പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. 3 മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് ട്രാപ്പിഡ്സ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂരിയക്കോട്.
1: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AY കാർഡുകാർക്കായുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25 പൂർത്തിയാക്കും. 16 അടങ്ങിയതാണ് സൗജന്യ കിറ്റ്. സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി വി അബ്ദുൽ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരതി റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്ത്

0: राष्ट्रपतिः सीपी राधाकृष्णन् तथा प्रधानमन्त्री नरेन्द्रमोदी च ज्ञानेश्वरी यादवं रजतपदक प्राप्त्यर्थम् अभिनन्दितवन्तः। अधुना भारतस्य पदकतालिकायाम् एकं स्वर्णपदकं, त्रीणि रजतपदकानि, एकं कांस्यपदकं च एवम् आहत्य पञ्च पदकानि सन्ति इति वार्ताः।
1: സമയം 7 മണി. ആകാശവാണി.
2: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
5: ശ്രീരാമൻ സീതാലക്ഷ്മണന്മാരോടൊപ്പം വനവാസത്തിന് പോയി കഴിഞ്ഞപ്പോൾ മക്കളുടെ വിയോഗദുഃഖം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവ് മരണമടഞ്ഞു. ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്താണ്. രാജ്യം അനാഥമായപ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ദൂതന്മാർ കേകയത്തിലെത്തി ഭരത ശത്രുഘ്നന്മാരോട് അയോധ്യയിലേക്ക് എത്രയും വേഗം എത്തണമെന്നറിയിച്ചു. ദൂതന്മാർ അവിടെ ചെല്ലുന്നതിൻ്റെ തലേരാത്രിയിൽ ഭരതൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു ഇരുമ്പ് പീഠത്തിലിരിക്കുന്ന ദശരഥനെ 2 സ്ത്രീകൾ പ്രഹരിക്കുന്നു. പിന്നെ അദ്ദേഹം കഴുതകളെ പൂട്ടിയ വാഹനത്തിൽ കയറി തെക്കോട്ട് യാത്ര പോകുന്നു. പോകും വഴി ഒരു രാക്ഷസി അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് താഴെ വലിച്ചിട്ട് മണ്ണിലൂടെ വലിച്ചിഴയ്ക്കുന്നു. ഈ സ്വപ്നം അപകട സൂചനയായി ഓർത്തിരിക്കുമ്പോഴാണ് വസിഷ്ഠൻ്റെ സന്ദേശവുമായി ദൂതന്മാർ എത്തിച്ചേരുന്നത്. അയോധ്യയെ സമീപിക്കുന്തോറും അശുഭ സൂചനകൾ ഭരതനെ ആകുലപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും നിശ്ചലരായും വ്യാകുലചിത്തരായും കാണപ്പെടുന്നു. ആകെ ഒരു മരണ വീടിൻ്റെ പ്രതീതിയാണ്. കൊട്ടാരത്തിലെത്തിയപ്പോഴും അനുഭവം വ്യത്യസ്തമല്ല. ആകെ ശോകമൂകം. ഭരതൻ നേരെ അമ്മ കൈകേയിയുടെ വാസഗൃഹത്തിലേക്ക് പോയി. ചെന്നപാടെ അമ്മ അച്ഛനെവിടെ, അച്ഛൻ എപ്പോഴും അമ്മയുടെ അടുത്താണല്ലോ കാണാറുള്ളത് എന്നു ചോദിച്ചു. മകനെ, നിന്റെ അച്ഛൻ എല്ലാ പുണ്യാത്മാക്കളും പോകുന്ന വഴിയെ പോയി സ്വർഗസ്ഥനായിരിക്കുന്നു എന്ന് കൈകേയി പറഞ്ഞു. അത് കേട്ട ക്ഷണം അയ്യോ അച്ഛ എന്ന് നിലവിളിച്ചുകൊണ്ട് ഭരതൻ ബോധമറ്റ് താഴെ വീണു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ വീണ്ടും കൈകേയിയോട് ചോദിച്ചു, അമ്മേ, എൻ്റെ ജ്യേഷ്ഠൻ രാമനെവിടെ, എൻ്റെ അനുജൻ ലക്ഷ്മണനെവിടെ, എനിക്ക് മാതൃതുല്യയായ സീതയെവിടെ, ആരെയും കാണുന്നില്ലല്ലോ, അവർ വനവാസത്തിന് പോയിരിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാനാണ് അവരെ വനത്തിലേക്ക് അയച്ചത്. അത് ഭരതൻ പ്രതീക്ഷിച്ച ഉത്തരമായിരുന്നില്ല. അമ്മ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഭരതന് മനസ്സിലായതുമില്ല. അതുകൊണ്ട് വീണ്ടും ചോദിച്ചു, അമ്മേ, അച്ഛൻ എനിക്കായി എന്തെങ്കിലും സന്ദേശം അമ്മയെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല മകനെ, ഹാ രാമ, ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ജീവൻ വെടിയുകയാണ് ചെയ്തത്. മകനെ, എഴുന്നേൽക്കൂ, പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക, പിന്നെ വിധിപ്രകാരം അഭിഷേക കർമ്മങ്ങൾ നടത്തുക. ഞാൻ നിനക്കായി നേടിത്തന്നിരിക്കുന്ന രാജ്യത്തെ നിഷ്കണ്ടകമായി അനുഭവിക്കുക. ഇപ്പോൾ ഭരതന് കാര്യങ്ങൾ ഒട്ടൊക്കെ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. കോപം കൊണ്ട് സ്വയം മറന്ന് അമ്മയുടെ നേരെ അലറി, ഞാനിപ്പോൾ തന്നെ വനത്തിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് വന്ന് സിംഹാസനത്തിൽ ഇരുത്തിയിട്ടേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരികയുള്ളൂ. അല്ലെങ്കിൽ ഞാനും വനത്തിൽ തന്നെ താമസിക്കും. ഞങ്ങളാരുമില്ലാത്ത രാജ്യം അമ്മ തന്നെ ഭരിച്ചുകൊള്ളുക. അപ്പോൾ ഭരതൻ വന്ന വിവരമറിഞ്ഞ് കുലഗുരു വസിഷ്ഠൻ അവിടേക്കെത്തി. ഭരതൻ കുമ്പിട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, മഹാഗുരു, ക്ഷമിക്കണം, ഞാനിപ്പോൾ തന്നെ വനത്തിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് പോരാൻ. അഭിഷേക സാമഗ്രികളെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങും പോരണം. വനത്തിൽ വച്ച് തന്നെ രാമനെ അഭിഷേകം ചെയ്യണം. സൈന്യങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ അയോധ്യയിലേക്ക് വരവേൽക്കണം. ഞാൻ അങ്ങയുടെ അനുവാദം അപേക്ഷിക്കുന്നു. ഭരതൻ്റെ തീരുമാനമറിഞ്ഞ് താൻ ഇത് പ്രതീക്ഷിച്ചതാണ് എന്നതുപോലെ വസിഷ്ഠ മഹർഷി അങ്ങനെയാകട്ടെ എന്ന് സമ്മതം അറിയിച്ചു. ഇങ്ങനെ ഒരു അനുജൻ ലോകചരിത്രം മുഴുവൻ പരിശോധിച്ചാലും നമുക്ക് മറ്റെവിടെയും കണ്ടെത്താനാവില്ല. ആദികവി അവതരിപ്പിക്കുന്നത് ഉന്നതമായൊരു മാതൃകാ സഹോദരനെയാണ്. ഉത്തമനായ പുത്രനും ജ്യേഷ്ഠ സഹോദരനും ശ്രീരാമനെപ്പോലെ ആയിരിക്കണം. അനുജന്മാരോ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെപ്പോലെയും. അതാണ് മഹർഷി വാൽമീകിയുടെ പാത്രസൃഷ്ടി.

0: മഹത്വം. താൻ ആഗ്രഹിക്കാതെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ കയ്യിൽ വന്ന ചെങ്കോലും കിരീടവും ത്യജിക്കാൻ, ജ്യേഷ്ഠനു വേണ്ടി ഉപേക്ഷിക്കാൻ ഭരതന് മാത്രമേ കഴിയൂ. അതുവഴി ഭരതൻ്റെ മഹത്വം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന ഉപനിഷത്തത്വത്തിൻ്റെ പ്രായോഗിക പാഠമാണ് നമ്മളിവിടെ കാണുന്നത്.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ.
5: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട് നനുത്ത മഴയുടെ സംഗീതം പോലെ ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം അത് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
0: ഗാനസ്മൃതി ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര തയ്യാറാക്കിയത് YS പൗർണമി.
4: അനുരാഗത്തിന്റെ സുഗന്ധം നിറഞ്ഞ വരികൾ, അതിനെ കരളിൽ വിരിഞ്ഞ സംഗീതത്തിന്റെ പൂക്കൾ. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ ജോൺസൺ ടീം ഒരുക്കിയ ഈ ഗാനം ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ കവിതകളിലും എഴുത്തിലും താൽപ്പര്യമുണ്ടായിരുന്ന പൂവച്ചൽ ഖാദർ ആകാശവാണിക്കു വേണ്ടിയും നാടകങ്ങൾക്കു വേണ്ടിയും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രണയത്തിന്റെ അപൂർവ സുന്ദര ഭാവങ്ങൾ നിറച്ച വരികൾ കൊണ്ട് നമുക്ക് സമ്മാനിച്ച അനുരാഗിണി എന്ന ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

0: തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: എന്നർ ഷോപ്പ് എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്ര പരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: പുലരിപ്പൂക്കളിൽ അടുത്തതായി
7: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
0: റൈറ്റ് ട്രാക്കിൽ ഇന്ന് കീം റിസൾട്ട് വന്നതിന് ശേഷം തുടർന്ന് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായ ബിരുദ പഠനം. സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. ആദ്യം കീം റിസൾട്ട് വന്നതിന് ശേഷം
8: സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിന്റെ റിസൾട്ട് വന്നു. പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് കൗൺസിലിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയമാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര ഓപ്ഷൻ നൽകാം, ഒരാൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. കോളേജുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ നൽകാം, താല്പര്യമുള്ള ബ്രാഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ നൽകാം. ഇതിനപ്പുറം ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഓപ്ഷൻ നൽകുന്നതിന് മുമ്പ് അല്പം ഗൃഹപാഠം ചെയ്യണം. താല്പര്യമുള്ള ബ്രാഞ്ചുകൾ ഏതാണ്, താല്പര്യമുള്ള കോളേജുകളിലെ പ്ലേസ്മെൻ്റ് എങ്ങനെയാണ്, ഇന്റേൺഷിപ്പിനുള്ള സൗകര്യങ്ങളുണ്ടോ, ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എത്രത്തോളമുണ്ട്, ഇതൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ ആവശ്യത്തിനുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ടോ, ആവശ്യത്തിന് അധ്യാപകരുണ്ടോ എന്നതും വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ഒരു രക്ഷിതാവ് എന്നെ വിളിച്ച് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ബിടെക് നാനോ ടെക്നോളജിയും ബിടെക് ബയോടെക്നോളജിക്കും അഡ്മിഷൻ ലഭിച്ചു, ഏത് തിരഞ്ഞെടുക്കണം? കുട്ടിക്ക് ഗവേഷണത്തോടാണ് താല്പര്യം, ഗവേഷണത്തിനോടാണ് താല്പര്യമെങ്കിൽ ബിടെക് ബയോടെക്നോളജി നാനോ ടെക്നോളജിയെക്കാളും കേരളത്തിൽ ഗവേഷണ സൗകര്യമുണ്ട്. ആ ഒരു സാധ്യത വിലയിരുത്താം. അപ്ലൈഡ് ലെവലിൽ ബിടെക് ബയോടെക്നോളജിക്ക് സാധ്യത വളരെ കൂടുതലാണ്. 2026-27 കേന്ദ്ര ബജറ്റിൽ ബയോ ഫാർമക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുപോലെ ബയോടെക്നോളജിക്കും വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും വിലയിരുത്തുമ്പോൾ സാധ്യതകൾ വളരെയേറെയുള്ള ഒരു മേഖലയാണിത്. അതുപോലെ BSc നഴ്സിംഗിനും നിരവധി പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാം. LBS സെൻറ്റർ ഫോർ ബയോടെക്നോളജി വഴിയാണ് പ്രവേശനം നടക്കുന്നത്. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അതും സാധ്യതകൾ പരിശോധിക്കാവുന്നതാണ്. വിദേശ പഠനത്തിനുള്ള സാധ്യതകൾ പലരും ചോദിക്കുന്നുണ്ട്. നാനോ ടെക്നോളജിക്ക് വിദേശത്ത് സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. പക്ഷേ നാനോ ടെക്നോളജി ബയോടെക്നോളജിക്ക് നമ്മുടെ നാട്ടിൽ സാധ്യതകൾ വേണ്ടത്ര ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പലരും സാധ്യതയില്ലാത്ത കോഴ്സുകൾക്ക് പോയി ചേർന്ന് പലരും പറയുന്നത് കേട്ട് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്നു. ബിടെക് ബയോടെക്നോളജി ആണോ അതുപോലെ BSMS ബയോടെക്നോളജി ആണോ ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട്. BSMS ബയോടെക്നോളജിക്കാണ് സാധ്യത കൂടുതൽ. ഇതിനകം തന്നെ ഐസറിൻ്റെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ BSMS പ്രോഗ്രാമിൻ്റെ അലോട്ട്മെൻ്റ് വന്നു കഴിഞ്ഞു. നിരവധി വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ ഉണ്ട്. BSMS പ്രോഗ്രാം ഐസറിൽ പോകണോ അല്ല ബിടെക്കിന് പോകണോ, ഏതാണ് നല്ലത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഐസറിലെ BSMS പ്രോഗ്രാം ബിടെക്കിനേക്കാളും നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഗവേഷണ സാധ്യതകൾ വളരെയേറെയുണ്ട്. വിദേശ സർവകലാശാലകളിൽ നിന്ന് PhD ചെയ്യാം. മാത്രമല്ല PhD പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിദേശ സർവകലാശാലകളിൽ അധ്യാപകരാകാനും ശാസ്ത്രജ്ഞരാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതും വിലയിരുത്താവുന്നതാണ്. മുംബൈയിലുള്ള DY പാട്ടീൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 4 മെഡിക്കൽ കോളേജുകളുണ്ട്. BSc നഴ്സിംഗ്, അതുപോലെ നിരവധി പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ, MSc നഴ്സിംഗ് തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. വളരെയേറെ സാധ്യതയുണ്ട്. DY പാട്ടീൽ യൂണിവേഴ്സിറ്റിക്ക് അഗ്രികൾച്ചർ ടെക്നോളജിയും അതുപോലെ തന്നെ BSc അഗ്രികൾച്ചർ കോഴ്സും അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമും ഉണ്ട്. സാധ്യത.

0: വിലയിരുത്തി ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. ഒരുപാട് കോഴ്സുകൾ വരുന്നു, നീറ്റ് അടിസ്ഥാനത്തിലുള്ള കോഴ്സുകൾ വരുന്നു, കീം അടിസ്ഥാനത്തിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ വരുന്നു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അല്പം കൺഫ്യൂഷനിലാണ്. ഇന്നിരുന്ന് ആലോചിച്ച് എല്ലാം വിലയിരുത്തി മാത്രം ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം. അല്ലെങ്കിൽ കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു ഗതികേട് വരരുത്. എല്ലാം നന്നായി ചിന്തിച്ച ശേഷം അഭിരുചിയും താല്പര്യവും ലക്ഷ്യവും എല്ലാം വിലയിരുത്തി മതി കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അതിനുള്ളൊരു ശ്രമം ഇപ്പോൾ നടത്താം. അതിന് യഥേഷ്ടം സമയപ വിദ്യാർത്ഥികൾക്കുണ്ട്.
1: റൈറ്റ് ട്രാക്കിൽ ഇനി വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക്

0: താല്പര്യവും ലക്ഷ്യവുമെല്ലാം വിലയിരുത്തി മതി കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അതിനുള്ളൊരു ശ്രമം ഇപ്പോൾ നടത്താം. അതിന് യഥേഷ്ടം സമയപ വിദ്യാർത്ഥികൾക്കുണ്ട്.
1: റൈറ്റ് ട്രാക്കിൽ ഇനി വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായ ബിരുദ പഠനം.
0: വിദ്യാർത്ഥികൾ എന്താകണമെന്ന് തീരുമാനിക്കേണ്ട കാലയളവാണ് ബിരുദ പഠനകാലം. ആശയവിനിമയം മെച്ചപ്പെടുത്തണം, മലയാളം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പത്രങ്ങൾ പതിവായി വായിച്ച് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കണം. കമ്പ്യൂട്ടർ സ്കിൽ എല്ലാ തൊഴിലുകൾക്കും അത്യന്താപേക്ഷിതമായതിനാൽ തീർച്ചയായും കൈവരിക്കണം. കോവിഡിന് ശേഷം നിരവധി ടെക്നോളജി അധിഷ്ഠിത കോഴ്സുകൾ രൂപപ്പെട്ടു വരുന്നു. കോഴ്സറ, എഡക്സ്, ഫ്യൂച്ചർ ലേൺ, സ്വയം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അവ ലഭ്യമാണ്. ബിരുദ പഠനത്തോടൊപ്പം ഭാവിയിൽ തൊഴിൽ സാധ്യതയുള്ള ഒന്നോ രണ്ടോ ഓൺലൈൻ ഹ്രസ്വകാല കോഴ്സുകൾ പഠിക്കുന്നത് നല്ലതാണ്. ബിരുദശേഷം ബിരുദാനന്തര പഠനത്തിനുള്ള നിരവധി പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം. ഗേറ്റ്, കാറ്റ്, ജിമാറ്റ്, കെമാറ്റ്, ജാം തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ് തൊഴിലിനുള്ള പരീക്ഷകൾ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സിവിൽ സർവീസ് പരീക്ഷ എന്നിവയ്ക്കും ചിട്ടയോടെ ബിരുദ പഠനകാലത്ത് തയ്യാറെടുക്കാം. യു ജി സിയുടെ പുതുക്കിയ നിബന്ധനകൾക്കനുസരിച്ച് ഒരേ സമയം രണ്ട് ബിരുദ കോഴ്സുകൾക്ക് പഠിക്കാം. ബിരുദ പഠനശേഷം വിദേശ പഠനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള പരിശ്രമം ബിരുദ പഠന കാലയളവിൽ തന്നെ തുടങ്ങാം. താല്പര്യമുള്ള ഉപരിപഠന മേഖല, രാജ്യം എന്നിവ തീരുമാനിച്ചാൽ ജി ആർ ഇ, ടോഫിൽ, ഐ എൽ ടി എസ്, ജി മാറ്റ്, ലിംഗ്വാ സ്കിൽ, ഒ ഇ ടി, ബി ഇ സി തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം. ബിരുദ പഠനകാലത്ത് മികച്ച ഇന്റേൺഷിപ്പുകൾ ചെയ്യാൻ ശ്രമിക്കണം. 4 വർഷ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാം കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കാം. ആശയവിനിമയം, എഴുതാനുള്ള കഴിവ്, സോഫ്റ്റ് സ്കിൽസ് എന്നിവ മെച്ചപ്പെടുത്തണം. ദേശീയ വിദേശ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാം. ഗവേഷണത്തിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശ സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ, അസിസ്റ്റൻഷിപ്പ് എന്നിവയ്ക്ക് ശ്രമിക്കാം. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് നന്നായി തയ്യാറെടുക്കണം. ലോജിക്കൽ, ന്യൂമറിക്കൽ, അനലിറ്റിക്കൽ, ടെക്നിക്കൽ, കമ്മ്യൂണിക്കേഷൻ ഡൊമൈൻ സ്കില്ലുകൾ മെച്ചപ്പെടുത്തണം. ഒന്നോ രണ്ടോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ പഠിക്കണം. ജാവ, ഔട്രീച്ച്, C++, പൈത്തൺ എന്നിവ നല്ലതാണ്. പരമാവധി മോക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. ബിരുദധാരികളിലെ തൊഴിൽ ലഭ്യത മികവ് രാജ്യത്ത് 30% താഴെ മാത്രമാണ്. എന്നാൽ ചിട്ടയോടെയുള്ള ബിരുദ പഠനം തൊഴിൽ ലഭ്യത മികവ് ഉയർത്താൻ സഹായിക്കും. താൽപ്പര്യം, അഭിരുചി, ലക്ഷ്യം എന്നിവ വിലയിരുത്തിയുള്ള പഠനം എളുപ്പത്തിൽ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കും. പഠനത്തോടൊപ്പം പാഠ്യേതര കാര്യങ്ങളിലും മികവ് പ്രകടിപ്പിക്കണം. ക്യാമ്പസുകളിലെ ലഹരി വിപത്തിനെതിരെ പ്രതികരിക്കാനും മികച്ച ശീലങ്ങൾ വളർത്തിയെടുക്കാനും ശ്രമിക്കണം. പ്രവേശന പരീക്ഷകൾക്കും വിദ്യാർത്ഥികൾ നന്നായി തയ്യാറെടുക്കണം. സ്കിൽ വികസന രംഗത്ത് സാധ്യതയുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നൊരു സ്ഥാപനമാണ് NTTF, നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, വ്യവസായ അധിഷ്ഠിത സിലബസ്, മികച്ച പരിശീലനം, ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സൗഹൃദം, സ്കിൽ വികസനം മുതലായവ NTTFൻ്റെ പ്രത്യേകതകളാണ്. 10, 12 ITI പൂർത്തിയാക്കിയവർക്ക് 3 വർഷ ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ്, മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്മാർട്ട് ഫാക്ടറി, ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് ITI ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ഡാറ്റാ സയൻസ് എന്നിവയിൽ ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്ക് ടൂൾ ഡിസൈൻ, പവർ ഇലക്ട്രോണിക്സ്, എംബഡഡ് സിസ്റ്റംസ്, IoT, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്നിവയിൽ 1 വർഷ പോസ്റ്റ് ഡിപ്ലോമ പ്രോഗ്രാമുണ്ട്. ബിടെക് പൂർത്തിയാക്കിയവർക്ക് ടൂൾ എഞ്ചിനീയറിംഗ്, പവർ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ 2 വർഷ PG പ്രോഗ്രാമുകളും ടൂൾ ഡിസൈനിൽ 1 വർഷ PG പ്രോഗ്രാമുണ്ട്. 10, 12 പൂർത്തിയാക്കിയവർക്കും ITI പൂർത്തിയാക്കിയവർക്കും കൺവെൻഷണൽ ആൻഡ് CNC മെഷീനിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ചേരാം. എല്ലാ കോഴ്സുകളും നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ അംഗീകാരമുള്ളതാണ്. കേരളത്തിൽ തലശ്ശേരിയിലും കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും NTTFന് പഠന കേന്ദ്രങ്ങളുണ്ട്. സ്കിൽ വികസന പ്രോഗ്രാം, തൊഴിലധിഷ്ഠിത പ്രോഗ്രാം, കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം മികച്ച തൊഴിലുകൾ എന്നിവ ലക്ഷ്യമിടുന്ന, ബിടെക്കിന് താല്പര്യമില്ലാത്ത, 3 വർഷം കൊണ്ട് ഡിപ്ലോമ എടുത്ത് ഉടനെ തൊഴിൽ രാജ്യത്തിനകത്തോ വിദേശത്തോ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച ചോയ്സാണ് NTTF വിഭാവനം ചെയ്യുന്നത്.
1: നിങ്ങൾ കേട്ടത് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായ ബിരുദ പഠനം. സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ

0: കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ.
1: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
0: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻ ചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:00
3: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
9: ഫോൺ 8129110087.
8: ബ്രാഞ്ചുകൾ ചേർ പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
10: സഹപ്രായോജകർ
11: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
13: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
11: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് ചേലക്കര പഞ്ചായത്തിൽ സിറ്റിംഗ് നടത്തുന്നു. തൃപ്രയാർ ശ്രീരാമ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ ഒഴിവുള്ള ഡിപ്ലോമ സീറ്റുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്നവർക്കും സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാം. പുതിയതായി അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ ഇന്ന് വൈകിട്ട് 5:00 അപേക്ഷ സമർപ്പിക്കണം. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ഫീസും സഹിതം നാളെ നിശ്ചിത സമയത്തിന് മുമ്പായി കോളേജിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം. 1-ാം റാങ്ക് മുതൽ 10,000 വരെയുള്ളവർ രാവിലെ 9 മുതൽ 10 വരെയുള്ള സമയത്തും റാങ്ക് 10,001 മുതൽ 20,000 വരെയുള്ളവർ രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയത്തും 20,001 മുകളിലുള്ളവർ രാവിലെ 11 മുതൽ 12 വരെയുള്ള സമയത്തും ഹാജരായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9388445530. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9388445530. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്ന് പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31-ാം തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. പുല്ലൂറ്റ് KKTM ഗവൺമെൻറ് കോളേജിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ ഒഴിവുകൾ നിലവിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള അർഹരായ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളും മതിയായ രേഖകളുമായി നാളെ വൈകിട്ട് 3:00 കോളേജിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 04-80-28-02-1-3.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
11: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
14: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
15: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
14: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
15: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

0: വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:40 മൃദുല ഫർണിച്ചർ വേൾഡ് തൊഴിലവസര വാർത്തകൾ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4 പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിനിയുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരു നേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള

0: ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4823 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി M. Liju തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറന്റ് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5ാം ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാർ.

0: ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഖറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ്
4: ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് 10-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചങ്ങരംകുളം അമയിൽ റിയാസ് മുബഷിറ ദമ്പതിമാർക്ക് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. റിയാസിനും മുബഷിറയ്ക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ഇനി ഗാനം കേൾക്കാം. ആർ കെ ദാമോദരൻ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം മിഴിനീർ പൂവുകൾ.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം.

0: മ്യൂസിക് പാർക്കിലില്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
1: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
2: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം.
3: ഇന്ന് കഥകൾ അതിസാദരത്തിൽ മാധവിക്കുട്ടിയുടെ സുന്ദരിയായ മകൾ എന്ന കഥ. അവതരണം YS പൗർണമി.
2: തള്ള തന്റെ ചെറിയ പുരയുടെ കോലായിൽ ഇരുന്നു. മങ്ങിയ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി. പുരത്തെ വെളിച്ചം മാഞ്ഞു കഴിഞ്ഞിരിക്കണം. അവർ ആലോചിച്ചു, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്റെ കണ്ണുകളിലേക്ക് വീഴുന്ന മൂടൽ എത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കണ്ണുകൾ തെളിയും. വീണ്ടും തൻ്റെ അടുത്തുള്ള സാധനങ്ങളെയൊക്കെ ഏതാണ്ട് തിരിച്ചറിയാറാവും.
4: പെണ്ണെ, നേരം സന്ധ്യയായത് കണ്ടില്ലേ? നീ എന്താ അവിടെ ഒരുക്കുന്നത്?
2: മകളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവർ സ്വരം താഴ്ത്തിയിട്ടില്ല. എപ്പോഴും ശകാരം തന്നെ. അവളെ വെറുക്കുന്നുവോ സ്നേഹിക്കുന്നുവോ എന്ന് തന്നെ അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. തൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നശിച്ചു. ദീനം കാരണം കിടന്നയിടത്തുനിന്ന് നിവർന്നെഴുന്നേറ്റ് നടക്കാനുള്ള ശക്തിയും പോയി. തന്നെക്കൊണ്ട് യാതൊരു ഉപകാരവും ആർക്കും ഇനി ഉണ്ടാകില്ല എന്നറിഞ്ഞതുകൊണ്ടാവണം അവർ ഈ പരുക്കൻ സ്വഭാവവും ശകാരവും തുടങ്ങിയത്.
4: ഞാൻ കാണുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട പെണ്ണെ, ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ വിവരവും ഞാൻ അറിയുന്നുണ്ട്, ഓർമ്മ വെച്ചോ,
2: അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞു. ദീനം കാർന്നു തിന്നുകഴിഞ്ഞ മൂക്ക് കാരണം അവരുടെ സ്വരം വളരെ വികൃതമായിരുന്നു. അവൾ ആ ശകാരങ്ങളും താക്കീതുകളും കേട്ടില്ല എന്ന് നടിച്ചു. കാരണം അവൾ യാതൊന്നും അമ്മയ്ക്ക് വിരോധമായി ചെയ്യാറില്ല. എന്നിട്ടും അമ്മയുടെ കണ്ണിൽ അവൾ കുറ്റക്കാരിയായിരുന്നു. മകളുടെ മൗനവും ഇടയ്ക്കിടയ്ക്കുള്ള ശാന്തമായ മറുപടിയും തള്ളയെ കൂടുതൽ കോപിപ്പിച്ചു.
4: എത്ര ചീത്ത കേട്ടാലും പെണ്ണിന് ഒരു കൂസലുമില്ല, നാണോ മാനില്ലാത്ത ജാതി.
2: ജോലിയെടുത്ത് കിട്ടുന്ന പണം അവൾ അമ്മയെ ഏൽപ്പിക്കും. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് അവൾ കഞ്ഞിയുണ്ടാക്കി ഉപ്പ് ചേർത്ത് അമ്മയ്ക്ക് വെച്ചു കൊടുക്കും. വൈകുന്നേരം മടങ്ങിയ ഉടനെ കുളി കഴിഞ്ഞ് വീണ്ടും ഭക്ഷണമുണ്ടാക്കും. രാത്രിയിൽ എത്ര കനത്ത ഉറക്കത്തിൽ നിന്നും അമ്മ വിളിച്ചാലുടനെ ഉണർന്നെഴുന്നേൽക്കും. വണ്ടിക്കാരൻ എത്ര മർദ്ദിച്ചാലും ക്ഷമിക്കുന്ന ശാന്തനായ ഒരു കാളയെപ്പോലെ അവൾ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിച്ചു. കാരണം ആ ശകാരമനുഭവിക്കലും അവൾക്ക് ഒരു ശീലമായി കഴിഞ്ഞിരുന്നു. തള്ളയ്ക്ക് അവളെ കാണുവാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. എന്നാലും അവളുടെ നടത്തത്തിലെ യൗവനവും അവൾ അടുത്തുവരുമ്പോൾ അവളിൽ നിന്നുയരുന്ന ആരോഗ്യത്തിൻ്റെ നേരിയ മണവും എല്ലാം തള്ളയെ ഭയപ്പെടുത്തി. അവൾക്ക് കാമുകന്മാരുണ്ടാവാതിരിക്കില്ല എന്ന് അവർ ഉറപ്പിച്ചു. പക്ഷേ അതിന് തെളിവായി ഒരൊറ്റ ചൂളം വിളിയോ ഓടുന്ന കാൽവെപ്പുകളോ ഒന്നും തന്നെ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല.
4: നീ എന്താണ് ഇത്ര നേരം കുളക്കടവിൽ ചെയ്തിരുന്നത്? ആരാണടി നിന്റെ ലോക്യക്കാരൻ? തേടിശി, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഓർമ്മ വെച്ചോ.
2: മകൾ മുണ്ടു പിഴിഞ്ഞ് കുടഞ്ഞ് അയക്കോലിൽ ഉണക്കാനിടും. യാതൊന്നും പറയാതെ അടുക്കളയിലേക്ക് നടക്കും. പിന്നീട് ഭക്ഷണം കഴിച്ച് മകൾ വിരിച്ചുകൊടുത്ത പായയിൽ കിടന്ന് ഉറങ്ങുന്നതുവരെയും ആ തള്ള പിറുപിറുത്തുകൊണ്ടേയിരിക്കും. മകൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് സ്വൈരം കിട്ടുമായിരുന്നു. ഇല്ലെന്നോ ഉണ്ടെന്നോ എന്തെങ്കിലും.
4: എടി എടി, നിനക്കാരടി?
2: അമ്മേ,

0: കുറച്ച് സ്വൈരം തരൂ, എനിക്ക് അവക ഏർപ്പാടുകളൊന്നുമില്ല.
1: നീ നുണ പറയണ്ട, ഞാൻ എല്ലാം അറിയുന്നുണ്ട്, ഓർമ്മ വെച്ചോ.
0: വീണ്ടും മൗനം. മകൾ കൈകാലുകൾ നിവർത്തി വെച്ച് കിടന്ന് ഉറങ്ങിത്തുടങ്ങിയിരിക്കും. അവളുടെ ക്രമമുള്ള ശ്വാസോച്ഛ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് തള്ള വളരെ നേരം പിറുപിറുക്കും. ഒടുവിൽ അവരും ഉറങ്ങിത്തുടങ്ങും. രാവിലെയായാൽ വീണ്ടും അവർ തമ്മിലുള്ള സമരം തുടങ്ങും. ചിലപ്പോൾ തള്ള ഇരിക്കുന്ന പലകയെടുത്ത് അവളുടെ അടുത്തേക്ക് വലിച്ചെറിയും. പക്ഷേ ഉന്നം പിഴയ്ക്കാതിരിക്കില്ല എന്ന് രണ്ടു പേർക്കും അറിയാമായിരുന്നു.
1: നീ എന്നെക്കൊണ്ട് നിന്നെ കൊല്ലിക്കുവടി, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കണ്ട.
0: മകൾ തലമുടി കുടഞ്ഞു കെട്ടി മുണ്ടു മാറ്റി ജോലിസ്ഥലത്തേക്ക് പുറപ്പെടും.
1: നീ എന്താണ് അവരോട് ഒന്നും ചോദിക്കാത്തത്? എനിക്ക് വേണ്ടി ഒരു മുണ്ടോ പുതപ്പോ എന്തെങ്കിലും? നീ ചോദിക്കില്ല, എനിക്ക് വേണ്ടി എന്തും ചോദിക്കാൻ നിനക്ക് ഇഷ്ടമില്ല. നീ നന്ദിയില്ലാത്തോള. ചൊറിയും ചെരങ്ങും കൊണ്ട് ചീഞ്ഞളിഞ്ഞ കാലത്ത് നിന്നെ ചുമലിലിട്ട് ഞാൻ ദിവസവും വൈദ്യരുടെ അടുത്തേക്ക് നടക്കും. എല്ലാവരും അപ്പോൾ ചോദിച്ചു, എന്തിനാ ഇതിനെ കൊണ്ടു നടക്കുന്നത്? ഇതിന് മാറില്ല. അങ്ങനെ നോക്കി വളർത്തിയിട്ട് ഇപ്പം നീ നന്ദിയില്ലാത്തോളായി.
0: എത്രയോ തവണ കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും മകൾക്ക് ആ പഴയ കഥ കേട്ടാൽ മനസ്സലിയും. അമ്മേ, എനിക്ക് അമ്മയെ കഴിച്ചേ ലോകത്തിൽ ആരുമുള്ളൂ. ഒരിക്കൽ ഉച്ചനേരത്ത് കോലായിൽ മുറ്റത്തെ വെളിച്ചത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന തള്ളയ്ക്ക് ഒരു വിരുന്നുകാരിയെ കിട്ടി. പലതും സംസാരിക്കുന്നതിനിടയിൽ ആ സ്ത്രീ പറഞ്ഞു, കാണാൻ നല്ലൊരു പെണ്ണായിട്ടുണ്ടല്ലോ മോള്, അവൾക്ക് വല്ലവരും വന്നാ? തള്ള കുറച്ചു നേരം പകച്ചിരുന്നു പോയി. മകളുടെ മുഖം തള്ള ഓർമ്മിക്കുന്നത് പത്തു കൊല്ലത്തോളം മുമ്പുണ്ടായിരുന്ന മട്ടിലാണ്. പതിഞ്ഞ മൂക്കും പല്ലില്ലാത്ത തൊണ്ണും മറ്റുമായ രൂപം. അന്ന് അവളെ കണ്ടവരാരും തന്നെ അവൾ നല്ലവളാണെന്ന് പറഞ്ഞിരുന്നില്ല. അന്ന് മകൾ മടങ്ങിയെത്തിയപ്പോൾ തള്ള പറഞ്ഞു,
1: നീ വലിയ സുന്ദരിയൊന്നും ചമഞ്ഞ് നടക്കണ്ട, വല്ല അപകടവും പറ്റിയ നിന്നെ ഞാൻ അറക്കും. മാനക്കേട് വരുത്തി വെക്കരുതടി, ഓർമ്മ വെച്ചോ.
0: ഞാൻ സുന്ദരി ചമഞ്ഞ് നടക്കാറില്ല.
1: ചമയാണ്ടെ തന്നെ സുന്ദരിയാണല്ലേ.
0: മകൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ആ മൗനം തള്ളയെ പരിഭ്രമിപ്പിച്ചു. അപ്പോൾ അവൾ യുവതിയായി എന്ന് മാത്രമല്ല, ഒരു സുന്ദരിയും കൂടി ആയിരിക്കുന്നു. അതിൽ തെല്ലൊരു അഭിമാനം അവർക്ക് തോന്നേണ്ടതാണ്. അവളെ കൂടുതൽ നിന്ദിക്കാനാണ് തള്ള പക്ഷേ പുറപ്പെട്ടത്.
2: മാധവിക്കുട്ടിയുടെ സുന്ദരിയായ മകൾ എന്ന കഥയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് കേട്ടത്. തുടർന്നുള്ള ഭാഗം അടുത്ത കഥകളരി സാദരത്തിൽ. അവതരണം YS പൗർണമി.
3: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
8: ഫോൺ 9446095714.
9: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
10: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
9: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
11: ആകാശവാണി തൃശൂർ.
12: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
13: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
14: ഈ മാസം 31 വരെ.
13: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
14: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
13: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
14: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: ആരോഗ്യക്കുറിപ്പുകൾ. ഇന്റർനെറ്റ് അഡിക്ഷനും ആരോഗ്യവും. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ തുഷാര ജോയ് സംസാരിക്കുന്നു.
1: ഫോണും ഇന്റർനെറ്റും ജീവിതത്തിന്റെ ഒരു ഘടകമായി കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവയുടെ അമിത ഉപയോഗം ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതെങ്ങനെയാണ് എന്നത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായി വരുന്നു. നമ്മൾ അതിൽ ചിലവഴിക്കുന്ന സമയം എത്രയാണ് എന്നത് നാം പലപ്പോഴും തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ അമിത ഉപയോഗം മൂലമാണ് നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്നത് മനസ്സിലാകാതെ പോകുന്നു. പഠനങ്ങൾ തെളിയിക്കുന്നത് വിഷാദം, ഉത്കണ്ഠ, തനിച്ചിരിക്കുവാനുള്ള താല്പര്യം, ശ്രദ്ധക്കുറവ്, ഉറക്കത്തിലെ സമയവ്യതിയാനം എന്നീ അവസ്ഥകൾ അമിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്നു എന്നതാണ്. തുടക്കത്തിൽ കൗതുകത്തോടെ ഒരാൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഈ ലോകം പിന്നീട് സ്വകാര്യതയുടെ ഒരു പുതിയ തലമായി അയാൾക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങുന്നു. സ്വന്തം അപകർഷത മറച്ചുവെച്ച് സൗഹൃദങ്ങൾ സൃഷ്ടിക്കുവാനും നാം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾക്ക്, എഴുത്തുകൾക്ക്, ചിത്രങ്ങൾക്ക് കിട്ടുന്ന ലൈക്കുകളെ നമ്മൾക്കായുള്ള ഒരു അംഗീകാരമായി സ്വയം ചിന്തിക്കുവാനും തുടങ്ങുന്നു. ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത സമയം നമ്മൾ പല കാര്യങ്ങൾ അറിയാതെ പോകുമോ എന്ന ഭയം, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ കൂടെയുള്ളവരിൽ നിന്ന് നാം ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്ത, ഇവയെല്ലാം കൂടുതൽ സമയം അല്ലെങ്കിൽ പലതവണ സാമൂഹിക മാധ്യമങ്ങളിൽ ചിലവിടുവാൻ കാരണമായി മാറുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അറിയിപ്പുകൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നോക്കുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നു. നിരന്തരമായി സ്ക്രോൾ ചെയ്യുക എന്നുള്ളൊരവസ്ഥ നമ്മുടെ തലച്ചോറിലേക്ക് പുതിയ തരത്തിലുള്ള അറിവുകളെ നമ്മൾ നിറച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. വിശ്രമിക്കുന്നതിന് പകരം നമ്മുടെ തലച്ചോർ വീണ്ടും ഉത്തേജിക്കപ്പെടുകയാണ് അവിടെ സംഭവിക്കുന്നത്. തലച്ചോറിൻ്റെ ഗ്രേ മാറ്ററിൻ്റെ അളവ് കുറയുകയും വികാര നിയന്ത്രണ കേന്ദ്രമായിട്ടുള്ള അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗത്തിന് അമിതമായ ഉത്തേജനം നടക്കുകയും ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ് അഡിക്ഷൻ ഉള്ള വ്യക്തികളിൽ. ഇവയുടെ ഫലം എന്ന് പറയുന്നത് അകാരണമായ ഭയം, അനവധിയായിട്ടുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ, ഒറ്റപ്പെടുമോ എന്ന അമിതമായ ചിന്ത, എവിടെയെങ്കിലും ഒരു പരാജയമോ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെയോ വന്നാൽ അത് നമ്മളെ വിഷാദത്തിലേക്ക് തള്ളിവിടുവാനുള്ള സാധ്യത വർദ്ധിച്ചു വരിക. അതേപോലെ തന്നെ ഒരു കാര്യം നമ്മൾക്ക് സംഭവിക്കില്ല എന്ന് നമ്മൾക്ക് ഉറപ്പായാൽ വൈകാരികമായി നമ്മൾ പ്രതികരിക്കുന്നതിൻ്റെ തോത് വർദ്ധിച്ചു വരിക എന്നൊരവസ്ഥയും നമ്മളിൽ കണ്ടു തുടങ്ങുന്നു. തലച്ചോറിലെ കണ്ണാടി കോശങ്ങൾ അഥവാ മിറർ ന്യൂറോൺസ് ഈ പറയുന്ന പ്രതികരണത്തിൽ പങ്കാളികളായി മാറുന്നു. നമ്മൾ കാണുന്ന റീലുകൾ, വീഡിയോകൾ, ചിത്രങ്ങൾ എന്നിവയെ യഥാർത്ഥമായ അനുഭവമായിട്ട് ആണ് തലച്ചോർ കണ്ടുവരുന്നത്. അവയെ വേർതിരിച്ച് സാങ്കേതികമായ ഒരു സൃഷ്ടിയാണെന്ന് തലച്ചോറിന് അറിയുവാൻ സാധിക്കുന്നില്ല. തലച്ചോർ കണ്ടുകൊണ്ട് കാണുന്നതെല്ലാം അനുഭവങ്ങളായാണ്, ഓർമ്മകളായാണ് രേഖപ്പെടുത്തുക. ഫലം എന്താണ്? സന്തോഷം മാത്രം കാണുന്ന ഒരു ലോകത്ത്, അത് മാത്രം പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ലോകത്ത് നാം മാത്രമാണ് കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുന്നതായി ചിന്തിച്ചു തുടങ്ങുന്നു. നമ്മുടെ ദുഃഖം വർദ്ധിക്കുന്നു. തൃപ്തി എന്നത് ലഭിക്കാത്ത ഒന്നായി മാറി തുടങ്ങുന്നു. ഒന്നിനോടും പൊരുത്തപ്പെടുവാനോ ചെറിയ ചെറിയ കാര്യങ്ങൾ സഹിക്കുവാനോ സാധിക്കാതെ വരുന്നു. കണ്ണാടി കോശങ്ങൾ കാണുന്ന ദൃശ്യങ്ങളുടെ, വായിക്കുന്ന എഴുത്തുകളുടെ വികാരങ്ങൾ അതേ തീവ്രതയിലാണ് നമ്മുടെ തലച്ചോറിലും കുറിച്ചിരുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അനുകരിക്കുവാനുള്ള ഒരു പ്രവണതയാണ് നമ്മളിൽ വർദ്ധിച്ചു വരുന്നത്. ഇന്റർനെറ്റ് അഡിക്ഷൻ എന്നത് ഒരു ശീലമാണ്. അതൊരു ആസക്തിയോ ലഹരിയോ മാറുക എന്ന് പറയുകയാണെങ്കിൽ ആ ആസക്തി നമ്മളുടെ ശരീരത്തിലും നമ്മളുടെ തലച്ചോറിലും മാറ്റങ്ങൾ വളർത്തി തുടങ്ങുന്നു. ഒരു ലഹരി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ എന്ത് മാറ്റം വരുത്തുന്നു, അതുപോലെ തന്നെ ഇന്റർനെറ്റ് അഡിക്ഷനും നമ്മളിൽ മാറ്റം വരുത്തുന്നു. അതിനാൽ സ്വയം പരിശോധിച്ച് നാം ഇന്റർനെറ്റിൽ ചിലവഴിക്കുന്ന സമയം എത്രയാണെന്ന് വിശകലനം ചെയ്ത് സമയം ക്രമീകരിക്കുക എന്നത് വളരെ അനിവാര്യമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന്.
0: ഇന്റർനെറ്റ് അഡിക്ഷനും ആരോഗ്യവും. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ തുഷാര ജോയ് സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
4: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സ.

0: ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
3: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
5: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആകാശവാണി തൃശൂർ.
7: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താ വിഷയം. പ്രായോജകർ
8: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788882.
9: എടോ, നമ്മുടെ കണ്ണിന് നല്ല കിടിലം ക്ലാരിറ്റി ഒക്കെ വേണ്ടേ? ഇങ്ങനെ നടന്നാൽ മതിയോ?
10: അതിപ്പോ പ്രായമാകുമ്പോ കുറച്ചൊക്കെ കാഴ്ച മങ്ങുന്നത് സ്വാഭാവികല്ലേ?
9: ആ വിചാരങ്ങൾ മാറ്റിക്കോ. അത്യാധുനിക സംവിധാനങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂരിലുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആക്കാം.
4: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്.
6: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എന്നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം? ഉത്തരം: ജൂലൈ 28. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടെത്തുകയും വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ ബറൂക്ക് സാമുവൽ ബ്ലംബർഗിൻ്റെ ജന്മദിനമായതിനാലാണ് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: എന്നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം? ഉത്തരം: ജൂലൈ 28. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടെത്തുകയും വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ ബറൂക്ക് സാമുവൽ ബ്ലംബർഗിൻ്റെ ജന്മദിനമായതിനാലാണ് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താ വിഷയം: സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്നതിനാൽ നിങ്ങൾ കരയുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ നക്ഷത്രങ്ങളെ കാണുന്നതിൽ നിന്നും നിങ്ങളെ തടയും. രവീന്ദ്രനാഥ് ടാഗോർ. സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നതിനാൽ നിങ്ങൾ കരയുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ നക്ഷത്രങ്ങളെ കാണുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. രവീന്ദ്രനാഥ് ടാഗോർ.
7: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078782.
11: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
12: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
13: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 6:30.
14: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
15: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
16: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.

FM 101 1 MHz-ൽ ഇന്ന് രാവിലെ 10:30 കേൾക്കാം ഡോക്ടറോട് ചോദിക്കാം പരിപാടി. 11:30 3 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. FM 101.1 MHz-ൽ ആകാശവാണി തൃശൂർ. ഇനി 8 മണിക്ക് ഹിന്ദിയിലും

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്തു പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: കൈതപ്രം ഗാനരചനയും സംഗീതവും നിർവഹിച്ച് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം അഗ്നിസാക്ഷി.

0: കൗണൻസ് അക്കാഡമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
0: പ്രായോജകർ
2: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ദീപസ്തംഭം മഹാശ്ചര്യം ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ യൂസുഫലി കേച്ചേരി, മോഹൻ സിത്താര.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, യേശുദാസും സുജാതയും പാടിയ ഗാനം, ചിത്രം എഴുപുന്നത്തരകൻ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ
3: എസ് രമേശൻ നായർ ഔസപ്പച്ചൻ കൂട്ടുകെട്ടിൽ നിന്നും ഒരു ഗാനം ചിത്രം ഞങ്ങൾ സന്തുഷ്ടരാണ് ഗായകൻ സന്തോഷ് കേശവ്

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, ചിത്രം പ്രണയനിലാവ്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം കാത്തിരുന്ന നിമിഷം.

0: ആകാശവാണി തൃശൂർ.
1: ഇപ്പോൾ ശ്രീ നാരായണൻ കെ പാടുന്നു, ശ്രീ ഗിരീഷ് കുമാർ LS വയലിൻ, ശ്രീ സനൽ കെ മൃദംഗം. ആദ്യം പൂർവി കല്യാണി രാഗത്തിൽ ജ്ഞാനമൊസഗരാധ എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

അവസാനമായി ജഗൻമോഹിനി രാഗത്തിൽ അഘരമുമാകി എന്ന് തുടങ്ങുന്ന അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ മിശ്രചാപ്പ് താളം.

ഇതുവരെ പാടിയത് ശ്രീ നാരായണൻ കെ, ശ്രീ ഗിരീഷ് കുമാർ എൽ എസ് വയലിൻ, ശ്രീ സനൽ കെ മൃദംഗം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ ദേശ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ്

0: ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവിധി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
3: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
3: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ എസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
4: ജൂലൈ 28, 2026, അത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ടാണ് ഈ ദിവസം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ബറൂച്ച് സാമുവൽ ബ്ലംബർഗ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് ജൂലൈ 28. എന്തുകൊണ്ടാണ് ആ ദിവസം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. 1963 അദ്ദേഹം ഒരു പേഷ്യൻറ്റിൻ്റെ

0: ബ്ലഡ് സാമ്പിളിൽ ഒരു വൈറസിൻ്റെ അംശം കണ്ടുപിടിച്ചത്. അത് കുറച്ച് നാൾ എടുത്ത് അത് മനസ്സിലാക്കാൻ, അത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറസാണ് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു. അത് കഴിഞ്ഞ് 1969 അദ്ദേഹം തന്നെ അതിന് വാക്സിൻ കണ്ടുപിടിക്കുകയും, ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എത്രയും പെട്ടെന്ന് ശാസ്ത്രലോകം അത് വിലയിരുത്തുകയും 1976 തന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടും ഉചിതമായ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോകത്തിലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ദിനമായി എല്ലാവരും ആചരിക്കുന്നത്. ഇന്ത്യയിൽ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പരിപാടി 28 ജൂലൈ 2018 നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് അസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അതായത് ഘട്ടം ഘട്ടമായി ലളിതമായി വിശകലനം ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവയർനെസ് പ്രിവെൻഷൻ ടെസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ്, ബോധവൽക്കരണം, പ്രതിരോധം, പരിശോധന, ചികിത്സ, ഇതെല്ലാം നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ ഈ വർഷം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുകയും നോക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
1: മാഡം, ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാരീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
0: പൊതുവെ 5 തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, A, B, C, D, E. അതിൽ AE ഒരു തരത്തിലുള്ള സ്വഭാവക്കാരും BCD കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. AE ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡായിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്തെ ഫുഡും ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖമല്ല ഇപ്പോഴും ഈ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയോ എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വേം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി BCD എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. BCD വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
1: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: അതായത് സിംപ്റ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിൻറ്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദിൽ, അപ്പോൾ എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പം അതിൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാകുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും. അപ്പം നോക്കുമ്പോഴാണ്. പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള പ്രോഡ്രോമിൽ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും. മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയറായിട്ട് വരുന്നത്. സിവിയറായിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണില്ല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം. അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ തന്നെ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്. അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി BOC എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ

0: ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ് എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ, എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കിടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതി വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും. വളരെ ചുരുക്കം ഈ വൈറസിൻ്റെ വൈൽഡ് ടൈപ്പ് എന്ന്, അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കരൾ ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പിൽ ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളങ്ങൾ, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയിന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ല. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലൻ്റായിട്ടും വരും, അറിയാതെ കിടക്കും. ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? അത് വെറുതെ അല്ലേ തിരികെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, എച്ച് ഐ വി ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ, അപ്പോഴാണ് കണ്ടുപിടിച്ചത്. ശരി, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയല്ല, അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരൾ പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിൻ്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ്, ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞവർ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ SGOT, SGPT അല്ലെങ്കിൽ ബിൽറൂബിൻ കൂടിയിരിക്കും, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവറുണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴും ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് AE എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. എയ്ക്ക് വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് എ മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷേ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റേത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ട് പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക്, പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ 3 വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഇയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവാണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നൻറ്റ് വിമനാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും HBSAG എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ തേർഡ് ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത് എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുടമാണ്.

0: പഞ്ച് വയ്ക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും. വൈറസിൻ്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നല്ല പ്രൊട്ടക്ഷനുള്ള വാക്സിനാണ് അത്. നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സാധനം. ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാർ, 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസിസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയറിൽ വെള്ളം കെട്ടിയോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിനേറ്റ്. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 4% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പോൾ അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. HIV പോലൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി. അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്. അതിന് വാക്സിൻ ഇല്ല. എയ്ക്ക് വാക്സിനുണ്ട്, ഇക്ക് വാക്സിനുണ്ട്, ബിക്ക് വാക്സിനുണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിൻ്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. അത് വൈറസിനെ സപ്രസ് ചെയ്ത് വയ്ക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് മാസം 1500 രൂപയുടെ മരുന്ന് ഗവൺമെൻറ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്. 6 മാസത്തെ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടേത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിൻ്റെ ചികിത്സ. അത് 1 മാസം ഏകദേശം 10 മുതൽ 15,000 രൂപ വരെയുള്ള മെഡിസിൻസാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ്, 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി NVHCP മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിൻ്റെ പേഷ്യൻസിൻ്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെൻറ് അതിനു വേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. സത്യൻ അന്തിക്കാട് രചിച്ച് ശ്യാം സംഗീതം നൽകി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗായത്രി ദേവി എൻ്റെ അമ്മ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: രേവതിക്കൊരു പാവക്കുട്ടി ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 155 രൂപ കുറഞ്ഞ് 13,215 രൂപയ്ക്കും പവന് 1,240 രൂപ കുറഞ്ഞ് 1,05,720 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ്

0: Insurance.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

ഇന്നുച്ചയ്ക്ക് 12:10 ഓട്ടൻതുള്ളൽ, പഴുവിൽ ഗോപിനാഥും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ, ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.

0: ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് 3 ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ ഏഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. ഉച്ചതിരിഞ്ഞ് 2:30 സ്വരസാഗരത്തിൽ കദ്രി ഗോപാൽനാഥ് സാക്സഫോണിൽ വായിച്ച കൃതികൾ. ടി രുക്മിണി വയലിൻ, മൈസൂർ എസ് പുട്ടരാജു തവിൽ. ആകാശവാണി തൃശൂർ. സമയം 10 കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz.
1: ഡോക്ടറോട് ചോദിക്കാം. ഫോണിൻ പരിപാടി.
2: ഇന്ന് ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിൽ ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ, ഒപ്പം ജയ സി ആർ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്തവണത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര വീക്ഷണത്തിലൂടെ എന്നതാണ് നമ്മുടെ വിഷയം. നമ്മോടൊപ്പം ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങളുമായി സംസാരിക്കുന്നത് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാറാണ്. സ്വാഗതം സർ.
4: നന്ദി
3: സർ. നമ്മുടെ ഇന്നത്തെ വിഷയം ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രമാണ്. ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന, നവമാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്.

0: ജീവിതകലത്തിന്റെ താക്കോൽ ഒരു പരിധിവരെ നമ്മുടെയൊക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ ശരീരത്തിലുള്ള ചില രാസവസ്തുക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. ഇടയ്ക്ക് ശ്രോതാക്കളുടെ കോളും നമുക്ക് അറ്റൻഡ് ചെയ്യാം. എന്താണ് ആമുഖമായിട്ട് ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് പറയാനുള്ളത്?
1: ഓക്കെ, എനിക്ക് വേൾഡ് കപ്പും ഫുട്ബോളും ലഹരിയും ഇതെല്ലാം ഈ ആഹ്ലാദവും സന്തോഷവുമായിട്ടൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ പോലെ ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച് ആഹ്ലാദിപ്പിച്ച് ലഹരി ഒളിച്ച ഒരു സംഭവമായിരുന്നല്ലോ. അതേസമയം ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് വീശി അടിക്കുന്നുണ്ട്. എത്രയോ കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെ, പിന്നെ ഈ ഫുട്ബോൾ കാണുമ്പോൾ നമുക്ക് ഈ ലഹരി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനു പകരം ഈ കൃത്രിമമായ ലഹരി, അതിപ്പം നാർക്കോട്ടിക്സ് മാത്രമല്ല പുകവലി മദ്യപാനം ഇങ്ങനെയുള്ള കൃത്രിമമായ ലഹരികളുടെ പുറകെ പോയിട്ട് അതൊരു മണ്ടത്തരമാണെന്നും അതിലും വലിയൊരു അപകടമാണെന്നും ആ ഒരു കാര്യം ജനങ്ങളോട് പറയണം എന്നും എനിക്ക് തോന്നിയിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ തലച്ചോറിൽ സന്തോഷം, നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പം തന്നെ നമുക്ക് സന്തോഷം എന്തിലൊക്കെയാണ് കിട്ടിയത്, ചെറിയ മിഠായി കിട്ടിയ സന്തോഷം വരും, ടീച്ചർ നമ്മളെ അഭിനന്ദിച്ചാൽ സന്തോഷം വരും, കൂട്ടുകാരോട്ട് കളിക്കുമ്പോൾ സന്തോഷം വരും, ഇല്ലേ? പക്ഷെ നമ്മളൊക്കെ വലുതായി ഈ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ഒഴിച്ചാടി നടക്കുകയാണ് കഷ്ടപ്പെട്ട്. പക്ഷെ ഈ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് സംഗീതം, നൃത്തം, എക്സർസൈസ്, വ്യായാമം, സ്പോർട്സ്, കൂട്ടുകെട്ടുകൾ, യാത്രകൾ, വായന, അങ്ങനെ ഒരുപാട്. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും സന്തോഷം.
0: ജീവിതത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നൊരു പദം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിർവചിക്കാനാകുക? അത് പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡന്റ് അല്ലേ?
1: തീർച്ചയായിട്ടും. ഇതിലെനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കാലത്ത് ഈ അരിസ്റ്റോട്ടലിന്റെ സമയത്ത് അദ്ദേഹം ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു നടത്തരുത്, എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? അൾട്ടിമേറ്റ്ലി നമ്മുടെ ചോദ്യം അതല്ലേ, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? അപ്പോൾ ചിലരിങ്ങനെ പറയും എനിക്ക് വീട്, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പൈസ, അങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് അത് കിട്ടിയാൽ എന്ത്, അടുത്തത് എന്ത്, അങ്ങനെ ചോദിച്ച് ചോദിച്ച് വരുമ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഈ സന്തോഷമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം, സംതൃപ്തി, ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴികളാണ് ബാക്കിയൊക്കെ. ഇപ്പം നമ്മുടെ ഓരോ പ്രായത്തിലും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് തോന്നുക. ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പഠിത്തമായിരിക്കും, അതിനുശേഷം പിന്നെ ഫാമിലി, വീട്, ഒരു സമൂഹത്തിലെ സ്ഥാനം, ഇതൊക്കെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഉള്ളിലുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്.
0: ഇപ്പൊ സാർ പറഞ്ഞു സന്തോഷത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതായിരിക്കാം, വ്യക്തിപരമായ വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ടാകാം. നമ്മൾ ഈ പരിപാടി തുടങ്ങിയത് തന്നെ ഫുട്ബോളിന്റെ ലഹരിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തായിട്ട് ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരെ പോരാടാനായി കേരള സംസ്ഥാന ഗവൺമെന്റ് കൂടെ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗവൺമെന്റുകൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് വേണ്ട ബ്രോ പോലത്തെ ഒരു ക്യാമ്പയിൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സേ നോ ടു ഡ്രഗ്സ്, ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ റീസെന്റ് നമുക്ക് വന്നിട്ടുള്ളതാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ. ഒരു കോള് അറ്റൻഡ് ചെയ്തിട്ട് അതിലേക്ക് തിരിച്ചു വരാമെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. ആരാ വിളിക്കുന്നേ? അലക്സ്, എവിടുന്നാ വിളിക്കുന്നേ? നമ്മുടെ ഇന്നത്തെ വിഷയം അറിയാമല്ലോ, ജീവിത ആഹ്ലാദത്തിന്റെ രസശാസ്ത്രമാണ്. ഡോക്ടർ സെബിന്ദാണ് നമ്മുടെ കൂടെ ഉള്ളത്, സംസാരിച്ചോളൂ.
2: സാർ നമസ്കാരം.
1: നമസ്കാരം.
2: വളരെയധികം സിനിമ ആസ്വദിക്കാറുണ്ട്.
1: ഓക്കെ.
2: ചില തിയേറ്ററുകളിൽ ചെന്നിരുന്ന കുറെ ആളുകൾ ഉള്ള സമയത്ത് ഒരു സിനിമ ആസ്വദിക്കും. ചിലപ്പോ ആളുകൾ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലോ ഇരുന്ന് കാണുമ്പോൾ രണ്ടും രണ്ടായിട്ട് തോന്നാറുണ്ട്. അതായത് കുറെ ആളുകളായിട്ട് ആഘോഷിച്ച് കണ്ട ചില സിനിമകൾ നമ്മൾ ചിലപ്പോ ഒരാളോ രണ്ടാളായിട്ട് വീട്ടിലിരുന്ന് കാണുമ്പോ ആ ഒരു ഇത് കിട്ടാറില്ല. സാർ അതിന്റെ പുറകിൽ എന്താണ് അതിന്റെ?
1: നിങ്ങളിത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഈ വേൾഡ് കപ്പിന്റെ ഫൈനൽ കാണാൻ വേണ്ടി ഇവിടെ തൃശ്ശൂർ ഹൈലൈറ്റ് മോളിൽ പോയി. നിങ്ങൾ പോയത് എനിക്ക് അറിഞ്ഞോടാ. രാത്രി 12 മണിക്ക് അവിടെ ഭയങ്കര ആൾക്കൂട്ടം, അവിടെ വലിയൊരു ആഘോഷം, ഒരു വേറൊരു കാർണിവലാണ്. ആ ഒരു ഫീലിംഗ് നമ്മുടെ വീട്ടിലെ നമ്മുടെ ടിവിയുടെ ഫ്രണ്ടിൽ ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പോയത്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ സാമൂഹ്യ ജീവികളാണ്, സോഷ്യൽ ആനിമൽസാണ്. ഒറ്റയ്ക്ക് നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും ഒരുപാട് സന്തോഷങ്ങൾ നമുക്കൊരു കൂട്ടുകെട്ടിലൂടെയും കമ്മ്യൂണിറ്റിയിലൂടെയും കിട്ടും. കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. അതൊരു സോഷ്യൽ ഹോർമോൺ ആയിട്ടാണ് പറയപ്പെടുന്നത്. സോഷ്യൽ ആക്ടിവിറ്റി, കമ്മ്യൂണിറ്റി, അത് തരുന്ന അതിൻ്റെതായ ഒരു ലഹരിയുണ്ട്, വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം എൻ ഇൻഡിവിജ്വൽ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഡോപ്പമിനെക്കാട്ടിലും വേറെ കുറേ കെമിക്കലുകൾ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ ഡിഫറൻസ് താങ്കൾക്ക് തോന്നിയത്, സ്വാഭാവികം മാത്രം.
0: അലക്സേ, ഡോക്ടർ പറഞ്ഞു വന്നത് ഒത്തുചേരലിന്റെ ഒരു ലഹരിയാണ്, എല്ലാവരും ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറോട് അധികമായിട്ട്?
2: ഇതാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു.
0: എന്തായാലും ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഹലോ, ആരാ വിളിക്കുന്നേ? പേര് പറഞ്ഞോളൂ.
3: സരിത.
0: സരിത, നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാലോ അല്ലേ?
3: ഓ, ഞാനേ മോണ്ടൊരു കാര്യം അറിയാം.
0: ആയിക്കോട്ടെ, ഡോക്ടർ കൂടെ ഉണ്ട്, സംസാരിച്ചോളൂ.

0: കേട്ടോ.
1: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: അതെ മോനെ, ഒരു പരീക്ഷ പേടിയായിട്ടാണ്. 6-ാം ക്ലാസ് മോൻ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6-ാം ക്ലാസ് ഒരു പരീക്ഷ പേടിയിലാണ് തുടങ്ങിയത്. അവൾക്ക് ക്ലാസ്സില് പരീക്ഷ പോയി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ആദ്യം ഞങ്ങളത് അത്ര കാര്യമായിട്ടില്ല. പിന്നെ അവൾക്ക് എക്സാം എഴുതാൻ പോകാനൊരു ഭയം പോലെയായി. നമുക്ക് അറിയണ്ടായില്ല എന്താ കാരണം. നമ്മൾ 6-ാം ക്ലാസ്സിൽ ഓണ പരീക്ഷയ്ക്കാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയിരുന്നത് അവൾക്ക്. പിന്നെ ക്രിസ്മസ് പരീക്ഷ ആയപ്പോഴേക്കും ആള് എക്സാമിന് പോവില്ല എന്ന് പറഞ്ഞിട്ട് വാശിയായി. അവരെ നിർബന്ധിച്ചൊക്കെ കൊണ്ടുപോയി. അവിടെ എത്തി ഒറ്റയ്ക്ക് ഇരുന്ന് എക്സാം എഴുതണം. അങ്ങനെയായി. അപ്പൊ ടീച്ചർ പറഞ്ഞു ഒരു ദിവസം സംബന്ധിക്കാം, പിന്നെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു.
0: ഹലോ,
2: ആ കോള് കട്ടായി തോന്നുന്നു. സരിത പറഞ്ഞു വന്ന് മകന്റെ എക്സാം പേടിയെ കുറിച്ചാണ്. ഒരിടയ്ക്കേ വന്ന ഭയം മാറാതെ നിൽക്കുകയാണ് ആ കുട്ടിയിൽ. അപ്പൊ എന്താണ് ഡോക്ടർക്ക്
0: അത് കേട്ടിട്ട്? ഒരു എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സാം ഫോബിയ എന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഫോബിയ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്തിനോടുള്ള ഒരു അകാരണമായ അമിതമായ ഭയമാണ്. നോർമലി നമുക്ക് ഭയം വേണം. ഒരു പാമ്പിനെ കണ്ടിട്ട് നമുക്ക് ഭയമില്ലെങ്കിൽ നമ്മൾ, പക്ഷെ അമിതമായ ഭയം വരുമ്പോ അതിനെ ഒരു മാനസിക രോഗത്തിന്റെ ഗണത്തിൽപ്പെടുത്താം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ അതാ ഈ പറഞ്ഞ ആങ്സൈറ്റിയാണ് നമുക്കൊക്കെ. അപ്പൊ കേട്ടിട്ട് എനിക്ക് തോന്നിയതേ ആങ്സൈറ്റി, ഉത്കണ്ഠ, അതിന്റെ പ്രശ്നമാണ് ആങ്സൈറ്റി. അപ്പം ഈ കുട്ടിക്ക് എക്സാം ആങ്സൈറ്റി, എക്സാമിനോടുള്ള ഉത്കണ്ഠ. ഉത്കണ്ഠ, നിരാശ, ദുഃഖം, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് ഉത്കണ്ഠ വേണം, എന്നാലല്ലേ നമ്മൾ നല്ലോണം പെർഫോം ചെയ്യുള്ളൂ. പക്ഷേ അത് അമിതമായാൽ പ്രശ്നമാണ്. ഈ ആങ്സൈറ്റി സാധാരണ മറികടക്കുന്നത് നമ്മൾ അതിനെ നേരിട്ടാണ്, ഫേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, കുട്ടിക്ക് ഇങ്ങനത്തെ പരീക്ഷ പോലെയുള്ള സിറ്റുവേഷൻ ചെറുതായി ചെറുതായിട്ട് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിൽ തന്നെ നമ്മളൊരു എക്സാം പേപ്പർ എഴുതുക, അവനോട് പറയാ ഇത് പരീക്ഷയാണെന്ന് ഇനി വിചാരിച്ച് എഴുതുക. അപ്പൊ ഇതിനെ ഞങ്ങളുടെ ഭാഷയിൽ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറയും. ആ പേടിയുള്ള കാര്യത്തിനോട് നമ്മൾ നേരിടുന്നു, നമ്മൾ നേരിടുന്നു നേരിടുന്നു നേരിടുന്നു, അങ്ങനെ ആ പേടി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ പക്ഷേ ഈ കുട്ടിക്ക് കുറച്ചുകൂടെ കൗൺസിലിങ്ങിന്റെ കാര്യമുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇപ്പൊ എക്സാം ഇത്ര വലിയ പേടിയാകുന്നത്? ഈ എക്സാമിന്റെ മാർക്ക് കുറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ അവൻ മോശക്കാരനാണെന്ന് അവന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം, അത് നമ്മൾ പരിശോധിക്കണം. ആ കുട്ടിയുടെ ആത്മാഭിമാനം പരീക്ഷയുടെ മാർക്കിൽ നിന്ന് മാത്രമായിരിക്കരുത് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത്. ചിലവർ നന്നായിട്ട് പാട്ട് പാടും, ചിലവർ ഫുട്ബോൾ കളിക്കും, ചിലവർ പടം വരയ്ക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവർ നല്ലതാണ്. പരീക്ഷ എന്നുള്ളത് ഒരു പ്രത്യേക കഴിവാണ്. ചില ആൾക്കാർക്ക് വായിക്കാനും എഴുതാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അവർക്ക് മാർക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ നല്ലൊരു മനുഷ്യനാവണമെന്നില്ല. അവനോട് നമ്മൾ പറയേണ്ടത് നീ പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല ഒരാളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ മാനദണ്ഡം. എത്രയോ നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടുന്നവരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്, എത്രയോ പഠിക്കാൻ മോശമാവുന്നവരും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ നീ നിനക്ക് പറ്റുന്ന പോലെ പഠിക്കുക, മാർക്ക് സാരമില്ല. അല്ലെ തന്നെ ഇപ്പം 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ആരും തോപ്പിക്കത്തില്ലല്ലോ. പഠിക്കുക, പഠിക്കാനായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, പലതരം മെത്തേഡ്സ് ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ലിസ്റ്റ് ഓഫ് വാക്കുകൾ പഠിക്കണമെങ്കിൽ ആ ലിസ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ട് നമ്മൾ ഈ നിറങ്ങളുടെ ഒരു ഷോർട്ട് നിമോണിക്കായിട്ട് വിബ്ജിയോ കേട്ടിട്ടുണ്ടാവും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അതൊരു ടെക്നിക്കാണ് അല്ലേ. അപ്പൊ ആ ടെക്നിക്ക് അറിയുന്നവർ ആ ടെക്നിക്ക് ഉപയോഗിക്കും. അങ്ങനെ കുറെ ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്, കുറെയൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും മെത്തേഡ്സ്. അപ്പൊ ആ മെത്തേഡ്സ് ഉപയോഗിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും, മാർക്ക് കിട്ടാം. പക്ഷേ മാർക്ക് മാത്രമല്ല ഏറ്റവും വലിയ കാര്യം എന്നുള്ളതും അവനോട് പറയണം.
1: അത് കൂടാണ്ടെ അവന്റെ ഉള്ളിൽ നിന്ന് ഒരു സംസാരം വന്നു. ഉള്ളിൽ നിന്ന് അവനെ പോലെ തന്നെ സംസാരിക്കണ പോലെ അവന് തോന്നലുണ്ടായി 6-ാം ക്ലാസ്സില്. അപ്പൊ ഞാൻ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കൗൺസിലിംഗ് കൊണ്ടുപോയപ്പോ പിന്നെയാണ് ഈ എക്സാമിന് പോയപ്പോ ആൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതണമെന്ന് പറഞ്ഞു തുടങ്ങി.
0: അല്ല, ഈ ഉള്ളിൽ നിന്നുള്ള ശബ്ദം അവന് ശരിക്കും ചെവിയിൽ കേൾക്കാൻ പറ്റുമായിരുന്നോ? അതായത് നമ്മളൊക്കെ സംസാരിക്കും,
1: അവനോട് സംസാരിക്കണ പോലെ തോന്നുന്നു.
0: അതായത് മനസ്സിലെ തോന്നലാണോ ചെവിയിൽ കേൾക്കുവോ? അപ്പൊ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളുണ്ടല്ലോ, അത് നോർമലാണ്. പക്ഷേ ചെവിയിൽ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സീരിയസ് ആണ്, അതൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കണം.
1: ട്രീറ്റ്മെന്റ് കൊടുത്തു, ആൾക്ക് കൗൺസിലിംഗിന് ഡോക്ടറിന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു. സൈക്കാട്രിസ്റ്റിനെ കണ്ടു, മരുന്ന് ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് ആള് കഴിക്കുന്നുണ്ട് മരുന്ന്. കൗൺസിലിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും
0: അപ്പൊ അങ്ങനെയാണെങ്കിൽ സരിതയുടെ കേസ് ഈ പറഞ്ഞ പോലെ ഫോണിൽ കൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല, നേരിട്ട് കണ്ട് വിശദമായിട്ട് നോക്കേണ്ടി വരും. ഓക്കെ.
1: ഇപ്പൊ എന്നുവെച്ചാൽ ആള് സ്കൂളിലേക്ക് പോവാൻ ഇത്തിരി ഇങ്ങനെ മടികൾ, ആൾക്ക് മാർക്കൊക്കെ ഉണ്ട്, പഠിക്കാനും താല്പര്യം ഒക്കെ ഉണ്ട് ആള് പഠിക്കുന്നുണ്ട് മാർക്ക്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ആൾക്കൊരു ഒരു ചാഞ്ചാട്ടം വരും.
0: നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സൈക്യാട്രിസ്റ്റിനോട് തന്നെ പറയണം, അവർക്കാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഇത് കുറച്ചുകൂടെ വിദഗ്ധമായ ചികിത്സ വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.
2: ഈ ഒരു കോളറിന്റെ പ്രശ്നത്തിന് സാറ് പറഞ്ഞ മറുപടി, സാമൂഹിക ഉത്തരവാദിത്വമുള്ള നല്ല പൗരന്മാരായി വളരുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം നിശ്ചയിക്കുന്ന അളവുകൾ അല്ലേ. എങ്കിൽ കൂടിയും നമ്മുടെ ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിൽ തന്നെയും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമൂഹിക

0: എനിക്ക് തോന്നുന്നു ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻവോൾവ്മെന്റ് അതും വളരെ അളവ് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളോടുള്ള പെരുമാറ്റം, അവർക്ക് കൊടുക്കുന്ന സ്ട്രെസ്, എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സാറിന് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ ഈ ഒരു കേസ് തന്നെ എടുത്തിട്ട് പരീക്ഷയോടുള്ള അമിത ഭയം, ഇതൊരു എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാക്കി മാറ്റാൻ നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയ്ക്ക് കഴിയില്ലേ?
1: രണ്ട് കാര്യങ്ങളാണ് എന്റെ മനസ്സിലൊന്ന്. ഒന്ന്, ചെറിയ ക്ലാസ്സിലുള്ള അധ്യാപകരുടെ പ്രാധാന്യം. ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാതൃകയാണ് എന്റെ മനസ്സിൽ വരുന്നത്. ഫിൻലാൻഡിൽ അധ്യാപകർ, പ്രത്യേകിച്ച് പ്രീ പ്രൈമറി, ചെറിയ ക്ലാസ്സിലെ അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ പെയ്ഡ്. അവിടെ ഒരു അധ്യാപകരാവാൻ ഭയങ്കര പാടാണ്. അത്രയും പഠിച്ച്, അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്രയും വെൽ പെയ്ഡ് ജോലിയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടീസ് വേണ്ടത്. ഈ കുട്ടികളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അറിയണം, അവരെ ഭാവിയിലേക്ക് എങ്ങനെ മോൾഡ് ചെയ്യണം. കാരണം ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ചെറിയ പ്രായത്തിൽ വേണം ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഇത്.
0: സാറ് പറഞ്ഞ കാര്യം പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷത്തിലും ചുറ്റുപാടിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ വളരെയധികം വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു വിഭാഗം അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു കുട്ടിയുടെ സ്വഭാവത്തെ, മാനസിക ആരോഗ്യത്തെ തന്നെ തകരാറിലാക്കും.
1: അതെ അതെ അതെ. പിന്നെ രണ്ടാമത്, ഇപ്പോഴത്തെ അമിതമായ ഫോക്കസ് ഓൺ എൻട്രൻസ്. ഈ എൻട്രൻസ് കോച്ചിങ് ഞാൻ മനസ്സിലാക്കുന്ന 6ാം ക്ലാസ് മുതലേ തുടങ്ങുന്നു. 6ാം ക്ലാസ് മുതലേ ശനിയും ഞായർ ഉൾപ്പെടെ എൻട്രൻസ് കോച്ചിങ് ആണ്. അപ്പൊ ഇത്രമാത്രം ഫോക്കസ് അതിന് വളരെ ഒരു ഇത് കൊടുക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ എന്താ ബാക്കി വളർച്ചയുണ്ടല്ലോ. ശനിയും ഞായറൊക്കെ എൻട്രൻസ് ക്ലാസ്സിന് പോയാൽ പിന്നെ കളിക്കാൻ സമയമോടെ, പുറത്തു പോകാൻ സമയമോടെ, സോഷ്യൽ ഇന്ററാക്ഷൻ സമയമോടെ, അതൊക്കെ ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് ആവശ്യമല്ലേ? നമ്മളിപ്പോ ഒരു ഡാറ്റ ക്രഞ്ചിങ് മെഷീനല്ലോ ഉണ്ടാക്കേണ്ടത്.
0: എനിക്കൊന്നും രക്ഷിതാക്കൾക്ക് നടക്കാതെ പോയ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി കുട്ടികളുടെ
1: കോമ്പറ്റീഷൻ അത്രയുണ്ട്. 25 ലക്ഷത്തോളം ആൾക്കാരാണ് നീറ്റിന് വേണ്ടി എഴുതുന്നത്. കോമ്പറ്റീഷൻ അത്രയാകുമ്പോഴത്തേക്കും ഈ ഫോക്കസ് ഉള്ളി ഓൺ സ്റ്റഡീസ്. +1, +2 ലെവലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഓരോ ഹോസ്റ്റലുകളിൽ പല സ്ഥലത്തും പോയിട്ട് ഫുൾ ടൈം അവിടെയാണ്. അവരോട് തന്നെ അവരുടെ അധ്യാപകർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോരുത്, നിങ്ങൾ ഹോളിഡേസിന് വീട്ടിൽ പോരുത്, നിങ്ങളെ വീട്ടിൽ വിളിക്കുവാണെങ്കിൽ ഒരു സമയത്ത് 10 മിനിറ്റ് മാത്രം വിളിക്കും, എല്ലാത്തിനും കട്ട് ഓഫ്. അത് പക്ഷേ എങ്ങനെയുള്ള പൗരന്മാരെയാണ്
0: ഈ ഒരു സമയത്ത് അവരുടെ മുകളിൽ ചുമത്തുന്ന സ്ട്രെസ്.
1: അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് IITകളിൽ ഉണ്ടാകുന്ന സൂയിസൈഡ്. ഹൈക്കോർട്ട് പറഞ്ഞു IITകളോട് നിങ്ങൾ പഠിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങളോട് വരുന്ന കുട്ടികൾ ഇത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത്? അപ്പൊ അവർക്ക് സമൂഹത്തിനെ നേരിടാനുള്ള ആ ഒരു കഴിവുകളും കൂടെ സ്കൂളിൽ നിന്നാണ് കിട്ടേണ്ടത്. കുട്ടികളോട് ഇന്ററാക്ട് ചെയ്തും സോഷ്യൽ ആക്ടിവിറ്റി പങ്കെടുത്തൊക്കെ ഉണ്ടാവേണ്ടത്.
0: ശരീരവും മനസ്സും കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തി പിറവിയെടുക്കുന്നത്. കുട്ടികളുടെ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒരു കുട്ടി പുറത്തു പോകാതെ കളിക്കാതെ എങ്ങനെ ആ ഒരു പീർ ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് സാർ സംസാരിച്ചു വന്നത്. ഇത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെങ്കിൽ കൂടിയും ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ രക്ഷാകർത്തൃ അധ്യാപക സമൂഹം ഇതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്?
1: സ്കൂളിൽ നിന്നാണല്ലോ ഈ ഫസ്റ്റ് ഈ ഒരു മെസ്സേജ് പോകേണ്ടത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അക്കാഡമിക്സ് മാത്രമല്ല, എഡ്യൂക്കേഷന് വേറെ ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവിന് ഭയങ്കരമായ റിവാർഡ് കിട്ടുന്ന പോലെയാണ്. അത് ഒരു കഴിവ് മാത്രമാണ്, ഞാൻ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. നേരത്തെ പറഞ്ഞ മെസ്സി, മെസ്സിക്കുള്ളത് ഒരു സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്, ഒരു കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്, അത് വേറൊരു ഇന്റലിജൻസ് ആണ്. വേറെ എത്ര പേർക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട്. ഓരോരുത്തരുടെയും കഴിവുകൾ കണ്ടെത്തി നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം.
0: വീക്കസ്റ്റ് പോയിന്റ് മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ കൂടിയും അവനുള്ള സ്ട്രോങ് പാർട്ട് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ആത്മവിശ്വാസത്തിന്റെ പരിധി നമുക്ക് ഉയർത്താനാവുള്ളൂ,
1: അപ്പോഴാണ് നമുക്ക് ആ കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുള്ളൂ. ഇതിനുള്ള വലിയ ക്രെഡിറ്റ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾക്കൂടെ ആ കഴിവിനെ നമുക്കൊരു ക്രെഡിറ്റ് ആയിട്ട്, ഇപ്പൊ നമുക്ക് സ്പോർട്സ് കോട്ട ഉണ്ട്, പക്ഷെ അത് ഫോർ എക്സാമ്പിൾ +1 ഇന്റർവ്യൂ വരുമ്പം അവന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് മാത്രമല്ല അവന്റെ വേറെ അച്ചീവ്മെന്റ്സും കൂടെ അതും കൂടെ കൺസിഡർ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ട്, അതിനൊരു ക്രെഡിറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം. എനിക്ക് തോന്നുന്നു വെളിയിലൊക്കെ ഉണ്ട്. വെളിയിൽ നമ്മൾ അഡ്മിഷൻ ചെല്ലുമ്പം അവര് കുട്ടിയുടെ അക്കാഡമിക്സ് മാത്രമല്ല നോക്കുക, എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും പ്രോജക്ട് എന്തെങ്കിലും ചെയ്തോ,
0: അവൻ ചെയ്ത കാര്യങ്ങളെ വിലയിരുത്തുന്ന രീതിയിലുള്ള അസസ്മെന്റ്. കുട്ടികളുടെ പെരുമാറ്റത്തെ കുറിച്ച് ഇപ്പൊ 1-2 കോള് വന്നുല്ലോ, നേരത്തെ സംസാരിച്ചതും അതുപോലെ തന്നെയായിരുന്നു. പേടി, അമിത ഭയം, ഉത്കണ്ഠ തുടങ്ങിയ കാര്യങ്ങൾ അത് ഡിപ്രഷൻ വരെ നീളുന്നു. പെരുമാറ്റ വൈകല്യം എന്നതിനപ്പുറത്തേക്ക് അവന്റെ എന്റയർ ഡെവലപ്മെന്റ് തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ തുടക്കത്തിൽ എങ്ങനെയാണ് അത് കണ്ടെത്താനാവും?
1: ശ്രദ്ധിക്കാനുള്ള ഒരു സമയവും മനസ്സ് ക്ലാസ്സും മാതാപിതാക്കൾക്ക് വേണം. കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെയാ നടക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളോട് അത് ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒന്നും കിട്ടൂല. അവരോട് സംസാരിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പറയുക. സ്ഥിരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഇത്ര അവരുടെ കൂടെ ഇരുന്നാലും പ്രത്യേകിച്ച് ഒന്നും പറയും, പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു പറയും.
0: ഒരു പാരന്റിംഗിലേക്കാണ് സർ വന്നുകൊണ്ടിരിക്കുന്നത്.
1: ക്വാളിറ്റി ഓഫ് പാരന്റിംഗ്, കൂടുതൽ അറ്റൻഷൻ, കുട്ടിയുടെ ജീവിതം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ആക്റ്റീവായിട്ട് പേരൻസ് നോക്കാനായിട്ട് ശ്രമിക്കുക.

0: വീട്ടിലൊരു ഗാഡ്ജറ്റ് ഫ്രീ ടൈം വെക്കുക, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആരും ഫോൺ ഉപയോഗിക്കരുത്, അച്ഛനും അമ്മയും ആരും ഉപയോഗിക്കരുത്, ഫോണെല്ലാം കൂടെ മേശപ്പുറത്ത് വെക്കുക, ആരും തുടരുത്. ദേ ഷുഡ് ബി ഇന്ററാക്ടിങ് വിത്ത് ടീച്ചർ. ഫോൺ കൈപ്പിടിച്ചുകൊണ്ടാണ് പലരും ഭക്ഷണം കഴിക്കുന്നത്, പാടില്ല. കൂടുതൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക കുട്ടിക്ക്, അപ്പൊ അവരുടെ പെരുമാറ്റത്തിന്റെ വ്യത്യാസം മനസ്സിലാവും.
1: ഈ ഒരു മണിക്കൂറിൽ പറഞ്ഞു തീർക്കാവുന്ന വിഷയമല്ല ഈ ഒരു കാര്യത്തിനുള്ളത്, വേറൊരു സെഗ്മെന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ കൂടി ഞാൻ പ്രതിപാദിച്ചു എന്ന് മാത്രം. മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ,
2: ഹലോ,
1: ആരാ വിളിക്കുന്നത്?
2: എന്റെ പേര് പ്രമോദ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടർ,
0: പറഞ്ഞോളൂ.
2: പൊതുവെ നമ്മുടെ സമൂഹത്തിൽ പണ്ടത്തെ അപേക്ഷിച്ച് ആൾക്കാർ ഒരു മാനസിക പ്രശ്നം വരുമ്പോൾ ചികിത്സ തേടുന്നത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്നാണല്ലോ നമ്മുടെ ഒരു.
0: പക്ഷെ
2: ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് ചുറ്റും വ്യാജമായിട്ടുള്ള ചികിത്സകൾ അതുപോലെ ഉപദേശങ്ങളും കൊടുക്കുന്നവര്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും ധാരാളം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സയും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസും പലപ്പോഴും കിട്ടാറില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഒരു ഓപ്ഷൻ സാധാരണക്കാർക്ക് കൃത്യമായ.
0: ഹലോ, ഹലോ,
1: കോള് കട്ടായി, മറുപടി നമുക്ക് പറയാം.
0: അതായത് സോഷ്യൽ മീഡിയ ഒരു ഇൻകം ജനറേറ്റിംഗ് മാർഗമായി മാറി. യൂട്യൂബിലൂടെ സിനിമ റിവ്യൂസിലൂടെ തന്നെ ഒരു മാസത്തെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്ക് നല്ലൊരു യൂട്യൂബ് ചാനലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടും. കൗൺസിലിംഗ് ഒരു സ്ഥാപനമുണ്ട്, പക്ഷെ അതിന്റെ അഡ്വർടൈസിംഗ് കോളുകൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ കൗൺസിലിങ്ങിന് വരുന്നു. പ്രത്യേകിച്ച് കോവിഡും അതിനൊക്കെ ശേഷം ഇങ്ങനത്തെ ഓൺലൈൻ കൗൺസിലിങ്ങിന് ഒരുപാട് റീച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ നോക്കണം. ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ ബൈപോളാർ, സ്കിസോഫ്രീനിയ തുടങ്ങിയ മാനസിക രോഗങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എം എസ് സി സൈക്കോളജി, എം എ സൈക്കോളജി അങ്ങനെയൊക്കെയുള്ള ഡിഗ്രിയാണ്. അവര് സൈക്കോളജി പഠിക്കുന്നുണ്ട്. പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജിയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ പേഷ്യൻസിനെ ഡീൽ ചെയ്ത് പഠിക്കുന്നുള്ളൂ. അതേസമയം എഡ്യൂക്കേഷൻ സൈക്കോളജി, കുട്ടികളെ എങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്ന ഡിഗ്രി വേണ്ട. സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ കാര്യം സംസാരിക്കാനുള്ള കഴിവും വേണമല്ലോ. അങ്ങനെ നല്ല ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഡിപ്രഷൻ ഒരു സൈക്യാട്രിക് ഡിസോർഡറാണ്, മെന്റൽ ഹെൽത്ത് ഡിസോർഡറാണ്. എല്ലാ ഡയഗ്നോസ്റ്റിക് ഇത് വെച്ചിട്ടും ഡിപ്രഷൻ ഇന്ന മരുന്ന് വേണം, ഇന്ന ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയണമെങ്കിൽ അത് ഒന്നെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോ പറ്റുള്ളൂ. ഞങ്ങളുടെ തന്നെ ഇതര പ്രൊഫഷണൽസ്, ഇപ്പം സൈക്യാട്രിസ്റ്റ് അല്ലാത്ത ആൾക്കാർ സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വിച്ച് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് കറക്റ്റ്. ഇപ്പൊ ഡിപ്രഷൻ എന്നത് ഒരു സ്പെഷ്യാലിറ്റിയാണ്, വിഷാദ രോഗം. അത് നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടും അതിന്റെ ലേറ്റസ്റ്റ് റിസർച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ അതിനെ കുറിച്ച് ഇപ്പത്തെ ചിന്താഗതി എന്താന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ സൈക്യാട്രിയിലെ ഡിഗ്രി വേണം, അല്ലെങ്കിൽ അതിന്റെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലെ ഡിഗ്രി വേണം. അതിന്റെ പേരാണ് എം ഫിൽ. ഈ എം ഫിൽ വിത്ത് എൻ ആർ സി ഐ റെക്കഗ്നിഷൻ, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നീഷൻ ഉള്ളവരെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരായിരിക്കും യഥാർത്ഥത്തിൽ ഇതിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത്. പലരും ഒരുപാട് റവന്യൂ കിട്ടുന്ന സാധനം ആയതുകൊണ്ട് കുറെ കൗൺസിലിംഗ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചും അവരുടെ യോഗ്യതയൊക്കെ നോക്കിയിട്ടും മാത്രമേ അവർ പറയുന്നത് വിശ്വസിക്കാവൂ, ഇല്ലെങ്കിൽ ചികിത്സ കൂടുതൽ ദോഷം ചെയ്യും. ഫസ്റ്റ് ഡു നോ ഹാം എന്നാണ് എത്തിക്കൽ പ്രിൻസിപ്പിളിന്റെ ബേസ്. ഫസ്റ്റ് ഡു നോ ഹാം. നമുക്ക് ഒരാളെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയില്ലെങ്കിലും ആളെ കൂടുതൽ ഉപദ്രവിക്കരുത്. കൃത്യമല്ലാത്ത ചികിത്സയാണെങ്കിൽ ചിലപ്പോൾ ഉപദ്രവമായിരിക്കും വരുന്നത്.
1: ഒരുപാട് പേർ പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചികിത്സ തേടുന്നുണ്ട്. ശരീരത്തിനൊരു രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നു, അതുപോലെ തന്നെയാണ് മനസ്സിന്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. അതെ അതെ, ഈ സ്റ്റിഗ്മ കാരണമാണ് ഈ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോട്ട് പണ്ടേ പോവാത്തത്. സ്റ്റിഗ്മ, എന്താ പറയാ, അവജ്ഞ, പേടി, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കാരണം. 1970s 1970-60 സമയത്തിലെ ആന്റി സൈക്യാട്രി മൂവ്മെന്റ് ആണ് അതിന്റെ കാരണം. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് വന്ന സൈക്യാട്രിക് മരുന്നുകൾ, ഈ ഹാലോപെരഡോൾ, ക്ലോർപ്രൊമാസിൻ എന്ന് പറഞ്ഞ വളരെ പവർഫുൾ മരുന്നുകളാണ് അന്ന് 1960s 1970s. ആ മരുന്നിനൊക്കെ ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ടായിരുന്നു. ഹാലോപെരഡോൾ കഴിച്ചാൽ അതിന്റെ ഒരു ഡോസ് നല്ല ഡോസ് ആണെങ്കിൽ നമ്മുടെ കൈ വരയ്ക്കാം, നമ്മുടെ മൂവ്മെന്റ്സ് സ്ലോ ആവും, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ കുറയും, മാസ്ക് ഫേസ് എന്ന് പറയും. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇയാൾ ഒരു മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നതാണ് എന്ന് ജനങ്ങൾക്ക് തോന്നി. പിന്നെ ആ സമയത്ത് ECT, നമ്മുടെ ഷോക്ക് ചികിത്സ. 1960s ECT എന്ന് പറഞ്ഞാൽ സെഡേഷൻ കൊടുക്കാതെയുള്ള ചികിത്സയാണ്. അതൊരു വളരെ പ്രാകൃതമായൊരു ചികിത്സയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുത്. അതായത് ഒരു രോഗിനെ എല്ലാവരും കൂടെ പിടിച്ചു വെക്കുന്നു തലയിൽ, ഇങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് സിനിമകളിൽ വന്നു. ആ സമയത്ത് വന്ന ഒരു സിനിമയാണ് വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്, ഓസ്കാർ അവാർഡ് വിന്നിംഗ് സിനിമയാണ്. ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് സൈക്യാട്രിനോടും സൈക്യാട്രിസ്റ്റിനോടും ആകെ മൊത്തം ഭയവും ഒക്കെ ആയി. അതിപ്പം, പക്ഷെ ഇതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് സൈക്യാട്രി, മാനസിക രോഗം, പ്രാന്ത്, വട്ട് എന്ന രീതിയിലല്ലേ കണ്ടോണ്ടിരുന്നത്. ഒരു കാരണം അന്ന് ചികിത്സ ഉണ്ടായിരുന്നില്ല. ഈ മരുന്നുകളൊക്കെ എപ്പോഴാ വന്നത്? 1950s ക്ലോർപ്രമാസിൻ കണ്ടുപിടിച്ചത്. അതുവരെ മരുന്നേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു 50-70 വർഷമായിട്ട് ഒരുപാട് സൈക്കോഫാർമക്കോളജി വളർന്നു. ഞാൻ

0: നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഇതൊക്കെ സയൻസ് കണ്ടുപിടിച്ചതാണ്. നമ്മൾ ബ്രെയിൻ എടുത്ത് പഠിക്കുന്നു, അതിൻ്റെ ഓരോ ന്യൂറോൺസ് പഠിക്കുന്നു. ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് കൃത്യമായി ചികിത്സിക്കാൻ പറ്റും, സൈഡ് എഫക്റ്റ് ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആ സൈഡ് എഫക്റ്റ് ഒന്നും ഇപ്പം ഇല്ല. ഞങ്ങളുടെ സൈക്യാട്രി ഒ പിയിൽ വന്നാൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ഇവർ മരുന്ന് കഴിക്കുന്ന ആളാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സ്റ്റിഗ്മ ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു, ജനങ്ങൾക്ക് കൂടുതൽ വിവരം വെച്ചു. അതൊരു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്.
1: നമ്മൾ സംസാരിച്ചു വന്നത് ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള ആനന്ദം അതിനെക്കുറിച്ചായിരുന്നു. ഹലോ,
2: ഹലോ,
1: ആരാ വിളിക്കുന്നേ?
2: പാലക്കാട് ജില്ലയിൽ സുബ്രഹ്മണ്യ ആയിട്ട് പെൻഷനാണ്.
1: ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ, നമ്മുടെ വിഷയം അറിയാമല്ലോ.
2: സാർ നമസ്കാരം, പെൻഷനാണ് ഞാൻ. 2013 റിട്ടയർ ചെയ്താണ്.
0: ഓക്കെ,
2: സർവീസിൽ ഉള്ളപ്പോഴും ഇപ്പോഴും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു.
0: ഓക്കെ,
2: ഇപ്പൊ എനിക്കൊരു മൾട്ടിപ്പിൾ മൈലോമ പരിശോധന വന്നിട്ട് അതിലൊരു തുടർ ചികിത്സയിൽ ഇരിക്കുകയാണ്. ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഉഷാറായിരിക്കും, വിഷമിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് രോഗം മാറാതെ പ്രധാന വഴി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് 8 മാസമായി. 6 മാസം കഴിഞ്ഞപ്പോ ചികിത്സ കുറച്ചിപ്പോ 2 ആഴ്ചയിലൊരിക്കൽ പോയി ചികിത്സയ്ക്ക് വേണ്ടിയുള്ളൂ. വിഷമങ്ങളൊന്നുമില്ല.
0: സാറിന് ശരിക്കും ഇപ്പൊ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ? എന്തെങ്കിലും മനസ്സിന് വിഷമമോ ടെൻഷനോ പേടിയോ ഭയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഭയമില്ല, നല്ല ധൈര്യമുണ്ട് എനിക്ക്. സർവീസ് തിരിഞ്ഞപ്പോ ശരിക്കും ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി എനിക്ക് മാനസികമായിട്ട്.
0: അന്ന് ചികിത്സ എടുക്കേണ്ടി വന്നോ? മരുന്ന് കഴിക്കേണ്ടി വന്നോ?
2: അന്നത്തെ
0: ലക്ഷണങ്ങൾ എന്തെങ്കിലും ഇപ്പോഴുണ്ടോ? ഡോണ്ട് ഫിക്സ് എ ഗ്ലാസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ബ്രോക്കൺ എന്ന് പറയാണ്ട്, ഒരു പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ചികിത്സിക്കരുത്. ആക്ച്വലി താങ്കൾക്ക് ഇപ്പോ മനസ്സിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, നിരാശ, പേടി, ഉറക്കക്കുറവ്, വിശപ്പ് കുറവ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ചികിത്സ തേടേണ്ട ആവശ്യമൊന്നുമില്ല, ജീവിതം ആസ്വദിക്കൂ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തന്നെ ജീവിതത്തിന്റെ ആഹ്ലാദത്തെ കുറിച്ചാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ കഴിയുന്നത്ര ആഹ്ലാദിക്കാനും സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ അപ്പൊ സാറിന് സാറിൻ്റെതായ താല്പര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ വായനയായിരിക്കാം, പാട്ടായിരിക്കാം, അത് കഴിയുന്നത്ര ആസ്വദിച്ച് അതിൽ മുഴുകി ജീവിതം ആസ്വദിക്കാൻ എന്താ പറയാ, നമുക്കൊക്കെ ഇതേ അവസരം തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇപ്പം മരുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
2: ഓക്കെ,
1: ഹലോ,
2: ഹലോ,
1: വിളിച്ചതിന് നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ജീവിതത്തിൽ കണ്ടെത്താനാകുന്ന സ്വാഭാവികമായ ലഹരിയെ കുറിച്ചാണ്. നമ്മൾ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നു, നമുക്ക് അതിലേക്ക് തിരിച്ചു.
0: ഓക്കെ ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, പലപ്പോഴും ഞാൻ എന്താണ് ലഹരി വസ്തുക്കളുടെ അപകടം എന്ന് ചോദിക്കുമ്പോഴേ പിള്ളേര് സ്കൂളിലും കോളേജിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയും പുക വലിച്ചാൽ ക്യാൻസർ വരും. കാരണം അവർ കാണുന്ന പരസ്യം അതാണ്, സിനിമ കാണുന്നതിന് മുന്നേ പുക വലിക്കുന്നു ക്യാൻസർ വരും. അതായത് ശാരീരികമായ പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിന്റെ അപ്പുറത്താണ് ഇത്, തലച്ചോറിൽ ബ്രെയിനിൽ ആക്ട് ചെയ്തിട്ടാണല്ലോ ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും അത് വർക്ക് ചെയ്യുന്നത്. തലച്ചോറിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം തരാനുള്ള ഒരു ഡോപ്പമിൻ സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിനെയാണ് നിങ്ങൾ കൃത്രിമമായ ലഹരി, ഇപ്പം MDMA എന്നുള്ള സാധനങ്ങളൊക്കെ പത്രത്തിൽ എപ്പോഴും വരുന്നു, അതേപോലെയുള്ള മോഡിഫൈഡ് കെമിക്കലുകളൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ സന്തോഷം തരുന്ന സർക്യൂട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഇത് കൂടുതൽ കൂടുതൽ ഉപയോഗിച്ചാൽ സ്വാഭാവികമായ സന്തോഷങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയാതെ വരും. അതാണ് ഇതിലെ ഏറ്റവും വലിയ മണ്ടത്തരം ഓർ ട്രാപ്പ്. നിങ്ങൾക്ക് എപ്പോഴും ഈ പറഞ്ഞ ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളോ സ്മോക്കിങ്ങോ 24 hours ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ സാധാരണ ജീവിതത്തിലോട്ട് വന്നിട്ട് ആ ജീവിതം ആസ്വദിക്കാൻ പറ്റണ്ടേ? ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഈ ഡോപ്പമിൻ തരാതെയാവും. അപ്പം എന്ത് ചെയ്യും? അപ്പൊ ആ ഒരു വലിയ അപകടമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രഭാവം. ഇത് ഡ്രഗ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതിന്റെ അപകടം വരുന്നത് ബ്രെയിനിലാണ്, തലച്ചോറിലാണ്. ക്യാൻസറോ ലിവറോ സ്റ്റമക്കോ ഒന്നും അല്ല ഏറ്റവും വലിയ പ്രശ്നം, തലച്ചോറാണ് പ്രശ്നം.
1: ഒരുപാട് പേര്, വളരെ അധികം പെൺകുട്ടികളടക്കം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പല വാർത്തകളും കാണുമ്പോൾ. സാർ, ഇത് എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് ഇതിനൊരു തടവയ്ക്കാൻ എന്തൊക്കെയാണ് ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക?
0: ഇതിനകത്ത് എല്ലാവരും വേണം, കാരണം ഇതിന്റെ പുറകിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഇതിന്റെ മാഫിയ ആണല്ലോ. അവര് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം കഞ്ചാവിന്റെ എടുത്തു കഴിഞ്ഞാൽ 1 kilo കഞ്ചാവിന് വില 100 rupees വില ആയിരിക്കും അവർ ഉണ്ടാക്കുന്നത് സോഴ്സിൽ. ഇവിടെ വന്നിട്ട് അത് ചെറിയ പാക്കറ്റിലോട്ട് 10 grams വില പാക്കറ്റിന് 500 rupees വിൽക്കുമ്പോൾ ഹ്യൂജ് പ്രോഫിറ്റാണ്. രണ്ടാമത്, ഇവർ ഈ വിൽക്കുന്ന സാധനം ഒറിജിനൽ ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. ഇപ്പൊ പല സാധനങ്ങളും പൊടികളാണ്, ഒരു വെള്ള പൊടിയായിട്ടിരിക്കും. അവര് ഈ പറഞ്ഞ മാഫിയുടെ ആള് ആ ഒരു പൊടി ഒരു ചെറിയ കവറിൽ തരും. ഈ വാങ്ങിക്കുന്ന യുവാവിന് അവൻ ചിലപ്പം 5000 rupees കൊടുത്തിട്ടുള്ള ഈ പൊടി വാങ്ങിക്കും. അതിനകത്ത് എത്രത്തോളം ഒറിജിനൽ സാധനം ഉണ്ട്, എത്രത്തോളം വെറും ചോക്ക് പൊടിയോ എല്ലാം ആണെന്ന് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ഇത് വല്ല ISI മുദ്ര വെച്ചിട്ടാണോ വരുന്നത്? ഒരു സാധനമില്ല. സെല് ചെയ്യുന്നയാള് ഇതിനകത്ത് മുഴുവൻ മാർക്കറ്റിംഗാണ്. ചിലപ്പോൾ ഇതിനകത്ത് ഒന്നും ഉണ്ടാകത്തില്ല, അതായത് ഒരു ഗ്രൂപ്പാണല്ലോ ഇത് ഉപയോഗിക്കണേ പലപ്പോഴും. അപ്പൊ എല്ലാവരും ഇത് കഴിച്ചിട്ട് ചാടി കളിച്ച് നടക്കുമ്പം അവനും എന്തുപോലെ തോന്നും. ആക്ച്വൽ ഡ്രഗ് ആയിരിക്കില്ല പ്ലസീബോ എഫക്ട് എന്ന് പറയും, വെറും പ്ലസീബോ എഫക്ട് ആയിരിക്കും. ഇതിന്റെ പുറകെ പോകുന്ന വലിയ മണ്ടത്തരമാണ്. നേരത്തെ പറഞ്ഞ മാതിരി ആ കിട്ടുന്ന ലഹരി അടുത്ത പ്രാവശ്യം അതേ അളവിൽ കിട്ടൂല. ഇപ്പം ആൽക്കഹോളിൽ നമ്മൾ കാണുന്നത് നേരത്തെ 30 ml or 60 ml ആൽക്കഹോളിൽ കിട്ടുന്ന ആ ഒരു ഡോപ്പമിൻ

0: ആ 60 ml തരില്ല. ഇതിനെയാണ് ഞങ്ങളുടെ ഭാഷയിൽ ടോളറൻസ് എന്ന് പറയാം. അപ്പോൾ അവർ 30 എന്നുള്ളത് 60 ആക്കും, പിന്നെ 120 ആക്കും, 180 ആക്കും. അങ്ങനെയാണ് മദ്യപാന്മാർ 1.5 ലിറ്റർ കുടിക്കുന്നത്. അവരെ ബ്രെയിൻ ഡോപ്പമിൻ ഉണ്ടാക്കുന്നില്ല. ഡോപ്പമിൻ ഉണ്ടാക്കണമെങ്കിൽ അത്രയും അളവ് വേണം. ഇതേ സാധനമാണ് നാർക്കോട്ടിക്സിലും, ആ സെയിം അളവിൽ കിട്ടില്ല. അപ്പോൾ ട്രാപ്പായി. പരിധി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്താലും അവർക്ക് ഈ ഡോപ്പമിൻ കിട്ടാണ്ട് വരും. അതേസമയം ഇതൊന്നുമില്ലാതെ സന്തോഷിച്ച ആൾക്കാരെ അവർ, ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നല്ലോ, കൂട്ടുകാരോട് സന്തോഷിച്ച കാലം ഉണ്ടായിരുന്നല്ലേ, ഓടിക്കളിച്ച്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഡോപ്പമിൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സ്വാഭാവികമായ ഡോപ്പമിന് പകരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡോപ്പമിനോട് പോകുന്നത് വലിയൊരു മണ്ടത്തരമാണ്, അതൊരു ട്രാപ്പാണ്.
1: ഇതിൽ പെട്ട് കഴിഞ്ഞ ആളുകൾക്ക് എത്ര കണ്ട് സ്വാഭാവികമായിട്ടുള്ള പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കും, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഹോപ്പ് എപ്പോഴും ഉണ്ട്. ഹോപ്പ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷാദ രോഗത്തിൽ കാണുന്ന സംഭവമാണ്. നോർമൽ ലൈഫിൽ എപ്പോഴും ഹോപ്പ് ഉണ്ട്, എപ്പോഴും പ്രതീക്ഷ ഉണ്ട്. 85-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് തിരിച്ചു വരാമെങ്കിൽ മെക്സിക്കോ
1: എന്തുകൊണ്ട്.
0: അപ്പൊ ഹോപ്പ് എപ്പോഴും ഉണ്ട്. കൃത്യമായ ട്രീറ്റ്മെന്റ് വേണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകണം. ചിലപ്പം 1 മാസം, 3 മാസം, 6 മാസം വരെയൊക്കെ ചിലപ്പോൾ ചികിത്സ വേണ്ടി വരും. സാധാരണ അഡ്മിഷൻ ചിലപ്പോൾ ഒരു സാധാരണ എല്ലായിടത്തും 3 ആഴ്ച 21 ഡേയ്സ് ആണ് പറയുന്നത്. ഒരു മാസം എന്ന് കണക്ക് കൂട്ടിക്കോ. അപ്പോൾ 1 മാസം അഡ്മിഷനകത്ത് ആദ്യത്തെ ഒരു 10 ദിവസം ഈ മരുന്ന് നമ്മുടെ ഉള്ളിലുള്ള കെമിക്കൽ അതൊന്ന് പോവാൻ, വിഡ്രോവൽ മാറാൻ തന്നെ എടുക്കും. പിന്നെയുള്ള 20 ദിവസമാണ് നമുക്ക് കൗൺസിലിങ്ങിന് കിട്ടുക. ആ ഒരു വിഡ്രോവൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ മദ്യപിച്ച് നിർത്തുമ്പോൾ വരുന്ന വിഡ്രോവൽ ആണ് വിറയൽ, അത് ചികിത്സിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം അയാൾ മദ്യപാനം നിർത്തൂല. ആ മദ്യപാനം നിർത്തണമെങ്കിൽ കൃത്യമായ കൗൺസിലിംഗ് വേണം, ഫോളോ അപ്പ് വേണം. അപ്പോൾ ഒരു മാസത്തെ ചികിത്സ, അതിനുശേഷം കൃത്യമായ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
1: എനിക്ക് തോന്നിയൊരു സംശയം, വിഡ്രോവൽ സിൻഡ്രോം കഴിഞ്ഞു, ഫോളോ അപ്പ് അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞല്ലോ, മറ്റൊരു രാസവസ്തുവിന്റെ കീഴിൽ അടിപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഡോക്ടർ നൽകുന്ന കൗൺസിലിംഗ് അത് ശരിക്കും ഫലപ്രദമാണ്?
0: അല്ല, ആ വിഡ്രോവൽ പീരീഡിൽ കൊടുക്കേണ്ട. ഫസ്റ്റ് 2 വീക്സ് ആ മറ്റൊരു രാസവസ്തുവിന്റെ കീഴിലാണെങ്കിൽ ആ സമയത്ത് കൗൺസിലിംഗിന് വലിയ റോൾ ഇല്ല. കലം കമുത്തി വെച്ച് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ ഒന്നും അകത്തോട്ട് പോകില്ല.
1: അപ്പൊ ഈ വിഡ്രോവൽ സമയത്ത്
0: സപ്പോർട്ട് വേണ്ടി വരും. മരുന്നാണ് ഓരോ സബ്സ്റ്റൻസിന് അതിൻ്റെതായ വിഡ്രോ ഉണ്ട്. ഇപ്പൊ ഹെറോയിൻ, ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം തൃശ്ശൂർ, ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു, പ്രിസണേഴ്സും പിന്നെ നോർത്ത് ഇന്ത്യ അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ പോലീസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അവർ ഹെറോയിൻ അഡിക്ട്സ് ആണ്. ഹെറോയിന്റെ ഒരു വിഡ്രോവലാണ് ബോഡി പെയിൻ, ഭയങ്കര ബോഡി പെയിൻ, പിന്നെ വയറിളക്കം, ഛർദ്ദല്, മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരിക. ഇതാണ് ഹെറോയിന്റെ വിഡ്രോവൽ, പ്രത്യേക വിഡ്രോവലാണ്. അതിന് കൃത്യമായ മരുന്നുണ്ട്. ഇതേ ട്രീറ്റ്മെന്റ് അല്ല ആൽക്കഹോളിന് കൊടുക്കണേ. അപ്പൊ ഓരോ വിഡ്രോവലും അതിൻ്റെതായ രീതിയിൽ സയന്റിഫിക് ആയിട്ട് ചികിത്സിക്കാം. അതിന് ചിലപ്പോൾ 1 ആഴ്ച എടുക്കും. അതിന് ശേഷമാണ് കൗൺസിലിംഗ്.
1: സാറ് പറഞ്ഞ കാര്യമുണ്ട്, സന്തോഷകരമായ ജീവിതത്തിനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് വ്യായാമമാകാം, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, കൂട്ടുകാരുമായിട്ടുള്ള ഒത്തുചേരലാവാം, നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളാവാം. എങ്ങനെയാണ് ഈ ഒരു നല്ല ശീലം വളർത്തേണ്ടത്?
0: അതെ, വ്യായാമം, എക്സസൈസിനെ കുറിച്ച് എനിക്ക് പറയേണ്ട കുറെ റീസെന്റ് റിസർച്ച് വന്നിട്ടുണ്ട് എക്സസൈസിനെ കുറിച്ച്. എക്സസൈസിന്റെ ഒരെണ്ണം Zone 2 exercise. Zone 1, Zone 2, Zone 3, Zone 4. Zone അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയാം. Zone 2 എന്ന് പറഞ്ഞാൽ ഒരു ജോഗിങ് ചെയ്യുന്ന ആ ലെവലാണ്. Zone 1 നിന്ന് തുടങ്ങി മേലോട്ടാണ് പോകുന്നത്. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടക്കാൻ പോകുന്നു, നമ്മൾ 1.5 മണിക്കോ 1 മണിക്കോ നടക്കുന്നു, അത് Zone 1 ആണ്. Zone 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺവെർസേഷൻ പറ്റില്ല. അതായത് നമ്മൾ ഓടുവാണ്, ഒരാൾ വിളിച്ചു, നമുക്ക് ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അയാളോട് ഒരു കോൺവെർസേഷൻ പറ്റത്തില്ല. നമ്മൾ അത്രയും ബ്രീത്തിങ് കൂടുന്നുണ്ട്, ഹാർട്ട് റേറ്റ്. Zone 2 exercise ആണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മൾ നടക്കുവാണെങ്കിൽ തന്നെ നല്ല സ്പീഡിൽ നടക്കണം, അല്ലെങ്കിൽ ജോഗിങ്, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക. ജിമ്മിൽ പോകുന്നത് Zone 2 ആ. വെയിറ്റ് എടുക്കുമ്പോൾ നല്ല എഫേർട്ട് എടുത്ത് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു നല്ല എഫേർട്ടാണ്, ഹാർട്ട് റേറ്റ് കൂടും. ഷട്ടിൽ, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ഇതൊക്കെ Zone 2 ആ. നല്ല
1: നല്ലോണം
0: വേർക്കുന്ന നല്ലായി
1: വേർക്കുന്നു.
0: അപ്പൊ ഇതൊരു 1.5-2 മണിക്കൂർ 5 days a week, ആഴ്ചയിൽ 5 ദിവസം, മിനിമം 30-45 മിനിറ്റ്സ്, ഇതാണ് Zone 2. ഈ Zone 2 വരുമ്പം വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ബ്രെയിനിന്റെ അകത്ത് എൻഡോർഫിൻസ് വരും, എൻഡോർഫിനും എൻഡോകനാബിനോയിഡ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മോർഫിൻ, ഹെറോയിൻ, ഹെറോയിൻ പോലെയുള്ള തലച്ചോറിൽ ഉണ്ടാക്കുന്ന കെമിക്കലാണ് എൻഡോർഫിൻ. അതേപോലെ കഞ്ചാവ്, കഞ്ചാവ് തലച്ചോറിനകത്ത് ഉണ്ടാക്കുന്ന കഞ്ചാവ് പോലത്തെ കെമിക്കലാണ് എൻഡോകനാബിനോയിഡ്. അതിന്റെ ഒരു എക്സാമ്പിളാണ് ആനന്ദമൈഡ്. ഇതൊക്കെ എക്സസൈസ് എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത് വേറൊരു തരം ലഹരിയാണ്. ഇത് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അത് കിട്ടുള്ളൂ, സാധാരണ നടക്കാൻ പോയി കിട്ടില്ല. നിങ്ങളൊരു 1.5 മണിക്കൂർ ഓടി നോക്കൂ, നന്നായിട്ട് ഷട്ടിൽ കളിച്ചു നോക്കൂ, അത് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഉന്മേഷം ഉണ്ട്. അത് Zone 2 exercise ബ്രെയിൻ എഫക്റ്റ് ആണ്. വേറൊന്ന് മൈറ്റോകോൺഡ്രിയ. ഇപ്പൊ ഒരുപാട് റിസർച്ച് ഉണ്ട് മൈറ്റോകോൺഡ്രിയ നമ്മുടെ ഹെൽത്തും. മൈറ്റോകോൺഡ്രിയ നമ്മുടെ ഓരോ സെല്ലിൻ്റെ അകത്തും ഉള്ള എനർജിയായിട്ട് സാധനമാണ്. ഈ മൈറ്റോകോൺഡ്രിയ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നും എക്സസൈസ്, പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ്, നല്ല മസിൽ യൂസ് ചെയ്യുമ്പോഴാണല്ലോ അത് മൈറ്റോകോൺഡ്രിയ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്ന വഴി നമുക്ക് ഒരുപാട് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടെന്ന് റിസർച്ച് പറയും. ഇതൊക്കെ റീസെന്റ് റിസർച്ച് ആണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനോ സിക്സ് പാക്ക് വരുത്താനോ അല്ല, എക്സസൈസ് ഒരു ഡെയിലി റൊട്ടീൻ ആവണം, ലൈഫിന്റെ ഭാഗമാണ്. അപ്പൊ അതിന് വേറെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്.
1: മെഡിറ്റേഷൻ,

0: ധ്യാനം ഇതൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് പലരും പറയുന്നത്. എങ്കിൽ കൂടിയും ഒരു പരിധി വരെയെങ്കിലും ചെയ്യാത്ത ആളുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ആയിട്ട് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നവര്, ശരീരം അനങ്ങാതെയുള്ള. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഇതേ സന്തോഷം, അല്ലെങ്കിൽ ഡോപ്പമിൻ
1: എല്ലാത്തിലുണ്ട്. ഇതിപ്പോ സോഷ്യൽ മീഡിയ
0: കാണുമ്പോഴും സന്തോഷം ഉണ്ടാവുന്നുണ്ട്.
1: എക്സസൈസിനകത്ത് ഡോപ്പമിൻ മാത്രമല്ല, വേറെ കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ബോഡിയിൽ മൊത്തം വേറെ എഫക്ട്സ് ഉണ്ട്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മെന്റൽ മാത്രമല്ല, ഒബ്വിയസ്ലി ഫിസിക്കൽ എഫക്ട്സും എല്ലാം വരും. പക്ഷേ ഈ അഡിക്ഷന്റെ കാര്യം, സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, വീഡിയോ ഗെയിം, ഇന്റർനെറ്റ്, ഇതൊക്കെ അഡിക്ഷൻ ആയി പോന്നിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് സൈക്യാട്രിക് ക്ലാസിഫിക്കേഷനകത്താണ് ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ, അതേപോലെ സോഷ്യൽ മീഡിയ. ചില രാജ്യങ്ങൾ ബാൻ ചെയ്തു, ഓസ്ട്രേലിയ ബാൻ ചെയ്തില്ലേ, അത് ഇതിന്റെ ബേസിസില്ല. 18 വയസ്സിന് മുമ്പേ ഉള്ള സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു, കാരണം അത് ഭയങ്കര അഡിക്റ്റീവ് ആണ്. മൾട്ടി ബില്യൺ ഇൻഡസ്ട്രിയാണ്. അതിലെ വളരെ ഇന്റലിജന്റ് ആയി ഇതിന്റെ സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ കുട്ടികളെ കൊണ്ട് എങ്ങനെ ഇത് സ്ക്രോൾ ചെയ്യിപ്പിക്കാം എന്ന് റിസർച്ച് ചെയ്ത് അതിനുള്ള കളറും അതിനുള്ള ടെക്സ്റ്ററും അതിനുള്ള കണ്ടന്റും ഒക്കെ അതുമാതിരി പ്രോഗ്രാംഡ് ആണ്. ഈ ഫേസ്ബുക്കിന്റെ ഒക്കെ പുറകിൽ, ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പുറകിൽ ഇരിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, മനുഷ്യനല്ല, ആൽഗോരിതംസ് ആണ്. ആ ആൽഗോരിതംസ് സെൽഫ് ലേണിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്താണോ നമ്മൾ വായിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫീഡ് മാറും. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ അതിലോട്ട് പോകും. അത് പ്രോഗ്രാം ടു മേക്ക് യു അഡിക്റ്റ്.
0: സാർ പറഞ്ഞൊരു പോയിന്റ്, 18 വയസ്സ് വരെ, അതിനുശേഷം. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഈ മാധ്യമങ്ങൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസം ഒരു IT പ്രൊഫഷണലിനോട് പറയുണ്ടായി, അവിടെ ഇന്റർവ്യൂവിന് പോയപ്പോൾ ആദ്യത്തെ കടമ്പ AI എക്സ്പെർട്ട് ആണ് ചെയ്തത് പറയണ്ടായി. അപ്പൊ എങ്ങനെയാണ് സർ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാനാവുക? അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ പരിധി നിശ്ചയിക്കേണ്ടത്?
1: ഓസ്ട്രേലിയ ചെയ്തത് മൊത്തത്തിൽ എല്ലാ ഇന്റർനെറ്റും ബാൻ ചെയ്തതല്ല, ചില പ്രത്യേക സോഷ്യൽ മീഡിയ സൈറ്റുകൾ മാത്രമാണ് അവർ ബാൻ ചെയ്തത്. പ്രത്യേകിച്ച് സോഷ്യൽ ഇന്ററാക്ഷൻസ് വരുന്ന വളരെ ഫ്രീ ആയിട്ട് പോകുന്ന എന്തും സംസാരിക്കാം, ലൈംഗികത, ഡ്രഗ്സ്, എന്തിനെ കുറിച്ചും സംസാരിക്കാം എന്നുള്ളത് അവർ ബാൻ ചെയ്തു. പക്ഷെ അതർവൈസ് ഇന്റർനെറ്റ് വേണം. ഇന്റർനെറ്റ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സമൂഹം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. സയൻസിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എവല്യൂഷൻ വിശ്വസിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രൈമേറ്റ്സ് ആയിരുന്നു, മരങ്ങള്, പഴം. നമ്മൾ ഈ മരത്തിൽ നിന്ന് നിലത്തോട്ട് ഇറങ്ങാനും നിലത്തുള്ള സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ കൈകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുരങ്ങൻ മനുഷ്യനായത്. ഇത് ഇവോൾവ് ചെയ്യാത്ത കുറെ ആൾക്കാർ കുരങ്ങന്മാരായിട്ട് ഇപ്പോഴുണ്ട്. അപ്പൊ അത് ടെക്നോളജി ഇതാണ്. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളിവിടെ കുരങ്ങന്മാരായിട്ടിരിക്കും. ആ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്നവർ അഡ്വാൻസ് ചെയ്യും.
0: എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം എന്നുള്ള സംശയമാണല്ലോ പലർക്കും.
1: അല്ല, ഒരു കാര്യം, ഈ സ്ക്രീൻ ടൈം മോണിറ്റർ ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മുടെ ഒക്കെ ഫോണുകളിലുണ്ട്. ഇപ്പം ആൻഡ്രോയിഡിൽ ഒരു എന്തോ എക്കോ സിസ്റ്റം അങ്ങനെ എന്തോ ആണ്. ആപ്പിളിനകത്ത് സ്ക്രീൻ ടൈം തന്നെയാണ്. ആപ്പിളിനകത്ത് സ്ക്രീൻ ടൈം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ച ഞാൻ എത്ര ഫോൺ ഉപയോഗിച്ചു, എന്തൊക്കെ കാര്യത്തിൽ ഉപയോഗിച്ചു, അതേപോലെ എനിക്ക് റിസ്ട്രിക്ട് ചെയ്യാം. ഞാൻ എന്റെ സ്ക്രീൻ ടൈമിൽ വാട്സാപ്പ് 2 മണിക്കൂർന്ന് റിസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞത് ഓഫാവും, എനിക്ക് നോക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഇങ്ങനെയുള്ള ടെക്നോളജി തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണം. ഈ കുട്ടികളുടെ സ്ക്രീൻ ടൈം ലിമിറ്റ്സ് പറയുന്നുണ്ട്, ഒരു 4 വയസ്സ് വരെ സ്ക്രീനേ പാടില്ല, അത് ഏറ്റവും നല്ലത്. ചെറിയ കുട്ടികൾക്ക് 2 മണിക്കൂർ അത് കൂടരുത്. ടീച്ചർമാർ തന്നെ നോട്ട്സ് ഫോണിൽ കൂടെ അങ്ങനെ റിസ്ട്രിക്ട് ചെയ്ത് കൊണ്ടുവരിക.
0: ജീവിതത്തിന്റെ സ്വാഭാവിക ലഹരിയിലേക്ക് വരും. നല്ല വ്യക്തിബന്ധങ്ങൾ, നല്ല ശീലങ്ങൾ, ആനന്ദം തരുന്ന മറ്റു കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് വ്യക്തിബന്ധങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പീർ ഗ്രൂപ്പിന് എത്ര കണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ എത്ര കണ്ടുണ്ട്?
1: നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്. ഇനി ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ടെക്നോളജി മാറി നമ്മളൊക്കെ വല്ല റോബോട്ടോ സൈബോർഗോ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിലവിൽ നമ്മൾ സോഷ്യൽ ആനിമൽസ് ആണ്. സമൂഹത്തിൽ ജീവിക്കാനാണ് നമ്മളൊക്കെ പ്രോഗ്രാംഡ് ആയിട്ടുള്ളത്. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇന്ററാക്ഷൻ, ആൾക്കാരായിട്ട് എങ്ങനെ പെരുമാറണം, ഒരാളുടെ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ മനസ്സിലാക്കും, അതിനകത്ത് ചിലപ്പോൾ തെറ്റുകളൊക്കെ വരും, നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ആ ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പഠിക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഓക്സിറ്റോസിന്റെ റോൾ ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരുപാട് ന്യൂറോ കെമിക്കൽസ് ഉണ്ടാവാം നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ വളർത്തുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഫാമിലികളൊക്കെ ചുരുങ്ങി എല്ലാം ന്യൂക്ലിയർ ഫാമിലികളായി. പണ്ടത്തെ പോലെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. പണ്ട് എൻ്റെ അച്ഛൻ്റെ ഒക്കെ കാലത്താണെങ്കിൽ നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വഴി പോകുന്ന ആൾ ചോദിക്കും, ആരാ, എങ്ങോട്ടാ, ആരെ കാണാനാ. ഇവിടെ നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ ആളെ നമുക്ക് അറിഞ്ഞോളാം. അപ്പൊ അന്ന് അങ്ങനെ ആയിരുന്നു സാമൂഹിക ബന്ധങ്ങൾ. ഒരു റോസെറ്റോ എഫക്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ റോസെറ്റോ എഫക്റ്റിൽ ബേസിക്കലി പറയുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ ഇന്ററാക്ഷൻ ആയിരുന്നു അവരുടെ ഫിസിക്കൽ ഹെൽത്ത്. ആ കമ്മ്യൂണിറ്റി വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് ഹാർട്ട് ഡിസീസും ഒക്കെ കുറവായിരുന്നു. അതിനെ റോസെറ്റോ എഫക്ട് എന്ന് പറയും. അപ്പൊ ആ ഒരു സോഷ്യൽ ഫീലിംഗ് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഈ ഫുട്ബോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ഫുട്ബോൾ കളി കാണാൻ ലൈബ്രറിയിലോ തിരൂര് അവിടെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പിന്റെ അന്ന്. റോഡ് സൈഡിലെ ഓട്ടോക്കാരും എല്ലാവരും അവിടെ അവർ കാണുന്നത്. ആൻഡ് അവരെല്ലാം കണക്റ്റഡാ. നമ്മളെല്ലാവരും അർജന്റീന ആരാധകരും നമ്മൾ നിരാശയോടെ കളി കാണും, പക്ഷെ നമ്മൾ കണക്റ്റഡ് ആയി. ഇപ്പൊ നമുക്കൊരു സമൂഹമാണ്, നമ്മൾ അതിലെ ആൾക്കാരാണെന്നൊക്കെ ഒരു ഫീലിംഗ് വന്നു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള
0: കൂട്ടായ്മകൾ
1: നമ്മൾ ഉണ്ടാക്കണം. അതെ അതെ.
0: മറ്റൊരു കോളർ കൂടി ഉണ്ട്. ഹലോ, ആരാ വിളിക്കുന്ന? ആരാ?
2: എന്റെ പേര് രാജൻ, തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് വീട്.
0: രാജൻ, ഡോക്ടറോട് സംസാരിച്ചോളൂ.
1: പറഞ്ഞോളൂ.
2: എനിക്ക് 70 വയസ്സായി. കുറച്ച് വർഷങ്ങളായിട്ട് മനസ്സിന് പഴയ

0: ഒരു ആരോഗ്യമില്ല. അപ്പൊ അവന് ചിലപ്പോ ഉറക്കത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാ.
1: ശരി, എത്ര നാളായി?
0: അത് 2-3 വർഷമായി. ആവശ്യമില്ലാണ്ട് ഒരു ആൻസൈറ്റി ഇങ്ങനെ എന്നെ ഭരിക്കാൻ വരിക. എന്റെ പ്രയാസം ഇപ്പൊ അതാണ്.
1: ഈ ആൻസൈറ്റി എന്ന് പറയുമ്പോഴേ അതിന്റെ ഭാഗമായിട്ട് നെഞ്ച് പടപട ഇടിക്കുക, കൈ വിറയ്ക്കുക, വേർക്കുക, ശ്വാസം കിട്ടാൻ,
0: കൈവറയിലില്ല പക്ഷെ ഈ നെഞ്ചെടുപ്പ് വരും.
1: 2-3 വർഷമായിട്ട് ഇങ്ങനെയാണോ?
0: സ്ഥിരമില്ല.
1: ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ?
0: അല്ലില്ല, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല.
1: മനസ്സിന് നിരാശ, ദുഃഖം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
0: അങ്ങനെയല്ല, നമുക്കെന്തിലേ പ്രായക്കാകുമ്പോ നമുക്ക് ആശങ്കകൾ ഉണ്ടാവില്ല. ഭാവിയെ കുറിച്ച് നമ്മുടെ അവസാനം എന്തേ അങ്ങനെ വാർദ്ധക്യത്തെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ ഉണ്ടാവില്ലോ. അങ്ങനെ ഒരു എനിക്കൊരു ചിന്താഗതി.
1: എറിക് എറിക്സൺ, അദ്ദേഹം സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് ഓരോ സ്റ്റേജ് പറയുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റേജ് കടന്നു കടന്ന് ഇങ്ങനെ മേലോട്ട് പോകും. ഈ ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പം ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ജനറേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആർക്ക്, സമൂഹത്തിന്, ഫാമിലിക്ക്, വേഴ്സസ് സ്റ്റാഗ്നേഷൻ, നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായോ. അപ്പൊ എപ്പോഴും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിനെ കൊണ്ട് ഗുണമുണ്ട്, യൂസ്ഫുൾ ആണ്, വാല്യുബിൾ ആണ്, ആ രീതിയിൽ നമ്മൾ എന്തെങ്കിലും സമൂഹമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. നമ്മുടേതായ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കാം, കൂട്ടായ്മ, സാമൂഹികമായ കാര്യങ്ങൾ, റിലീജിയസ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അതിലെന്തെങ്കിലും ഒരു പ്രവർത്തനം, ഫാമിലിയിലുള്ള ഒരു ഇന്ററാക്ഷൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ നമ്മൾ ഈ സമൂഹത്തിന്റെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള മെമ്പറാണ്. ഇതാണ് ജനറേറ്റിവിറ്റി. തീർച്ചയായിട്ടും 10-70 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പണ്ടത്തെ ആരോഗ്യമില്ല, ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഒരിടത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും നമ്മളെ കൊണ്ടൊന്നും ഇല്ലല്ലോ. അവിടെ തന്നെ ഇരുന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കാം. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എൻഗേജ്മെന്റ് സമൂഹവുമായിട്ട് ഉണ്ടാവുമ്പം നമുക്ക് ഈ അൾട്ടിമേറ്റ്ലി ജീവിതത്തിന്റെ അർത്ഥം എന്താണ് നമുക്ക് ആർക്കും അറിഞ്ഞോടാം. എനിക്ക് പറഞ്ഞോടാം ഇത് അവസാനം എന്താവും. പക്ഷെ ഞാനിപ്പം ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നതും ഇതൊക്കെ എന്റെ ലൈഫിന്റെ ഒരു മീനിങ് പർപ്പസായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, മറ്റു ചിന്തകളൊന്നും വരാതിരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. ലൈഫിൽ എൻഗേജ് ചെയ്യൂ, എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ വരില്ല. അറ്റ് ദ സെയിം ടൈം ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നമാണ് വിഷാദ രോഗം. 5 പേരിൽ ഒരാൾക്ക്, 1 in 5, അതൊരു വലിയ നമ്പറാണ് ആക്ച്വലി. 20% എപ്പോഴെങ്കിലും വരാം, പ്രായം ആകുമ്പോഴും വരാം. 3 പ്രധാന ലക്ഷണങ്ങളാണ് വിഷാദ രോഗത്തിന്. 1, വിഷാദം, എപ്പോഴിങ്ങനെ നിരാശ തോന്നുക. 2 ആഴ്ചയിൽ കൂടുതലായിട്ടുള്ള വിഷാദം. 2, താല്പര്യക്കുറവ്, മുമ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല. 3, എനർജി കുറവ്. ഈ 3 കാര്യങ്ങൾ 2 ആഴ്ചയിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ആ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണണം, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒരു സൈക്യാട്രിസ്റ്റിനോ കണ്ടിട്ട് ഇത് വിഷാദരോഗമാണോ. സി, വിഷാദരോഗത്തിന് വേറെ പല കാരണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, തൈറോയിഡ് കുറഞ്ഞാൽ വിഷാദരോഗം വരാം, വൈറ്റമിൻ ഡി കുറഞ്ഞാൽ വിഷാദരോഗം വരാം. അപ്പോൾ അതിനെന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ ഉണ്ടാവാം. ഈ പ്രായമാകുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാം.
2: ഈ ഒരു പ്രശ്നം പല ആളുകളും പറഞ്ഞ് എനിക്കറിയാം. റിട്ടയർമെന്റ് സമയമാകുമ്പോഴേ അവര് മറ്റു കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവാൻ നോക്കും. റിട്ടയർമെന്റ് മുമ്പ് തന്നെ പലരും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. റിട്ടയർമെന്റ് മുമ്പ് തന്നെ വേറൊരു ഗോൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ പ്രയർ ആയിട്ട് ആരംഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാറ് പറഞ്ഞ ഒരു ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ഇനേർട്ട്നെസ് അതിന് വലിയൊരു അളവ് വരെ മാറ്റം വരും. സാറ് പറഞ്ഞു സന്തോഷത്തെ നമ്മുടെ തലച്ചോറിലെ ചില ഹോർമോണുകളുമായിട്ട് കണക്ട് ചെയ്യാം. ജീവിതാഹ്ലാദം അതിലേക്ക് തന്നെയാണ്, നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണ്. മനഃശാസ്ത്ര കോണിലൂടെ കുറച്ച് കെമിസ്ട്രി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് സാർ ഇതിന്റെ പ്രവർത്തനം?
1: ഞാൻ നേരത്തെ പറഞ്ഞു വിഷാദ രോഗം ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനസിക രോഗമാണ്. വിഷാദ രോഗത്തിന്റെ കെമിക്കൽ ഞാൻ സിറോട്ടോണിൻ ആണെന്ന് പറഞ്ഞു, ഡോപ്പമിൻ അല്ല, സിറോട്ടോണിൻ. പക്ഷേ നോർമൽ ആയിട്ടുള്ള ആള് കുറെ സിറോട്ടോണിൻ കഴിച്ചാൽ സന്തോഷം കിട്ടില്ല. അതേസമയം ഈ ഡോപ്പമിൻ, സാധാരണ ആള് കുറെ ഡോപ്പമിൻ കഴിച്ചാൽ ആ ഡോപ്പമിന്റെ ലഹരി കിട്ടും. കാരണം ഈ നാർക്കോട്ടിക്സും എല്ലാം ഡോപ്പമിനാ കിട്ടുന്നത്. അപ്പൊ ഡോപ്പമിൻ തരുന്ന ആ ഒരു ലഹരിയും ഈ സിറോട്ടോണിൻ തരുന്ന ഒരു, അതിനെ വേണമെങ്കിൽ ആനന്ദം എന്നോ സംതൃപ്തി എന്നോ വിളിക്കാം. ഈ സിറോട്ടോണിൻ ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോ കനാബിനോയിഡ്, ആനന്ദമായിട്ട് എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഇതൊക്കെ തരുന്നത് ഒരു സംതൃപ്തിയും ആനന്ദവുമാണ്. അതേസമയം ഡോപ്പമിൻ തരുന്നത് ഒരു ലഹരി, ഒരു ഹൈ ആണ്. ഈ ഹൈയുടെ ഒരു പ്രശ്നം, അത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. പിന്നെയും വേണം, പിന്നെയും വേണം, ഇറ്റ് വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്. അതിന്റെ വേറെ സൈഡ് ഉണ്ട്. മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറോട്ടോണിനും എൻഡോർഫിനും അപ്പൊ നമുക്ക് ഈ ഹൈ അല്ല കിട്ടുന്നത്. പക്ഷെ നമ്മൾ നിരാശരല്ല, അതിലൊരു ആനന്ദമുണ്ട്. അത് ചെയ്തവർക്കേ അറിയുള്ളൂ. ആശകൾ വേണം, ആശ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആശയ്ക്കുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ നിരാശരാവില്ല. യു ട്രൈ ഫോർ ഇറ്റ്.
2: പണ്ട് നമുക്ക് ഒരു സാധനം കിട്ടാതിരുന്നാൽ നമുക്കത് വെയിറ്റ് ചെയ്യാനുള്ള സമയവും ക്ഷമയും ഉണ്ട്. ഇപ്പൊ പക്ഷെ കുട്ടികൾക്ക് പലർക്കും അതില്ല. ഇപ്പൊ വേണമെന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടുന്നു. അത് ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ട് വരെ മാറിയിട്ടുള്ള കേസുകൾ സാറ് കണ്ടിട്ടുണ്ടല്ലോ.
1: അത് പണ്ട് പേരൻസിന് കൊടുക്കാൻ പറ്റൂലായിരുന്നു, പൈസ ഉണ്ടായിരുന്നില്ല. ഇന്ന് സാധാരണ എല്ലാവരുടെയും ഒരു നിലവാരം, ഫാമിലി നിലവാരം കൂടിയിട്ടുണ്ട്. കുട്ടികൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പേരൻസ് എങ്ങനെയും കൊടുക്കും. കുട്ടികൾക്ക് അവര് ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നത് നല്ലതല്ല. നോ പറയണം പറ്റണം. ഞങ്ങൾ എപ്പോഴും നമ്മൾ കുട്ടികളുടെ പേരൻസിനോട് പറയുന്നത് ഒന്നെങ്കിൽ കുട്ടി പറയുന്ന കാര്യം അത് ശരിക്കും വേണ്ടതാണ്, നിങ്ങൾക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു, കൊടുക്കാം എന്ന് തോന്നുവാണെങ്കിൽ കൊടുക്കണം. അത് നിങ്ങൾ

0: പിടിച്ചു വെക്കരുത്. കുട്ടി വാശി പിടിച്ച് നിങ്ങൾ ആദ്യം ആലോചിച്ചിട്ട് കുട്ടി വേണ്ടാത്തതാണെന്ന് തീരുമാനം എടുത്താൽ കുട്ടി എന്ത് തന്നെ ചെയ്താലും കൊടുക്കരുത്, ഒരിക്കലും നിങ്ങൾ ഡിസിഷൻ മാറ്റരുത്. പലപ്പോഴും കുട്ടി കിടന്ന് വാശി പിടിക്കും, പലപ്പോഴും ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും, അവരെ ഇടപെടും, കുട്ടി കരയുന്ന വേണ്ടി കൊടുത്തോടെ. അപ്പൊ നിങ്ങള് ശാന്തമായിട്ട് പറയാ, അച്ഛാ അങ്ങനെയല്ല, ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ സ്വഭാവം ശരിയാകില്ല, എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞാലും ഇവൻ ഇത് കൊടുക്കില്ല, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇത് ചെറിയ പ്രായത്തിൽ ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ലെങ്കിൽ കുട്ടി 10, 12, 14 വയസ്സാകുമ്പോൾ അവൻ ഇങ്ങനെ വേറെ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കൺട്രോൾ പോകും. ആ ഒരു ലിമിറ്റ് സെറ്റിംഗ്
1: സന്തോഷത്തിന്റെ താക്കോൽ അതിലേക്ക് വരുമ്പോ യാത്രകള് സംഗീതം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാം.
0: അതെ, അതായത് ഓരോരുത്തരുടെയും താല്പര്യമായിരിക്കാം. സംഗീതം ഇഷ്ടമല്ലാത്ത ഒരാളോട് സംഗീതം ലഹരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ട്. പക്ഷെ പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു താളബോധം ഉണ്ടല്ലോ, നമ്മുടെ ഹൃദയം ഇടിക്കുന്ന ഒരു താളത്തിലാണല്ലോ, അതുകൊണ്ട് ഒരു താളബോധം ഉണ്ട്. നമ്മൾ സംഗീതം പാടാൻ പറ്റില്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റും. സ്വാഭാവികമായ ഇങ്ങനെയുള്ള ലഹരികൾ, ഇതിനുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതൽ കണ്ടെത്തുക. പലപ്പോഴും ഞാൻ ഈ മെഡിക്കൽ കോളേജിലും എന്റെ സ്റ്റുഡൻസിനെ കണ്ടപ്പോഴേ, അവര് ചിലപ്പോ സ്കൂളിലും ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് ചില ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരായിരിക്കും. മെഡിക്കൽ കോളേജിൽ വന്നതോടെ ഇത്രയും പഠിക്കാനുണ്ട്, ഇതൊക്കെ മാറ്റിവെക്കും, അത് നല്ലതല്ല. ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങളുടെ ടാലന്റുകൾ അതിന് കുറച്ച് സമയം മാറ്റിവെക്കുക. നിങ്ങൾ അരമണിക്കൂർ പഠിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് പിയാനോ വായിക്കാൻ അല്ലെങ്കിൽ വയലിൻ വായിക്കാൻ, ആസ്വദിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും, അത് നിങ്ങളുടെ ഓർമ്മേനെ വർദ്ധിപ്പിക്കും. മരം വെട്ടുന്ന മഴു എക്സാമ്പിൾ എന്ന് പറയാറുണ്ട്, നമ്മൾ ഈ മഴു ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്യണം. അതുപോലെയാണ് നമ്മൾ ഈ ബ്രെയിൻ ഇത് കൊടുക്കുന്നത്, ബ്രേക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ലഹരികൾ നിങ്ങളെ തന്നെ ഓർമ്മേനെയൊക്കെ ഷാർപ്പൻ ചെയ്യും, നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കും.
1: മാനസികാരോഗ്യവും ജീവിതാഹ്ലാദവും നമ്മുടെ ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാധാരണ ചെയ്യാവുന്ന ജീവിതത്തിന്റെ ആഹ്ലാദം നിലനിർത്താൻ, വർദ്ധിപ്പിക്കാൻ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സാർ ഒന്ന്.
0: എക്സസൈസ് ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം. മിനിമം ഒരു 30-45 മിനിറ്റ്സ് നല്ലോണം ഏർക്കുന്ന പോലത്തുള്ള എക്സസൈസ് ആഴ്ചയിൽ 5 ദിവസം. മെഡിറ്റേഷൻ, അത് ഒരു യോഗ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ആരെങ്കിലും പഠിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ആ മെഡിറ്റേഷൻ ഒരു 15-30 മിനിറ്റ്സോ മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. ഫാമിലി സാധാരണ എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള തരുന്ന ഒരു സാധനമാണ്
1: ഈ പറഞ്ഞ ക്വാളിറ്റി
0: ടൈം. അതിനായിട്ട് എല്ലാവരും ഒരു തീരുമാനം എടുക്കുക, ആ സമയം ഒരുമിച്ചിരിക്കും. പിന്നെ നിങ്ങളുടേതായ ഇൻട്രസ്റ്റ്, അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ചില നോവൽസ് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ വേറൊരാൾക്ക് അത് ഇഷ്ടമായിരിക്കത്തില്ല. നിങ്ങളുടേതായ ഇൻട്രസ്റ്റിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. പിന്നെ അതുപോലെ കുറച്ചുകൂടെ വേൾഡ് കപ്പും ഒക്കെ വരുമ്പം അതൊക്കെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി കുറച്ച് സമയം അതിലും മാറ്റിവെക്കുക.
1: സന്തോഷത്തിന്റെ താക്കോൽ പറഞ്ഞപ്പോഴാണ് സാർ നേരത്തെ സംസാരിച്ച ഒരു കുട്ടിയുടെ അടുത്ത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നം, സെൽഫ് എസ്റ്റീം എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. അതൊരു പക്ഷെ കൂടുതൽ ഈ സമയത്ത് ഉപയോഗിക്കുന്നു. ഈ ആത്മാഭിമാനവും ആത്മവിശ്വാസവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടല്ലേ?
0: അതെ അതെ. അതായത് ഇപ്പത്തെ സെൽഫ് എസ്റ്റീം ഇപ്പത്തെ കുട്ടികളുടെ അത് നിശ്ചയിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ ആണ്.
1: തെറ്റായ രീതിയിലേക്ക് അത് ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ടോ?
0: സോഷ്യൽ മീഡിയയുടെ പ്രശ്നം, ഇപ്പൊ ഫോണിനകത്ത് വരുന്ന ഫീഡുകൾ പലതും ആർട്ടിഫിഷ്യൽ ആണല്ലോ. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്താൽ തന്നെ നമ്മുടെ ക്യാമറ കുറെ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ബ്യൂട്ടി ആക്കിയിട്ടാണ് അതിനകത്ത് ഇടുന്നത്. നേരിൽ കാണുമ്പോൾ അത്രയൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ളത് കണ്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യണു, ഐ ആം മിസ്സിംഗ് ഔട്ട്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് കേട്ടിട്ടുണ്ടോ, ഫോമോ. അപ്പോൾ അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും. ആൻഡ് അവർ കമ്പയർ ചെയ്യുന്ന ഇതൊക്കെ ആയിട്ടാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് മലയാളികളുടെ ഇടയിൽ ഇത്രയും ആത്മഹത്യ കൂടാൻ കാരണം? നമ്മളിപ്പോൾ പറയുന്നത് പണ്ട് മുതലേ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാ സോഷ്യൽ ഇൻഡെക്സിലും നമ്മൾ നല്ലതാണ്, നമുക്ക് എല്ലാ പലതരത്തിലും ചൈൽഡ് മോർട്ടാലിറ്റി എല്ലാത്തിലും നമ്മൾ ബെസ്റ്റാണ്. പക്ഷേ ആത്മഹത്യയിലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള ഒരു സ്ഥലമാണ് കേരളം. എന്തുകൊണ്ട്? നമ്മൾ ഇത് ഈ എക്സ്പോഷർ കാരണം നമ്മൾ കമ്പയർ ചെയ്യണം. നമുക്ക് നമ്മുടേത് എന്താണ് എന്നുള്ളതല്ല പ്രശ്നം, ചുറ്റുവട്ടുള്ള ആൾക്കാർ എങ്ങനെയുള്ളതാണ് നമ്മുടെ പ്രശ്നം. അവർക്ക് വലിയ കാറുണ്ട്, അവരുടെ കുട്ടിക്ക് ഈ അഡ്മിഷൻ കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ളതായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിരാശ വരും. അപ്പൊ അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യുന്ന സെൽഫ് എസ്റ്റീമില.
1: ഇപ്പൊ സാറ് പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെപ്പോലുള്ള വൈദഗ്ധ്യമുള്ള മാനസിക ആരോഗ്യ മേഖലയിലുള്ളവര് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഇപ്പം റേസ് കൊണ്ടുവരികയും ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ വരികയും ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ ഇപ്പൊ കാണാൻ പറ്റുമോ?
0: പണ്ടത്തെ കൂടുതൽ കൂടുതൽ ഞാൻ എന്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന അവര് സോഷ്യൽ മീഡിയയിലോട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക് നോളജ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും കയറി എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ആൻഡ് സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്കിനോ ഇൻസ്റ്റാഗ്രാമിനോ ഗൂഗിളിനോ ഇത് സോഴ്സ് നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടിട്ടാലും കൂടുതൽ റീച്ച് ഉള്ളതിനെ അത് പ്രൊമോട്ട് ചെയ്യും. ആരാണോ കൂടുതൽ കൂടുതൽ കാണുന്നത് അതിനെ അത് കൂടുതൽ കൂടുതൽ റീച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സയൻസ് അതിനകത്ത് പോകുന്നു. ബേസ്ഡ് ഓൺ സയൻസ് നമ്മൾ പറയുന്നതിന് എവിഡൻസ് ഉണ്ട്, ഇന്ന സയന്റിഫിക് ലിറ്ററേച്ചർ ബേസ്ഡ് ആണ് നമ്മൾ പറയുന്നത്. ആരെങ്കിലും നമ്മളോട് ചോദ്യം ചോദിച്ചാൽ ഇതാണ് എന്റെ എവിഡൻസ്, അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്ന സയന്റിഫിക് നോളജ് ഉള്ള ആൾക്കാർ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരും, അവർ എൻഗേജ് ചെയ്യണം. ഇപ്പോഴത്തെ യുവാക്കൾ ഈ ജെൻ സി, അവരായിട്ട് എൻഗേജ് ചെയ്യണമെങ്കിൽ ജെൻ സി കഴിവുള്ളവരെ പറ്റുള്ളൂ. ഇപ്പൊ കോക്രോച്ച് പാർട്ടി, അവരായിട്ട് എൻഗേജ്
1: ചെയ്യണം.
0: അപ്പൊ നമ്മളും സൈക്യാട്രിസ്റ്റുമാരൊക്കെ വളർന്ന് അങ്ങോട്ട് വരണം എന്നുള്ളതാണ് ഞാൻ അവരോടൊക്കെ പറയാറ്.
2: ഹലോ
3: ഹലോ
2: ആരാ വിളിക്കുന്നത്?

0: വിളിക്കുന്നൊന്നും പറയാമോ?
1: നീതി.
0: നീതി, എവിടുന്നാ വിളിക്കുന്നേ?
1: കണിമംഗലം.
0: ഓക്കെ, സംസാരിച്ചോളൂ.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ഈയിടെയായി വാർത്തകളിൽ കണ്ടല്ലോ, കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം കേരളത്തിലും അതേപോലെ ആന്ധ്രയിലും ഒക്കെ. ഈയിടെ ദാരിദ്ര്യം കാരണം കേരളത്തിലെ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ ആ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒരു സാഹചര്യം വന്ന സമയത്താണ് അവര് ആത്മഹത്യയിലേക്ക് കടന്നത്. എന്താ പറയാ, ജീവിതം മടുക്കുന്നു എന്നുള്ള സ്റ്റേജിൽ വരുന്ന ആൾക്കാരെ അവർക്ക് വേറൊരാളുടെ സഹായം കൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവര് സ്വയം മരിക്കാനാണ് തീരുമാനമെടുത്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ സഹായിക്കാം?
2: ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു.

0: ത്തിലേക്ക് കടന്നത്.
1: അതെ അതെ.
0: എന്താ പറയാ, ജീവിതം മടുക്കുന്നു എന്നുള്ള സ്റ്റേജിൽ വരുന്ന ആൾക്കാരെ അവർക്ക് വേറൊരാളുടെ സഹായം കൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർ സ്വയം മരിക്കാനാണ് തീരുമാനമെടുത്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ സഹായിക്കാം?
1: ഓക്കെ, ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ആക്ച്വലി ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു ഈ വാർത്ത. എനിക്ക് തോന്നിയത് ആത്മഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിഷാദ രോഗം എന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്, ഡിപ്രഷൻ, വിഷാദ രോഗം. തലച്ചോറിൽ സെറോട്ടോണിൻ എന്ന ഒരു കെമിക്കൽ, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കുറവ് വരുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. സാമൂഹികമായ കാരണങ്ങൾ കൊണ്ട് ഈ വിഷാദ രോഗം ട്രിഗർ ചെയ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുന്നു, അപ്പോൾ ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ഈ വിഷാദ രോഗം വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ഒരു ടെൻഡൻസി, ഈ സോഷ്യൽ പ്രഷർ വരുമ്പം ഈ ടെൻഡൻസി പുറത്തേക്ക് വരികയാണ്. വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഹോപ്ലെസ്നെസ് ആണ്, പ്രതീക്ഷയില്ലായ്മ. ഞങ്ങൾ എത്രയോ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് വിഷാദ രോഗത്തിൻ്റെ പിടിയിലിരിക്കുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവർ, ഇതൊന്നും കാര്യമില്ല ഡോക്ടറെ, ഒരു കാര്യം എന്തിനാ ഡോക്ടർ വെറുതെ ആ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ മരുന്നിൻ്റെ ഇഫക്റ്റ് വരാൻ ഒരു 3-4 ആഴ്ച എടുക്കും. ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു 3-4 ആഴ്ച എടുക്കും. അതിനുശേഷം പതുക്കെ ഈ ഹോപ്പ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാവുന്നത്, മരുന്ന് കൊടുക്കൽ മാത്രമല്ല വിഷാദ രോഗത്തിൻ്റെ ചികിത്സ, അതിന് കൃത്യമായ കൗൺസിലിംഗ് ഉണ്ട്. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ തളർന്നു പോകുന്നതും, ചില വ്യക്തികൾ അതിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ട് ബെറ്ററായി വരുന്നു? ഇപ്പം വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞു, മെസ്സി 11-ാം വയസ്സിൽ മെസ്സിക്ക് ഒരു ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി വന്നു. അയാളുടെ ജീവിതം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയായിട്ട് പോലും അവൻ്റെ മുന്നിൽ എല്ലാ വഴിയും അടഞ്ഞു. അവന് വേണമെങ്കിൽ വിഷാദരോഗത്തിൽ പോകാമായിരുന്നു. പക്ഷേ മെസ്സി അതിനുശേഷവും പിന്നെയും ഓരോ പ്രോബ്ലംസ് വന്നപ്പോഴും അതിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നല്ലേ നമ്മൾ കണ്ടത്, കൂടുതൽ കൂടുതൽ ശക്തരായി. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, കാറ്റിനെതിരെ നമ്മൾ നീങ്ങുന്ന വഞ്ചികൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാറ്റെതിരെയാണെങ്കിൽ പോലും നമ്മുടെ പായ, നമ്മുടെ സെയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എതിരെ വരുന്ന കാറ്റിനെ തന്നെ നമ്മുടെ ഊർജ്ജമാക്കി മാറ്റാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൗൺസിലിംഗിൽ പെട്ടതാണ്. അപ്പൊ വിഷാദ രോഗം ആണെങ്കിൽ അതൊരു സൈക്യാട്രിക് ഡിസോർഡർ ആണ്, ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ്, ഒരു ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് ചെല്ലണം, നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ചെല്ലണം. അതിനുള്ള ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് വേണം. ആ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നൊക്കെ തെറ്റിപ്പോവും. കാരണം ഈ ഇമോഷൻ നമ്മുടെ തലച്ചോറിൽ വളരെ സ്ട്രോങ് ആകുമ്പം നമ്മുടെ ചിന്തിക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മുടെ തലച്ചോറിന്റെ ഫ്രണ്ടിലത്തെ ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ഈ ഭാഗം ശരിക്കും പ്രവർത്തിക്കില്ല ഇമോഷന്റെ അകത്ത്. ആ ഇമോഷനിൽ കിടക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതിൽ നിന്ന് മറികടക്കാൻ ചിലപ്പം സ്വയം പറ്റില്ല, ദേ നീഡ് ഹെൽപ്പ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ഗവൺമെന്റിന്റെ ദിശ എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ ഉണ്ട്, 1056. അപ്പൊ അതിൽ വിളിക്കാം. ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ലൈൻ കിട്ടും. ഇപ്പൊ നിംഹാൻസിന്റെ ഒരു ടെലി ഹെൽപ്പ് ലൈൻ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽപ്പ് ലൈൻ ആണ് നിംഹാൻസ് നടത്തുന്നത്, സാധ്യയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ഹെൽപ്പ് ലൈനുകൾ യൂസ് ചെയ്യാം, ഫ്രീ ആണ്, ദേ നീഡ് ഹെൽപ്പ്. അതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. ആ ഡിപ്രഷൻ കാരണമായിരിക്കാം ഇങ്ങനെ ഒരു ഇല്ലോജിക്കൽ ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് തോന്നുന്ന ഒരു ചിന്ത, ഒരു തീരുമാനം അവരെടുക്കുന്നത്.
2: ഹലോ നീതി, വിളിച്ചതിന് നന്ദി. ഇപ്പം സന്തോഷകരമായ ജീവിതത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ സാർ പറഞ്ഞു. പരാജയങ്ങളെ പോസിറ്റീവായിട്ട് നേരിടാൻ അത് പലർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മൾ എത്രയൊക്കെ സംസാരിച്ചാലും എത്രയൊക്കെ കൗൺസിൽ ചെയ്താലും പരാജയം എന്ന കടമ്പ കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മിക്കവാറും ആളുകൾക്ക്.
1: ലഹരിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് ഈ പറഞ്ഞ വേദനയുടെ റോൾ, എന്തിനാണ് ലോകത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ വേദന, നിരാശ, ദുഃഖം? ഇപ്പൊ വേദന എടുത്താൽ കൈ മുറിഞ്ഞു, ഈ വേദന ഒരു അപകടത്തെ അല്ലേ നമ്മളെ കാണിച്ചു തരുന്നത്? ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ താഴോട്ടുള്ള സ്പർശന ശക്തി പോവും, കാല് മുറിയും അറിയില്ല. ഇപ്പൊ വേദന ആവശ്യമാണ്, ഈ വേദന ഉള്ളതുകൊണ്ടാണ് ഈ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ദുഃഖം, നിരാശ, ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഈ സന്തോഷത്തിന്റെ മറ്റൊരു വശം തന്നെയാണത്. അതിനെ മാറ്റി സന്തോഷം മാത്രമായിട്ട് കിട്ടൂല. ഒരു സീസോ പോലെയാണ്, നമ്മൾ കുട്ടികളുടെ പാർക്കിൽ കാണുന്ന സീസോ അല്ലേ? അപ്പൊ സന്തോഷം കൂടുന്നു, മറ്റേ സൈഡില് ദുഃഖം കുറയുന്നു, ദുഃഖം കൂടുന്നു, സന്തോഷം കുറയുന്നു. ഇതൊരു ബാലൻസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കൂടുതൽ ബാലൻസ്, ഇൻ ദ സെൻസ് ഈ ബാലൻസിനെ നോർമൽ ആക്കാനാണ് ബ്രെയിൻ ശ്രമിക്കുക. കൂടുതൽ സന്തോഷമുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ചെയ്യുമ്പോൾ സന്തോഷം കുറയും. അതങ്ങനെയാണ്, സന്തോഷം അങ്ങനെ കൂടി നിൽക്കില്ല. ബ്രെയിനിന്റെ ഉള്ളിൽ ഒരു ബാലൻസ് ഉണ്ട്, അത് അതിനെ താഴേക്ക് കൊണ്ടുവരും. ഇതേപോലെ തന്നെ കൂടുതൽ ദുഃഖം ഉണ്ടെങ്കിലും ദുഃഖത്തിൽ നിൽക്കില്ല, നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ച എടുക്കാം, ചിലപ്പോൾ 1 മാസം എടുക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ എടുക്കാം. ആ ദുഃഖം പതുക്കെ പതുക്കെ നോർമൽ ആവും.
2: ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു, ആള് പോയി കഴിഞ്ഞുണ്ടാക്കുന്ന ശൂന്യത, ഇതിൽ നിന്നുണ്ടാകുന്ന വിഷാദം, ഇതൊക്കെ ശരിക്കും യഥാർത്ഥമല്ലേ?
1: വേറെ പ്രശ്നമുണ്ട്. ഈ ദുഃഖം എന്നുള്ളത് വിഷാദ രോഗമാണെങ്കിൽ, നേരത്തെ സെറോട്ടോണിൻ ലെവലൊക്കെ ഒക്കെ താഴെ പോയി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നോർമലാവില്ല. നിങ്ങളുടെ തലച്ചോറിൽ എന്തോ സർക്യൂട്ടിന്റെ പ്രശ്നങ്ങൾ വന്നു, കൃത്യമായ കെമിക്കൽസ് അവിടെ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ട്രീറ്റ്മെന്റ് വേണം. പക്ഷേ സാധാരണ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ എനിക്ക് ഒരിക്കലും തോൽവികൾ പാടില്ല.

0: ഇല്ല, പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ല, ആൾക്കാർ എന്നെ ചീറ്റ് ചെയ്യാൻ പാടില്ല, എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ 100% നല്ലവരായിരിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിരാശരായിരിക്കും. ലൈഫില് പ്ലസും മൈനസും ഒക്കെ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഈ ആ ഒരു നിരാശ കുറച്ച് കഴിയുമ്പോൾ ഉറപ്പില്ലാന്ന് പറഞ്ഞു.
1: ഈ ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ആത്മഹത്യ നമ്മൾ പറയും, ഇപ്പൊ ദിശയുണ്ട്, സാർ തന്നെ പറഞ്ഞു, ദിശയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ ആത്മഹത്യ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാവുന്നതിന് ഒരു പരിധിവരെങ്കിലും നിരാശയാണോ കാരണം?
0: എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ഈ നിരാശ, അതായത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്നു, നമ്മൾ എപ്പോഴും അൺസാറ്റിസ്ഫൈഡ് ആണ്, നമ്മള് നമ്മുടെ തന്നെ കഴിവുകളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ആൻഡ് ഇതെല്ലാം ഒരു ഡിപ്രഷനിലോട്ട് ട്രിഗർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് അതിങ്ങനെ കൂടി അവസാനം നമ്മള് ആ ഡിപ്രഷന്റെ മാനസിക രോഗത്തിലോട്ടെത്തും. അപ്പൊ പിന്നെ ഹോപ്പ്ലെസ്നെസ് വരും.
1: എപ്പോഴാണ് ഒരു മനുഷ്യന് സ്വയം മനസ്സിലാക്കാൻ കഴിയുക, ഞാൻ മാനസിക രോഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്? ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു കൈവിരലുണ്ടാക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ OCD പോലുള്ള രോഗങ്ങൾ ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. OCD ഒരു മാനസിക രോഗം കൂടിയാണെന്ന് ഇപ്പൊ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് തിരിച്ചറിയാൻ?
0: ഡിപ്രഷന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം അത്ര കോമൺ ആണ്. അതായത് ഞാൻ പറഞ്ഞ ഡിപ്രസ്ഡ് മൂഡ്, വിഷാദം, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ താല്പര്യക്കുറവ്, 3 ലാക്ക് ഓഫ് എനർജി, ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് 2 ആഴ്ചയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഡിപ്രഷന്റെ ലക്ഷണങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ആങ്സൈറ്റിയുടെ ഒരു കോമൺ ലക്ഷണമാണ് ഓട്ടോണോമിക് അറോസൽ. അപ്പൊ നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചല്ലോ, അപ്പൊ ഞാൻ ചോദിച്ചു നെഞ്ചിടിപ്പ്. ഇത് നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ കൂടുമ്പോഴാണ് ഇത് വരുന്നത്. നെഞ്ചിടിപ്പ്, വായ വരണ്ടു പോവുക, വേർക്കുക, ശ്വാസം കിട്ടാണ്ട് വരിക, ഇങ്ങനെയൊക്കെ വരുന്നത് ഓട്ടോണോമിക് അറോസൽ, അഡ്രിനാലിൻ. ആങ്സൈറ്റി ഉള്ളവരിൽ ഇത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാണിക്കുന്ന അവരുടെ അഡ്രിനാലിന്റെ സിസ്റ്റം ഓവർ ആക്റ്റീവ്. അപ്പൊ അത് കുറയ്ക്കാൻ നമ്മൾ നോക്കണം. OCD, റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ്, അതാണ് ഒബ്സഷൻ, റിപ്പീറ്റഡ് ഇൻട്രൂസീവ്. പിന്നെയും പിന്നെ ആ ചിന്ത വരുന്നു, കൈ കഴുകി, പക്ഷെ എന്നിട്ടും കൈ വഴി ഒന്നുകൂടെ കഴുകണം,
1: ഒന്നുകൂടെ
0: ചെക്കിങ്, ചെക്കിങ് ഒന്നുകൂടെ ചെക്കിങ്. അപ്പം റിപ്പീറ്റഡ് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താൽ കുഴപ്പമില്ല. അപ്പൊ അതാണ് ഒബ്സഷൻ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ചെയ്യുന്ന പ്രവൃത്തി കമ്പൾഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ അറിയിപ്പം അഡിക്ഷൻ, 6 ലക്ഷണങ്ങളാണ് ഡിപ്പെൻഡൻസ് അഡിക്ഷൻ. ഇപ്പം ആൽക്കഹോൾ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും 6 ലക്ഷണങ്ങളാണ് അഡിക്ഷന്റെ. 1, ക്രേവിംഗ്, അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക, ക്രേവിംഗ്. 2, കൺട്രോളിന്റെ ലോസ് ഓഫ് കൺട്രോൾ. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, അടുത്ത മാസം പരീക്ഷയാണ്, അപ്പൊ ഞാൻ 1 മാസത്തേക്ക് ഫോൺ ഉപയോഗിക്കുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. 3, ടോളറൻസ്, ഉപയോഗിക്കുന്ന സമയം കൂടിക്കൂടി വരുന്നു, ഫോൺ ഉപയോഗിച്ച് സ്ക്രീൻ ടൈം കൂടി വരുന്നു. 4, വിഡ്രോൽ, ഫോൺ ഇല്ലെങ്കിൽ ആകെ അസ്വസ്ഥത, മദ്യമില്ലെങ്കിൽ കൈവറയൽ, ഹെറോയിൻ ഇല്ലെങ്കിൽ ബോഡി പെയിൻ, ഇത് വിഡ്രോൽ. 5, പ്രൈമസി. പ്രൈമസി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതാണ് എന്റെ ലൈഫിനെ, ലൈഫ് അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈമസി. ഇപ്പോൾ ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കുടിക്കാം, പ്രൈമസി. അവസാനത്തത് പെർസിസ്റ്റൻസ്, പ്രശ്നങ്ങൾ വന്നിട്ട് നിർത്തുന്നില്ല. അപ്പം മദ്യം കഴിച്ചു, കോംപ്ലിക്കേഷൻ വന്നു, പക്ഷെ എന്നിട്ടും നിർത്തുന്നില്ലെങ്കിൽ അതൊരു ലക്ഷണമാണ്. ഇപ്പം ക്രേവിംഗ്, കൺട്രോൾ ലോസ്, ടോളറൻസ്, വിഡ്രോവൽ, പ്രൈമസി, പെർസിസ്റ്റൻസ്, ഈ 6 3 ഉണ്ടെങ്കിൽ തന്നെ അഡിക്ഷനാണ്.
1: പരിപാടിയുടെ സമയപരിധി ഏകദേശം തീർന്നിരിക്കുന്നു. എങ്കിൽ കൂടിയും ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് നമ്മുടെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിലൊക്കെ?
0: ഇതിനെക്കുറിച്ച് ഹെഡോണിസവും യൂഡിമോണിയും ആൾക്കാർ പറയാൻ, ഹെഡോണിയ എന്ന് പറഞ്ഞാൽ പ്ലഷർ കൂടുതൽ കൂടുതൽ, യൂഡിമോണിയ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സമൂഹത്തിന് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിൽ നമുക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല എങ്കിലും ഞാൻ പറയുവാണ്, ഇമ്പോർട്ടൻ്റ് ആണ് അത് മനസ്സിലാക്കാൻ. ഈ പ്ലഷറിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടത്തില്ല. അതേസമയം സാറ്റിസ്ഫാക്ഷൻ, സമൂഹത്തിൽ എന്തെങ്കിലും എന്നെ സി, നമ്മൾ എന്ത് കിട്ടും എന്നല്ല നോക്കുന്നത്, നമ്മൾക്ക് എന്ത് ചെയ്യാം. ഇന്ന് ഞാൻ ജോലിക്ക് പോയി, ഒരാൾക്ക് എങ്ങനെ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് പ്ലസൻ്റായിട്ട് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും, ഗോയിങ് ഔട്ട്, ആ അതിനെയാണ് യൂഡിമോണിയ എന്ന് പറയുന്നത്. അതിനകത്തും ഗ്രാറ്റിറ്റ്യൂഡിന് ഒരുപാട് റോളുണ്ട്. സി, നമ്മൾ നമ്മുടെ സാലറി, ഫ്യൂച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ. നിങ്ങൾ ഈ സമയത്ത് ഇപ്പം നിങ്ങൾ ഗാസയിലോ അല്ലെങ്കിൽ ഉക്രൈനിലോ ആണെങ്കിലോ, നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ ആലോചിക്കാതെ, നിങ്ങളുടെ അവസ്ഥ ആക്ച്വലി ഇതിൽ ഒരുപാട് മോശമാകാമായിരുന്നു, പക്ഷേ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് എനിക്ക് 2 കൈ 2 കാലും ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് വലിയ വേദനയില്ലാത്ത ഒരു ശരീരം ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു വരദാനമാണ്, സത്യം പറഞ്ഞു അതല്ലേ റിയാലിറ്റി. ഇതിനെക്കുറിച്ചും കൂടെ ബോധവാന്മാരാകുമ്പോഴാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുക. അത് റിയാലിറ്റിയാണ്,
1: ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഇത് ഒക്കെ ഒരു ജീവിത രീതിയാക്കി മാറ്റുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ സന്തോഷവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ഒരുപാട് നാളത്തെ ചികിത്സാ വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് അങ്ങ്. ആകാശവാണി അധികം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഈ തിരക്ക് പിടിച്ച സമയത്തിലും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി.
0: താങ്ക് യു.
2: ഡോക്ടറോട് ചോദിക്കാം സമാപിക്കുന്നു.

ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ, ഒപ്പമുണ്ടായിരുന്നത് ജയ സി ആർ. നിർവഹണം ജയ സി ആർ. നിർവഹണ സഹായം ശാലിനി പടിയത്ത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആലോലം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. രചന കാവാലം നാരായണപ്പണിക്കർ. സംഗീതം ഇളയരാജ.

0: ഇതുവരെ കേട്ടത് ഓട്ടൻ തുള്ളൽ, അവതരിപ്പിച്ചത് പഴുവിൽ ഗോപിനാഥും സംഘവും.
1: റീഗൽ ജ്വല്ല, റീഗൽ ജ്വല്ല. ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ച് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലോയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. ശബരിമല സ്വർണ അപഹരണ കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം എ അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. എസ്ഐടിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു പ്രവർത്തിക്കാൻ യു ഡി എഫ് സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കെ എം അഭിജിത്ത് എം എൽ എയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
2: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന്

0: വാക്സിൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
1: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
1: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
4: 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000 ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 5 3 ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോർട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 kg വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 kg വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 kg വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലവ്ലീന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954 നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215

0: രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ TS അനീഷ് സംസാരിക്കുന്നു.
2: ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കരളിലുണ്ടാകുന്ന അണുബാധകളെ പറ്റിയിട്ടാണ്. കരളിലുണ്ടാകുന്ന അണുബാധകളുടെ ലോകവ്യാപകമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവസം July 28 പ്രത്യേകിച്ച് ഇതിന് കാരണം പൊതുജനങ്ങൾക്ക് കരളിലുണ്ടാകുന്ന അണുബാധകളെ പറ്റിയിട്ടുള്ള അവബോധം കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളൊരു ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. കരളിലുണ്ടാകുന്ന അണുബാധകൾ പ്രധാനമായിട്ടും വൈറസ് കാരണം ഉണ്ടാകുന്ന അണുബാധകളാണ്. ഒരുപക്ഷെ വ്യാപകമായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് Hepatitis A എന്ന് പറയുന്ന അണുബാധയെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ചും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുകയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെമ്പാടും ഈ രോഗം പടർന്നു പിടിക്കുകയും ചിലപ്പോഴൊക്കെ ആളുകളെ അപകടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞപ്പിത്തവും കരളിലുണ്ടാകുന്ന അണുബാധകളും തമ്മിലുള്ള വ്യത്യാസം, മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണമാണ്, പക്ഷേ കരളിലുണ്ടാകുന്ന അണുബാധകൾ മാത്രമല്ല മഞ്ഞപ്പിത്തത്തിന് കാരണം. മഞ്ഞപ്പിത്തത്തിന് മറ്റനവധി കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് മദ്യപാനം മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന് വിഷബാധ, പ്രത്യേകിച്ച് എലിവിഷം പോലെയുള്ള വിഷമൊക്കെ ആളുകളുടെ ഉള്ളിലേക്ക് വന്നാൽ അത് മഞ്ഞപ്പിത്തത്തിന് കാരണമാകും. അതോടൊപ്പം തന്നെ ചില അർബുദബാധകൾ മഞ്ഞപ്പിത്തത്തിന് കാരണമാകും. അപ്പം അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം എന്നുള്ള വാക്കുകൊണ്ട് കരളിലുള്ള അണുബാധകളെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ കരളിലുണ്ടാകുന്ന അണുബാധകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അണുബാധകൾ കാരണമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം Hepatitis A വിഭാഗത്തിലുള്ള ജലജന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വരുന്ന അണുബാധകൾ കാരണമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയും ഒരുപാട് ആളുകളെ മരണത്തിലേക്ക് പോലും തള്ളിവിടുന്ന രീതിയിലേക്ക് ആ രോഗം ബാധിച്ച് വ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുൻഗണനയാണ്. പക്ഷേ ലോകവ്യാപകമായിട്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വരുന്ന മഞ്ഞപ്പിത്തത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് Hepatitis B എന്ന വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു മഞ്ഞപ്പിത്തമാണ്. ഈ മഞ്ഞപ്പിത്തബാധയ്ക്ക് കാരണം അത് രക്തത്തിലൂടെയാണ് ഈ രോഗം പകരുക, വെള്ളത്തിലൂടെ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തബാധയുള്ള അല്ലെങ്കിൽ Hepatitis B ബാധയുള്ള ഒരാളുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയൊക്കെ ഈ രോഗാണുബാധ ഉണ്ടാകാം. നമ്മുടെ മണ്ണിലൊക്കെ പ്രത്യേകിച്ചും ഉപയോഗിച്ച് കഴിഞ്ഞ സൂചി, ബ്ലേഡ് തുടങ്ങിയ കാര്യങ്ങളിലും ഷേവൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് മഞ്ഞപ്പിത്തബാധയുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡ് അണുനശീകരണം നടത്താതെ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ ഈ രോഗം വ്യാപിക്കാം. നല്ലൊരു 10% ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ Hepatitis B അണുബാധ ഉണ്ടാകുന്നു എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ 1970 ഈ Hepatitis B ഫലപ്രദമായ വാക്സിനേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാക്സിനേഷൻ കണ്ടെത്തിയ ഡോക്ടർ ബ്ലൂബർഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ സ്മരണാർത്ഥമാണ് July 28 നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ രോഗം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കരളിനെ ബാധിക്കുന്ന അണുബാധകൾ A, B, C, D, E, G തുടങ്ങിയ ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞപ്പിത്തബാധകൾ

ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ലൈംഗിക ബന്ധത്തിലൂടെയോ സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കുന്നതിലൂടെയോ, സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, സുരക്ഷിതമായിട്ടുള്ള രക്തം മാത്രമാണ് ബ്ലഡ് ബാങ്കുകൾ വഴി വിതരണം ചെയ്യുക. അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു രക്തദാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും രോഗാണുബാധയുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നും സൂചിയിലൂടെയും മറ്റുമൊക്കെ ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സിംഹഭാഗം ആളുകളിലും ഇതൊരു മഞ്ഞപ്പിത്തം പോലെ വന്നങ്ങ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാലങ്ങളായിട്ടുള്ള ഗുരുതര പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അപൂർവമായിട്ടുള്ള ചില ആളുകളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസുകൾ ശരീരത്തിൽ തങ്ങി നിൽക്കുകയും പ്രത്യേകിച്ചും കരളിൽ തങ്ങി നിൽക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ കരളിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകവ്യാപകമായിട്ട് കരളിലെ ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ഒട്ടേറെ ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നു, ചില ക്യാൻസറുകൾ കുറയുന്നു. ഈ വർദ്ധിച്ചു വരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കരളിൻ്റെ ക്യാൻസറാണ്. കരളിൻ്റെ ക്യാൻസർ വർദ്ധിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. വർദ്ധിച്ചു വരുന്ന മദ്യപാനശീലം കരളിൻ്റെ ക്യാൻസറിനെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലുള്ള വൈവിധ്യം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരുന്ന മറ്റേതെങ്കിലും വിഷവസ്തുക്കളുടെ സാന്നിധ്യവും കരളിലെ ക്യാൻസറിന് കാരണമാകും. പക്ഷേ ഒട്ടും ചെറുതല്ലാത്ത ഒരു വലിയ പ്രശ്നം ഈ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇടയിൽ പടർന്നു പിടിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി കരളിലെ ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള പഠനങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ലോകവ്യാപകമായിട്ടും കരളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഘടകം, ഒരുപക്ഷെ മദ്യം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയാണ്. ഇന്ത്യ പോലെയുള്ള അവികസിതമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള അണുബാധകൾ വളരെ കൂടുതലായിട്ടുള്ളത്. ഈ അണുബാധ ഒരു മുതിർന്ന ആൾക്ക് വരുന്നത് പോലെയല്ല കുട്ടിക്ക് വരുന്നത്. കുട്ടിക്കാലത്ത് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ കരളിൽ അണുക്കൾ തങ്ങി നിൽക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിലൂടെ മറ്റോ ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടുന്നതിനേക്കാൾ അപകടകരമാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ ഉടനെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്ന വാക്സിനുകളിൽ ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ്. അതോടൊപ്പം തന്നെ ആറാമത്തെ ആഴ്ചയും പത്താമത്തെ ആഴ്ചയും പതിനാലാമത്തെ ആഴ്ചയും ഒക്കെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2008 മുതൽ വന്നിട്ടുള്ള ഒരു സങ്കേതമാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നു എന്നുള്ളത്. അത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയെ തടഞ്ഞു നിർത്തുക മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ പിന്നീടൊരു ക്യാൻസറായിട്ട് രോഗം മാറുന്നതിനുള്ള സാധ്യതയും തടഞ്ഞു നിർത്തുന്നു. ജൂലൈ 28-ാം തീയതി നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ടാകണം എന്നുള്ളതും, ലഭ്യമായിട്ടുള്ള വാക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗാണുബാധയെ നാം തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതുകൊണ്ടും ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ഹെപ്പറ്റൈറ്റിസ് അണുബാധകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെയാണ് പടരുന്നത്, വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ഹെപ്പറ്റൈറ്റിസ് സിയുടെ മറ്റൊരു അപകട സാധ്യത അതിനെതിരെ വാക്സിൻ ഇല്ല എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സിയെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ ബിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്ന് മാത്രമല്ല, ഒരു ഗുണമുള്ളത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹെപ്പറ്റൈറ്റിസ് ബിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുന്ന ഈ വൈറൽ ആൻറ്റിവൈറൽ മരുന്നുകൾ നമ്മളുടെ പക്കൽ ലഭ്യമല്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സിയെ, അതിൻ്റെ തന്നെ ചില വൈറൽ വകഭേദങ്ങളെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയെ വാക്സിനേഷൻ കാരണവും ഹെപ്പറ്റൈറ്റിസ് സിയെ ആദ്യം തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെയും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെയാണ്. എയും ഇയും ഒരുപോലെയും സിയും ഡിയും ഒരുപോലെയും എന്ന് ചിന്തിച്ചാൽ മതി. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഒരാളെ രോഗിയാക്കുന്നത്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ഇയുടെ മറ്റൊരു പ്രത്യേകത, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ടാകുന്ന സമയത്ത് അവരെ അത് കൂടുതൽ അപകടപ്പെടുത്തുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ട് കരളിലുള്ള അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും രണ്ട് മാർഗങ്ങളിലൂടെയാണ് അത് വരിക. ഒന്നുകിൽ അത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരും, അതല്ല എന്നുണ്ടെങ്കിൽ രക്തത്തിലൂടെ. രക്തം എന്ന് പറയുമ്പോൾ ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സൂചി
ജി അല്ലെ ബ്ലേഡ് ഒക്കെ ഒരു അണുനശീകരണം നടത്തി ഉപയോഗിക്കാത്തത് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരും. ഇങ്ങനെ രണ്ട് മാർഗങ്ങളിലൂടെ വരും. രണ്ടും നമ്മുടെ കരളിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനെപ്പറ്റി നമ്മുടെ ധാരണകൾ പൊതുവിൽ കുറവാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഇത്തരം രോഗാണുബാധകൾ. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശുചിത്വം ഉറപ്പാക്കുക,

0: എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുക, കിണറുകൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയെ തുരത്താനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അണുനാശീകരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും ലൈംഗിക സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഒഴിവാക്കാനായിട്ട് കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബിക്കും എയ്ക്കും എതിരെയുള്ള വാക്സിൻ നമ്മുടെ പക്കലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള രോഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ വാക്സിൻ സൗജന്യമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളിലും അത് ലഭ്യമാകും. അതോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പക്ഷേ സൗജന്യമായിട്ട് ലഭിക്കില്ല. ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പണം കൊടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുന്ന സമയത്തോ നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ പോയി പഠിക്കുന്ന സമയത്തോ ഹെപ്പറ്റൈറ്റിസ് എ കുത്തിവയ്പ് എടുത്ത് വിടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഹെപ്പറ്റൈറ്റിസ് എ വ്യാപിക്കാനുള്ള സാധ്യത അയൽ സംസ്ഥാനങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർ പഠിക്കാനായിട്ട് പുറത്തു പോകുന്ന സമയത്തോ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നതും തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. വാക്സിനേഷന് അനുകൂലമായിട്ട് പൊതുജന വികാരം ഉണർത്തുന്നതിന് വേണ്ടി കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.
1: ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: സമയം 12 കഴിഞ്ഞ് 49:56. ഇനി വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 വരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 ഉൾപ്പെടെ 10 മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
4: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
3: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നടപടികൾ 2 വരെ നിർത്തിവെക്കുകയായിരുന്നു. NDAയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ MPമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 4

0: 4 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
1: अगर मुझे पूछे कि हब एंड स्पोक मॉडल का सबसे अधिक लाभ भारत के किस शहर को होने वाला है, तो मैं बिना सोचे कह सकता हूं कि वो है अमृतसर. आज भारत का एविएशन सेक्टर दुनिया का तीसरा सबसे बड़ा डोमेस्टिक एविएशन मार्केट बन चुका है. 2014 में अगर देखेंगे, देश में केवल 74 एयरपोर्ट्स थे, आज 167 एयरपोर्ट्स हैं. और मॉडिफाइड उड़ान के माध्यम से आने वाले 10 वर्षों में 100 नए एयरपोर्ट और 200 नए हेलीपोर्ट बनकर तैयार होंगे हमारे भारत में.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും June 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാ സേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു.

0: ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്തഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895-ലും നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ 0487 23 23 571, മറ്റൊരു നമ്പർ 0487 23 23 572. ഒരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം മാഡം.
0: ഹലോ, ആരാണ്?
1: ഇത് മലപ്പുറം വറ്റല്ലൂർ പടപ്പറമ്പിൽ നിന്നും കെ രാമചന്ദ്രൻ പിള്ളയാണ്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്.
0: റിട്ടയർഡ് ലൈഫ് ആണല്ലേ, സുഖമാണോ?
1: ആ, സുഖമായി പോകുന്നു.
0: അതെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യ, രണ്ട് പെൺകുട്ടികളാണ്. ഒരാളെ കല്യാണം കഴിഞ്ഞു, ഭാര്യ ടീച്ചറാണ്, റിട്ടയർഡ് ആയി. ചെറിയ മകള് ഇവിടെ അടുത്തൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു.
0: അപ്പോ സാറും വൈഫും മോളും മാത്രമാണ് വീട്ടില്? അതെ
1: അതെ
0: അതെ. പിന്നെ സുഖമായിട്ടിരിക്കണോ അല്ലേ എല്ലാവരും? ആകാശവാണി കേൾക്കാറുണ്ടോ? റേഡിയോ
1: വളരെ വർഷങ്ങൾക്ക് മുമ്പേ 1971 മുതൽ റേഡിയോ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, എല്ലാ നിലയങ്ങളും കേൾക്കും. തിരുവനന്തപുരം, കൊച്ചി, അതുപോലെ കണ്ണൂര്, മഞ്ചേരി, പിന്നെ തൃശ്ശൂരും കേൾക്കും.
0: ഫോണിലല്ലേ?
1: ആപ്പിലൂടെ കേൾക്കും.
0: ശരി,
1: പിന്നെ മഞ്ചേരി ആകുമ്പോൾ റേഡിയോ തന്നെ കിട്ടും.
0: ഈ ഗാനതരംഗിണി ലൈവ് പ്രോഗ്രാമിൽ
1: പങ്കെടുത്തിട്ടുണ്ട്
0: അല്ലേ? ഓക്കെ. പിന്നെ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: കർക്കിടക മാസമാണല്ലോ, രാമായണ മാസം ആയതുകൊണ്ട് ഭക്ത ഹനുമാനെ ചിത്രത്തില് ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകി, യേശുദാസ് ആലപിച്ച രാമ രാമ ലോകാഭിരാമ എന്നുള്ള ഗാനമാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അമ്പലത്തില് രാമായണ പാരായണം ഉണ്ട്, ഈ മാസം മൊത്തം ഉണ്ടാവും.
0: അതുകൊണ്ട് പാടുവോ?
1: ഇല്ല, പാട്ട് പാടില്ല, പാട്ട്
0: ആസ്വദിക്കുന്നു.
1: ഇത് എല്ലാവർക്കും
0: ശരി. ഇപ്പോ വീട്ടിലായിരിക്കും അല്ലേ?
1: അതെ.
0: ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല, അത് ഒന്നരയായിട്ടേ ഉള്ളൂ.

0: ശരി, എന്നാൽ നമുക്ക് പാട്ട് കേട്ടാലോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ. ഭക്തഹനുമാൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണം.

0: ഉപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
1: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
2: ഞാൻ ശിവാജി കൈപ്പുള്ളി എന്ന് പറയും.
1: ശിവാജി കൈപ്പുള്ളി എവിടുന്നാണ്? എവിടുന്ന സ്ഥലം പറയൂ.
2: പെരിങ്ങോട്ടുകര. കിഴക്കുമുറി.
1: പെരിങ്ങോട്ടുകര. ഓക്കെ. സുഖമാണോ?
2: സുഖമാണ്. ഞാൻ കാലത്ത് അഞ്ചമ്മേനെ തൊട്ട് തുടങ്ങും, പിന്നെ ഒരു എട്ട് മണി വരെ ഇത് കേൾക്കും. അല്ല, കുറെ കൊല്ലങ്ങളായിട്ടുള്ള ഒരു ശീലമാണത്.
1: എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു?
2: ഇപ്പൊ ഞാൻ സാമൂഹ്യ പ്രവർത്തകനായിട്ട് ജീവിച്ചു പോണ്. പിന്നെ ഗൾഫിലുണ്ടായിരുന്നു, പിന്നെ കൺട്രോളിലുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ ഗൾഫിൽ പോയത്.
1: ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് അമ്മ, വൈഫ്, പിന്നെ അനിയൻ, വൈഫ്, മകൻ.
1: ഇപ്പൊ വീട്ടിലാണോ അതോ പുറത്താണോ?
2: വീട്ടിലുണ്ട്. വീട്ടിലുണ്ട്.
1: വീട്ടിലുണ്ട്. എല്ലാരും കേൾക്കുന്നുണ്ടോ?
2: വൈഫ് കേട്ടുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ എന്റെ അവിടെ നിന്ന് പോകുന്നു. അല്ല,
1: ശരി ശരി. ആകാശവാണി കേൾക്കാറുണ്ടോ പ്രോഗ്രാംസ്?
2: എന്നും കേൾക്കും, പകല് ഫുള്ളായിട്ട് കേൾക്കും. അത് പിന്നെ ടിവി കാണാനൊക്കെ അഞ്ചാം പൈന തൊട്ട് തുടങ്ങും. അത് കേട്ടിട്ടേ എനിക്കലും കുറച്ച് അത് കേട്ട് കെടുക്കും. മറ്റൊരു 6:30
1: മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ ഗാനതരംഗിണിയില്?
2: ഇതേവരെ പങ്കെടുത്തില്ല. ഞാൻ നാളെ സേവ ഉദ്ദേശിച്ചു. വൈഫ് പറയാറുണ്ടിരുന്നു ഒന്ന് ചാട്ടം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത്. ഞങ്ങൾ ഒരു മണിക്ക് കേക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും.
1: അപ്പൊ വൈഫിന് താല്പര്യമില്ലേ പങ്കെടുക്കാൻ?
2: വൈഫിന് താല്പര്യണ്ട്. അവളാണ് ഞങ്ങൾ രണ്ടാളും കൂടി കേൾക്കല പതിവ്. ഇന്നിപ്പോ
1: വിളിച്ചത് ഹസ്ബൻഡാണ് മാത്രം. വിളിക്കണത് ഹസ്ബൻഡാണെന്ന് മാത്രം.
2: ഞാൻ അവള് അറിഞ്ഞില്ലേ ഞാൻ വിളിച്ചത്. ഞാൻ അവള് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് ഞാൻ പുറത്ത് വന്നിട്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാ.
1: ഓക്കേ, അപ്പൊ കിട്ടി.
2: കിട്ടി.
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ഞാൻ പറഞ്ഞത് ഇതാ, നീലമല പൂങ്കുലേ പൊന്നും പൂവും.
1: ആ, പൊന്നും പൂവും എന്ന ചിത്രത്തില് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.
2: ആർക്കെങ്കിലും
1: ഡെഡിക്കേഷൻ ഉണ്ടോ?
2: എന്റെ നാട്ടുകാർക്ക് വേണ്ടി.
1: നാട്ടുകാർക്ക് വേണ്ടിട്ടാണ്. പി ജയചന്ദ്രന്റെ പാട്ടുകളാണോ ഇഷ്ടം?
2: കൂടുതലിഷ്ടം
1: ജയചന്ദ്രന്റെ പാട്ട് തന്നെയാണ് അല്ലേ? ശരി, എന്നാ പാട്ട് കേട്ടാലോ. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം കേട്ടോ. എന്റെ പേര് ജൂബിൾ. ശരി, എന്നാ പാട്ട് കേൾക്കാം. പൊന്നും പൂവും എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ഞാനുണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം. ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
4: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
5: ഞാൻ സാവിത്രി, മുളകുത്താവ് നിന്ന്.
4: മുളകുത്താവ് സാവിത്രി.
5: രാജൻ.
4: ഓക്കെ, സുഖമാണോ?
5: ആ, സുഖമായിട്ടിരിക്കുന്നു.
4: എന്ത് ചെയ്യുന്നു?
5: ടൈലറിംഗ് ആണ്.
4: ടൈലറിംഗ് ആണ്. വീട്ടിലാണോ അതോ ഷോപ്പിലാണോ?
5: വീട്ടില്.
4: വീട്ടില്. വീട്ടിലാരൊക്കെ ഉണ്ട്?
5: വീട്ടിലെ ഹസ്ബൻഡ്, ബ്രദറ്, പിന്നെ ആരും ഇല്ല, കുട്ടികളൊന്നും ഇല്ല.
4: ഇല്ല, ഹസ്ബൻഡും ബ്രദറും മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ വീട്ടിലാണോ?
5: വീട്ടിലാണ്. റോഡ് സൈഡിൽ തന്നെയാണ് വീട്, കാരണം
4: വാഹനങ്ങളുടെ ശബ്ദം കേൾക്കുന്നത്. ഓക്കെ, ആകാശവാണി കേൾക്കാറുണ്ടോ?
5: ഇല്ല, അതല്ല സ്ഥിരം കേൾക്കണത്.
4: സ്ഥിരം കേൾക്കാറുണ്ട്. അതെ,
5: അതെ.
4: ടൈലറിംഗ് ചെയ്യുമ്പോ
5: അത് കേട്ടോണ്ടിരിക്ക.
4: പിന്നെ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
5: ഇന്ന് രക്തപുഷ്പ എന്ന സിനിമയിലെ മലരം. മലരമ്പനറിഞ്ഞില്ല മധുമാസമറിഞ്ഞില്ല പാട്ട്.
4: നന്നായി പാടുന്നുണ്ടല്ലോ. രണ്ടുപേരും കൂടി പാടായിരുന്നു.
5: മലരമ്പനറിഞ്ഞില്ല മധുമാ

0: ൂളിപ്പോൾ ഒരു രാഗം മലരമ്പനറിയില്ല മധുമാസമറിഞ്ഞില്ല.
1: നന്നായിരുന്നു, നന്നായിരുന്നു, നല്ല പാട്ടായിരുന്നു. എന്നാ പാട്ട് കേൾക്കാം.
0: ആകാശവാണിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്.
1: വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ പാട്ട് കേൾക്കാം. രക്തപുഷ്പ എന്ന ചിത്രത്തിൽ

0: സുഖല്ലേ?
1: ആ സുഖായിട്ടിരിക്കണം, സുഖായിട്ടിരിക്കണം. ഇവിടെ എല്ലാവരും
0: ഞാനീ
1: സുഖായിട്ടിരിക്കണം.
0: അമ്മയുടെ അപ്പള വിളിച്ചാണ്,
1: ആ
0: നിഷ അമ്മയുടെ അള.
1: അതെ, ഒന്ന് നിഷ അമ്മയുടെ അല്ല. ഇന്ന് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ.
1: ആ രക്തപുഷ്പ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.
0: താങ്ക് യു.
1: വിളിച്ചതിന് നന്ദി, വീണ്ടും വിളിക്കണം കേട്ടോ.
0: ഓക്കെ
1: ശരി.

0: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, എത്തുന്ന ഗിൽഷ.
0: ഉപ്പളിത്തുന്ന ഗിൽഷ. ശരി, സുഖമാണോ? എന്ത് ചെയ്യുന്നു?
1: ഞാൻ വീട്ടമ്മീന്.
0: വീട്ടമ്മയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് മോളുണ്ട്. മോള് കല്യാണം കഴിച്ചു പോയി. മോനും മരുമോളുണ്ട്.
0: അവരെല്ലാരും ഉണ്ടോ അവിടെ വീട്ടില്?
1: അവരൊക്കെ ജോലിക്ക് പോയി രണ്ടാളും. അപ്പൊ എന്റെ നേരം പോക്കണ റെഡിയാ.
0: നല്ല നേരം പോക്കാണ് അല്ലേ?
1: രാവിലെ 6 മണിയാകുമ്പോ ഞാൻ വെക്കും. ഭക്ഷിതോ അല്ലാതും കേക്കും. 8 മണി വരെ വെക്കും.
0: അപ്പൊ കേൾക്കുന്ന ആളാണ്. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ചക്രവർത്തി ചെമ്പരത്തിയിലെ ചക്രവർത്തിനി.
0: ചെമ്പരത്തിയിലെ യേശുദാസ് പാടിയതല്ലേ? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ട്? പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ടോ?
1: എല്ലാവർക്കും വേണ്ടി, എന്റെ മക്കൾക്ക്, എന്റെ ഭർത്താവിനും എല്ലാവർക്കും വേണ്ടി.
0: മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ ഗാനതരംഗിണിയില്?
1: ആദ്യമായിട്ട് പങ്ക് കിട്ടിയതപ്പ.
0: ആദ്യമായിട്ട് കിട്ടിയതാണ്. സന്തോഷായില്ലേ? അതെ. എന്നാ നമുക്ക് ഇനി പാട്ട് കേട്ടാലോ? ശരി, വീണ്ടും വിളിക്കണം കേട്ടോ. വിളിച്ചതിന് നന്ദി. ശരി. ചെമ്പരത്തി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
1: ആധുനിക രീതിയിൽ തുള്ളിമരുന്ന് ഒഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി തൊട്ടക്കര.
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
3: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:40 മൃദുല ഫർണിച്ചർ വേൾഡ്. തൊഴിലവസര വാർത്തകൾ.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
5: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
6: തുളസി.
5: തുളസി, എവിടെ നിന്ന് വിളിക്കുന്നത്? ഹലോ,
6: വലപ്പാടുന്ന്.
5: ആ, വലപ്പാടുന്ന് തുളസി.
6: ആ,
5: ഓക്കെ. എന്ത് ചെയ്യുന്നു? വീട്ടുപണിക്ക് പോകുന്നു. അല്ലേ, ഇന്നിപ്പോ പണി സ്ഥലത്താണോ?
6: അല്ലല്ല, വീട്ടിലുണ്ട്. പോയിട്ടില്ല.
5: എന്ത് പറ്റി?
6: അല്ല, എന്നാ അവര് അവർക്കൊരു പരിപാടിക്ക് പോവാണ്ട്. അപ്പൊ ഞാൻ പോയിട്ടില്ല.
5: അപ്പൊ ലീവ്. അപ്പൊ വിചാരിച്ചു ഗാനതരംഗിണിയിലേക്ക് ഒന്ന് വിളിക്കാന്ന്.
6: ആ, ശ്രമിക്കാറുണ്ട് മാഡം. ഇത് തുടങ്ങിയ നാള് തൊട്ട് ശ്രമിക്കണതാ.
5: അപ്പൊ ഇന്ന് കിട്ടി?
6: കിട്ടാറില്ല.
5: സന്തോഷം, ആദ്യമായിട്ട് കിട്ടി. പിന്നെ സുഖമാണോ?
6: ആ, സുഖമാണ് മാഡം.
5: വീട്ടിലാരൊക്കെയുണ്ട്?
6: വീട്ടില് ഞാന്, ചേച്ചി, എന്റെ ആന്റെ ആങ്ങള, അങ്ങനെ 3 പേരുള്ളു.
5: 3 പേരുള്ളു. ഇപ്പൊ എല്ലാരും വീട്ടിലുണ്ടോ?
6: ആ, ഉണ്ട്, ഉണ്ട്.
5: വന്നിട്ടുണ്ട്.
6: ആ, ഭക്ഷണമൊക്കെ കഴിച്ചു.
5: ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ആകാശവാണി കേൾക്കാറുണ്ടോ?
6: പോവാ മാഡം, ആകാശവാണി ജീവനല്ലേ. ആകാശവാണി ഉള്ളോ?
5: ആകാശവാണി ഉള്ളോ. രാവിലെ തൊട്ട് കേൾക്കും അല്ലേ?
6: ആ, രാവിലെ തൊട്ട്. ഇത് വർഷങ്ങളായി കേക്കണ്. അപ്പൊ കൊറേ. ആ, ആകാശവാണി എന്നും എപ്പോഴും ഇതുണ്ട്, റേഡിയോ ഉണ്ട്.
5: നമുക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
6: കൂടുതല് പാട്ടാണ് കേക്കോ? അത് പാട്ടേ, നീലക്കുയില് ഒരു പാട്ടുണ്ട്, എങ്ങനെ നീ മറക്കും.
5: നീലക്കുയിലെ പാട്ട് അല്ലേ?
6: ആ ആ, അതെന്റെ പാപ്പന് ആ പാട്ട് ഭയങ്കര ഇഷ്ടാ.
5: പാട്ട് പാടും?
6: എപ്പോഴും ആ പാട്ട്. ഇല്ലല്ല, ഞാൻ പാടില്ല. എന്റെ പാപ്പന് ഈ പാട്ട് എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. പാപ്പനിപ്പൊ ജീവിച്ചിരിപ്പില്ല. ആ, അപ്പൊ പാപ്പന്റെ ഓർമ്മയ്ക്കായിട്ട് പാട്ട്,
5: നീലക്കുയിലെ പാട്ട്.
6: എങ്ങനെ നീ മറക്കും കുയിലേ എന്നിട്ട്.
5: എങ്ങനെ നീ മറക്കും?
6: ആ, എങ്ങനെ നീ മറക്കും കുയിലേ.
5: ആ, പാടുന്നുണ്ടല്ലോ.
6: ആ പാട്ട്.
5: ആ, പാടുന്നുണ്ടല്ലോ, പാടിക്കൂടെ?
6: അയ്യോ, ഞാൻ പാടുന്നില്ല മാഡം.
5: പാടിക്കോ എന്നാലും.
6: വേണ്ട മാഡം, ഞാൻ പാടുന്നില്ല.
5: ആ, എന്നാ വേണ്ട. ശരി, പിന്നെ വേറെന്താ വിശേഷങ്ങൾ?
6: വേറെ സുഖം തന്നെ. ഈ പാട്ട് പാപ്പന്റെ മോളുണ്ട്, ശ്രീലത, അശോകൻ, ചാഴൂര്, അവർക്ക്.
5: ആ, പിന്നെ
6: വഴിയമ്പലത്ത് ശ്രീജ, രാജേഷ് ഉണ്ട്. ആ, പിന്നെ കണ്ണൻ, സീന കണ്ണൻ, പാപ്പന്റെ മക്കളാണ് അവരൊക്കെ. ആ, സീന കണ്ണൻ, പിന്നെ മനീഷ്, നമിത, അവർക്കൊക്കെ വേണ്ടിട്ട് ഈ പാട്ട് വെക്കിണ്ട്.
5: ആ, എല്ലാവർക്കും വേണ്ടിയിട്ട്. ശരി, അപ്പൊ വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. പാട്ട് കേൾക്കാം.
6: ശരി മാഡം.
5: ഓക്കെ. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന് അബ്ദുൾ ഖാദർ പാടിയത്. ചിത്രം നീലക്കുയിൽ.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാൽ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാര സംസാരിക്കുന്നേ?
3: ഹലോ.
2: ഹലോ,
3: എന്റെ പേര് പ്രമീള മുരളി എന്നാണ്. ഞാന് ശിവപുരത്തുനിന്ന് വിളിക്കുന്നത്.
2: ശിവപുരം?
3: ശുഗപുരം. ശുഗപുരം എടപ്പാൾ. ശുഗപുരം
2: എടപ്പാൾ. ഓക്കെ. എന്ത് ചെയ്യുന്നു?
3: ഞാൻ ഹൗസ് വൈഫാണ്.
2: ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടിൽ അമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ചേച്ചി ഉണ്ട്, അങ്ങനെ മോനുണ്ട്.
2: മോനുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കണു അല്ലേ?
3: എല്ലാരും സുഖമായിട്ടിരിക്കണു.
2: ആകാശവാണി കേൾക്കാറുണ്ടോ?
3: ആ, കേൾക്കാറുണ്ട്.
2: ഈ ഗാനതരംഗിണി പരിപാടിയിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്?
3: ഇന്നും ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ ഇന്നാണ് കിട്ടിയത്.
2: ഫസ്റ്റ് ടൈം ആണ്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ?
3: നല്ല വിശേഷം, ഇങ്ങനെ പോണു. ഇവിടെ ഇപ്പൊ ഇന്നും മഴ ദിവസമാണ്.
2: ഇവിടെയും മഴയാണ്.
3: അതെ, ഇന്നത്തെ ദിവസം നല്ല മഴയാണ്.
2: അതെ, ഇപ്പൊ മഴയൊക്കെ ഉള്ള സമയത്ത് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്ക.
3: അതെ, അതന്നെ. ഈ ഉച്ചത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞു ഞങ്ങള് എന്നും 2 മണിക്കാണ് ഞങ്ങള് ചോറുണ്ണ. അത്
2: കഴിഞ്ഞാണ്.
3: അതെ, അപ്പൊ ഇന്ന് നോക്കും, ട്രൈ ചെയ്യാറുണ്ട് കേട്ടാ. അമ്മയാണ് സ്ഥിരം കേൾക്കുന്ന ആളേ. അമ്മ രാവിലെ നിൽക്കും, ഉച്ചയ്ക്കും ഒക്കെ കേട്ടിരിക്കും. പാട്ടുകൾ കൂടുതൽ ഇഷ്ടം അമ്മക്ക്. അങ്ങനെ
2: അമ്മ ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
3: ആ, അമ്മ കേൾക്കുന്നുണ്ട്. അമ്മക്ക് വേണ്ടിട്ട് വെച്ചെടുക്കും. റേഡിയോ സ്ഥിരം വെക്കും, രാവിലെയും വെക്കും. അമ്മപ്പോ ഒന്ന് വീണിട്ട് ഇങ്ങനെ ബെഡ് റെസ്റ്റിലാണേ. അപ്പൊ അങ്ങനെ സമയം പോവാൻ റേഡിയോ ഒക്കെ
2: കേൾക്കും. ഏത് പാട്ടാ കേൾക്കണ്ടേ
3: ഇന്ന്? ധ്വനി സിനിമയിലെ ജാനകി ജാനേ,
2: പി സുശീല പാടിയതാണല്ലേ?
3: ആ,
2: പാട്ട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു.

0: പാട്ട് ആ പാട്ട് പഴയ പാട്ടുകളാണ് കൂടുതൽ കേൾക്കാനൊരു സുഖമുള്ളു.
1: അതെ.
0: അപ്പൊ പിന്നെ അതാകുമ്പോ ഇന്നും ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. അവിടെ നിങ്ങൾക്കൊക്കെ സുഖമാണല്ലോ അല്ലേ?
1: ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കണോ?
0: ഞങ്ങളുടെ അന്വേഷണം എല്ലാരുടെ അടുത്തും പറയും, ആകാശവാണിയിലുള്ള എല്ലാരുടെ അടുത്തും
1: പറയാം പറയാം. പാട്ടാർക്കും ഇങ്ങനെ ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഇല്ല, എല്ലാരും ഇതാ കേൾക്കണ, റേഡിയോ കേൾക്കണ എല്ലാവർക്കും ആയിട്ടുണ്ടായിക്കോട്ടെ.
1: ആയിക്കോട്ടെ,
0: ചേച്ചി ഞങ്ങളുടെ അമ്മയ്ക്കും കൂടെ ആയിക്കോട്ടെ.
1: എന്നാ പാട്ട് കേട്ടാലോ നമുക്ക്?
0: ആയിക്കോട്ടെ, കേൾക്കാം, സന്തോഷം.
1: വിളിച്ചതിന് നന്ദി.
0: ആയിക്കോട്ടെ, ഞാൻ സംസാരിക്കാൻ പറ്റിയാലും നന്ദി, സന്തോഷം. ആ താങ്ക് യു,
1: ഓക്കെ, ശരി,
0: ബൈ.
1: ധ്വനി എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ് അലി.

0: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
1: ഇത് മുറ്റിച്ചുവരുന്ന രാമചന്ദ്രനാണ്.
0: മുറ്റിച്ചുവരുന്ന രാമചന്ദ്രൻ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ലോട്ടറി കച്ചവടമാണ്.
0: ലോട്ടറി കച്ചവടമാണോ? വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും എന്റെ വൈഫും മാത്രമേ ഉള്ളൂ.
0: പിന്നെ സുഖാണോ?
1: അസുഖാണ്. ലോട്ടറി കച്ചവടമൊക്കെ കാര്യമായിട്ടൊക്കെ നടക്കുന്നു.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയാണ്. അതെ, മഴയാണ് വിശേഷം. അന്നത്തെ
1: മഴ ഒരു തടസ്സമാണ്. ലോട്ടറി കച്ചവടങ്ങൾക്ക്, ലോട്ടറി കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് മഴ ഒരു തടസ്സമാണ്. പക്ഷെ എന്നാലും മഴ വേണ്ടേ?
0: മഴ വേണം.
1: പിന്നെ നമുക്ക് വാട്ടർ അതോറിറ്റിയാണ്, മഴ ഇല്ലെങ്കിൽ വെള്ളമില്ല.
0: അതെ, മഴ വേണം. കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരമില്ല. കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരമില്ല.
1: ഇല്ല ഇല്ല, അപ്പൊ വെള്ളം വേണ്ടേ? ഇതെല്ലാം വേണ്ടേ? അപ്പോ എല്ലാം പ്രകൃതി നമുക്കായിട്ട് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ ജോലിയിൽ ഇച്ചിരി തടസ്സം വന്നാലും മഴ വന്നോട്ടെ.
0: ഗാനതരംഗിണിയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ?
1: ഞാൻ ഒരു 3 മാസം നമുക്ക് മുമ്പ്
0: പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. ശരി,
1: എനിക്ക് മാഡത്തിനെ ആദ്യമായിട്ടാണ് കിട്ടുക.
0: അതെ,
1: എനിക്ക് മറ്റേ ആളെ കിട്ടിയിട്ടുണ്ട്. മറ്റേ മാഡത്തിനെ കിട്ടിയിട്ടുണ്ട്.
0: ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളു.
1: അതുകൊണ്ട് എനിക്ക് ഞാൻ പുതിയ ആളായതുകൊണ്ട് ട്രെയിൻ നോക്കിയതാ. രാത്രി കച്ചവടമൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു.
0: ശരി, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ഞാൻ രാമായണ കാറ്റ് എന്നുള്ള പാട്ട്. അഭിമന്യുല്ലേ?
0: രാമായണ കാറ്റ് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് അല്ലേ?
1: അതെ അതെ, എം ജി ശ്രീകുമാറും ചിത്രയും.
0: എന്താണ് ഈ പാട്ടെടുക്കാൻ കാരണം?
1: അത് ഈ രാമായണ മാസമായതുകൊണ്ട് ഞാൻ ധ്വനിയിലെ പാട്ടാണ് ചോദിച്ചിരുന്നത്. അതിപ്പോ പാടിക്കഴിഞ്ഞു,
0: നേരത്തെ പാടി പാടി.
1: അതുകൊണ്ട് ഇനി അത് പറ്റില്ല. അപ്പൊ രാമന് രാമായണം എന്നുള്ള ഒരു പാട്ട്, അതിനെ കുറിച്ചൊരു പാട്ട്.
0: രാമായണ മാസമായതുകൊണ്ട്. ഇപ്പൊ വീട്ടിലാണോ?
1: ഞാനിപ്പോ വീട്ടിലാണ് മാഡം. വീട്ടിൽ വന്നു, കച്ചവടം കഴിഞ്ഞ് വന്നു. ചോറുണ്ട്, പിന്നെ വെഡിക്കേഷൻ ഉണ്ട്
0: മാഡം.
1: ഞങ്ങളെ തൊട്ട് പടിഞ്ഞാറേ താമസിക്കുന്ന ശ്രീധരേട്ടനും രാഗിനിയേച്ചി, പിന്നെ ഞങ്ങളുടെ ഒരു മണിച്ചേച്ചി ഉണ്ട്, മാമന്റെ മോള്. പിന്നെ ഞങ്ങളൊരു കൂട്ടിയായി മുണ്ടൂര് രുക്മിണി. ഈ കുട്ടിയെ ഞങ്ങളെ വിളിക്കാറുണ്ട്, ഞങ്ങളെ പേരൊക്കെ പറയാറുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി, പിന്നെ എന്റെ സഹോദരി സഹോദരന്മാർക്കും, ഈ മുറ്റിറ്റൂരുള്ള എല്ലാ നിവാസികൾക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ശരി, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം കേട്ടോ.
1: ഓക്കെ.
0: അഭിമന്യു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഇത് ഗിരിജ.
0: ഗിരിജ എവിടെ നിന്നാണ്?
1: ഇത് കേച്ചേരി, തൃശൂർ ജില്ലയിലെ കേച്ചേരി തലക്കോട്ടുകാരനാണ് വിളിക്കുന്നത്.
0: ഓക്കെ, സുഖാണോ?
1: ഓ, സുഖാണ്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ കൂലിപ്പണിക്ക് പോകണതാണ്.
0: കൂലിപ്പണിക്കാണ് പോകുന്നത്? ഇന്ന് ഇല്ലേ, ഇന്ന് പോയിട്ടില്ലേ?
1: ഇല്ല, ഇന്ന് ചെറിയൊരു പനി പിടിച്ചു, അപ്പൊ അതൊന്നും പോയില്ല.
0: അതെ, മഴ കിട്ടിയപ്പോ പനി പിടിച്ചു അല്ലേ?
1: ചെറിയ കൂലിപ്പണിക്കൊക്കെ പോകുമ്പോ ചെറിയ ചെറിയ
0: മഴച്ചാറ് പോകുള്ളൂ.
1: അപ്പൊ പിന്നെ ചെറുതായിട്ടൊന്ന് പനിയായി.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ഇത് ആ രാത്രിയിലത്തെ ഒരു പാട്ടുണ്ട്, കിളിയേ കിളിയേ എന്നുള്ള പാട്ട്.
0: ഓക്കെ,
1: ആ പാട്ട്
0: എസ് ജാനകി പാടിയത് അല്ലേ?
1: അതെ അതെ അതെ.
0: ഈ ഇന്നത്തെ ഗാനതരംഗിണിയിലെ ലാസ്റ്റ് കോളർ കൂടിയാണ്.
1: എന്തായാലും അവസാനം കിട്ടിയത് നന്നായി. ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, കിട്ടാറില്ല.
0: ഇന്ന് കിട്ടി.
1: എന്റെ
0: പേര് ജൂബിൾ.
1: മാഡം പുതിയതാണോ?
0: പുതിയതാണ്, പുതിയതാണ്. അതെ, ഞാൻ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ.
1: ആയിക്കോട്ടെ, സന്തോഷം.
0: സുഖമായിട്ടിരിക്കണം. ശരി, അപ്പം വിളിച്ചതിന് നന്ദി. നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട്

പ്രിയ ശ്രോതാക്കളെ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുന്നു. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ജൂബിൾ സി.

0: ഫ്രാൻസിസ്. സാങ്കേതിക സഹായം സിനി പോൾ, അനന്തു.
1: ഗാനതരംഗിണി, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്.
0: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേ.

0: Both houses of parliament adjourned soon after assembling amid ruckus. Lok Sabha scheduled to take up anti-paper leak amendment bill today. Air India launches Easy Connect hub and spoke model at Amritsar Airport, connecting Punjab with 27 global destinations. 16 Maoists, including 6 top commanders, surrender before security forces in Jharkhand. Government introduces system of registering E0 FIRs in cybercrime cases across 18 states and union territories. 7.1 magnitude earthquake hits southern Japan, tsunami warning issued. And with that, we end the midday news.
1: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
2: മൂന്നാം ഭാഗം.
1: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
3: അച്ഛാ, അച്ഛാ, എനിക്കച്ഛാ കഞ്ഞി കുടിക്കാം.
4: ഞാൻ കുടിച്ചോളാം മോളെ.
3: നേരെ ഒരുപാടായില്ലേ?
4: എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
3: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
4: മോള് കഞ്ഞി കുടിച്ചോ?
3: അച്ഛൻ കുടിക്കാതെയോ?
4: ചന്ദ്രൻ കുടിച്ചോ?
3: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
4: അതെന്താ?
3: ആ, ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പ് കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ
4: വരാ മോളെ.
3: അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം?
4: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
3: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
4: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായം ഒക്കെ കുടിപ്പിക്കുന്നത്?
3: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ? എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്നും കഴിക്കില്ല, അതാ രസം. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
4: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
3: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി എന്നേ ആകും. ഇനി ഒരു പണിയുള്ള അച്ഛാ, അത് പറ്റും.
4: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
3: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടൻ ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
4: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
3: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷേ എന്ത് കഷ്ടമാണച്ചാ അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ?
4: അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
3: നേര് പറയല്ല അച്ഛാ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്നും പിടികിട്ടുള്ളൂ. ഹോ, അവിടെ നിന്നും ഇവിടെ നിന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. ഹോ, എന്ത് പെടാപ്പെടാണ് ആ പാവ അനുഭവിക്കുന്നത്.
4: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്?
3: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛാ.
4: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
3: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വയ്ക്കാൻ?
4: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു.

0: കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
1: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
0: ചെയ്തെന്ന് വെക്കേ.
1: ഓ അങ്ങനെ.
0: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
1: അല്ലെങ്കിൽ പിന്നെ?
0: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക്. എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
1: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
0: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
1: ഏ അപരാധം ചെയ്തെന്നോ?
0: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
1: കേട്ടു.
0: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
1: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
0: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?

0: നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
1: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
0: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
1: ഏ, അപരാധം ചെയ്തെന്നു?
0: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
1: കേട്ടു.
0: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
1: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
0: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
1: അപരാധത്തിലല്ലേ അച്ഛാ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
0: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമരിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
1: അച്ഛ ഇതൊക്കെ എന്തിനാ ആലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
0: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
1: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
0: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ല മോളെ ഈ അച്ഛന്റെ തെറ്റ്.
1: അയ്യോ, എന്താ അച്ഛാ ഇത്ര നേരവും പറഞ്ഞത്? ഇല്ലച്ഛാ, ഞാൻ എന്തോ ധരിച്ചു പോയി. ഞാൻ അച്ഛൻ്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
0: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: എന്നെ കൊണ്ട് ഇനി ആർക്കും ഉണ്ടാവൂല ശല്യം. ഇത്രനാളും ശല്യപ്പെടുത്തിയതങ്ങ് ക്ഷമിച്ചേക്കണം മനസ്സുണ്ടെങ്കിൽ.
3: ഇത് എത്രാമത്തെ തവണയാടാ നിന്റെ ഈ പൂച്ചറാളം? വല്ല വിലയുണ്ടോ നിന്റെ ഈ പറച്ചിലിന്?
2: മേലാൽ ഞാൻ ഇത് പറഞ്ഞ് കേൾക്കേണ്ടി വരില്ല.
3: ഓഹോ, അപ്പൊ ഇനി എന്താണാവോ ഭാവം? എടാ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, വീട്ടിലിരിക്കുന്നവർക്ക് പേരുദോഷം വരുത്തി വെക്കാനല്ലാതെ.
2: ഓ, പേരുദോഷത്തിന്റെ കുത്തകയ്ക്ക് എനിക്ക്. ഒന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ അറിയാം അതിന് ഉത്തരവാദികളാരെന്ന്.
3: പിന്നെ നിന്നെ പോലെ കണ്ടം കാണിയായിട്ട് തെണ്ടിത്തിരികയല്ലേ മറ്റുള്ളവരുടെ ജോലി.
2: എങ്ങും ഇറങ്ങാതെ മാന്യത ചമഞ്ഞ് വീട്ടിനകത്ത് കയറി ഇരുന്നോണ്ടാ മതി. നാട്ടുകാർ കൈകൊട്ടിച്ചിരിക്കുന്നത് കേൾക്കണ്ടല്ലോ, തൊലി ഉരിയുന്നത് കേൾക്കുന്നവന്റെ അല്ലേ.
3: എടാ, വല്ലോരു ഇല്ലാത്തതും പൊല്ലാത്തതും കൃത്രിച്ചുണ്ടാക്കി ചെലച്ചോണ്ടിരുന്ന ഇവിടെ ആർക്ക് എന്ത് നഷ്ടമാ?
2: കണ്ടതും കേട്ടതും ഒന്ന് മിണ്ടിപ്പോകുന്നവർക്കാ പഴി. അഭിമാനം കെട്ട് ജീവിക്കാൻ യാതൊരു കൂസലുമില്ല.
3: ഈ പറയുന്ന നിനക്ക് എന്ത് അഭിമാനമാടാ? അഭിമാനിക്കാൻ എന്തോ ഉണ്ട് നിനക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ കൂടെ പഠിച്ചിരുന്ന ആ കൊച്ചുങ്ങളെല്ലാം ഇന്ന് എവിടം വരെ എത്തി? നീയോ കള്ളക്കാള ഉഴവടിക്കും പോലെ കുറേ കൊല്ലം പള്ളിക്കൂടത്തിൽ കറങ്ങി തിരിഞ്ഞ് കെട്ട് ഊരി പുറത്ത് ചാടി.
2: കണ്ടവർക്ക് വച്ചുവിളമ്പിക്കൊടുത്ത് ഇവിടത്തെ വേലക്കാരിയായി കഴിയുന്ന അമ്മയുടെ അഭിമാനത്തെക്കാൾ ഭേദം തന്നെയാ.
3: അതേടാ, ഞാൻ വേലക്കാരി തന്നെയാ, സമ്മതിച്ചു. വേല ചെയ്തേ ഞാൻ ജീവിക്കൂ, നീയോ?
2: ഞാൻ നോക്കട്ടെ വേല ചെയ്ത് ജീവിക്കാമൊന്നും. പക്ഷേ ഞാൻ വേലയ്ക്ക് പോയാലേ വേലക്കാരൻ തന്നെ ആയിരിക്കും. ഭാര്യ എന്നൊരു മേൽവിലാസം നെറ്റിയിൽ എഴുതി പറ്റിച്ച് വീട്ടുപണി ചെയ്ത് നിറക്കിക്കുന്ന അമ്മയെപ്പോലെ രണ്ടും കെട്ടവനാവൂല.
3: എടാ, നീ ഇത് വെറുമാക്ക് പറയുന്നതല്ലെങ്കിൽ ആ ചന്ദ്രന് ജോലി ഉണ്ടാക്കി കൊടുത്തതുപോലെ ആ പിള്ളച്ചേട്ടൻ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു തരും.
2: പിന്നെ എന്റെ പട്ടിക്ക് വേണം അങ്ങേരുണ്ടാക്കുന്ന ജോലി. അങ്ങേരെ അമ്മയും ചേർത്ത് ആളുകൾ അതും ഇതും പൂച്ചം പൂച്ചം പറയുന്നത് പോരാഞ്ഞിട്ടാണ് ഇനി അങ്ങേരുടെ ഒരു ഉദ്യോഗം.
3: ആടകടാ, ഒരു കാലത്തും ഗുണം പിടിക്കാത്ത വർത്തമാനം പറയാതെ.
2: നിങ്ങൾക്കൊക്കെ അങ്ങേര് വലിയവനാണെങ്കിൽ തലയിലെടുത്ത് വെച്ചോണം. കണ്ടാലുടനെ കഷ്ടം, നീ ഇങ്ങനെ നശിച്ചവനായിപ്പോയല്ലോ എന്നൊരു മട്ടും ഭാവവും. ചേട്ടനെ കണ്ടു പഠിക്ക്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂന്ന് ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്ന് എന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടൊരു ഗുണദോഷവും കലി വരും അത് കേൾക്കുമ്പോൾ. അത്തരക്കാരുടെ സഹായം പറ്റും പോലെ ഒരു ഗതികേടുണ്ടോ? മനസ്സുമുട്ടുണ്ടോ? ആ, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
3: നിർത്തണ മഹാഭാവി, നിനക്ക് എന്തെങ്കിലും ഒരു ഗതി കിട്ടണമെങ്കിൽ ഓടിച്ചെന്നാ കാലിൽ വീണ് മാപ്പിരക്ക്. എടാ എടാ, നിനക്കറിയാവോ ഈ വീട് തലകുത്തി വീഴാൻ പോയ കാലത്ത് അത് താങ്ങി ഉറപ്പിച്ച് നിർത്തിയത് ആരാണെന്ന്?
2: ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാൻ എന്തിനറിയുന്നു? ഇന്നീ വീട് നേരെ നിൽക്കുന്നു പോലും ഇതൊരു വീടാണെന്ന് തന്നെ തോന്നിയിട്ട് വേണ്ടേ വീഴാൻ പോയതും ഊന്ന് കൊടുത്ത നോക്കെ തിരക്കാൻ.
3: വീട്ടിൽ കഴിയുന്നവനല്ലേ വീടെന്താണെന്നറിയോ? നിന്റെ വീട് നാട്ടുവഴിയും ചന്തപ്പറമ്പും ഒക്കെ അല്ലേ?
2: ഞാൻ എപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കാത്തതാണ് നിങ്ങളുടെ കണ്ണിൽ വലിയൊരു കുറ്റം. എങ്ങനെ ഇരിക്കണം ഈ നരകത്തിൽ ഒരു അര നാഴിക തികച്ച്? സാക്ഷാൽ മക്കളും ഇമിറ്റേഷൻ മക്കളുമുള്ള വീടല്ലേ ഇത്? ഈ മുൾക്കുഴിയിൽ നിന്ന് തലയും വലിച്ചോണ്ടും പുറത്തുചാടിയാലോ? തെണ്ടി എന്നും വായി നോക്കിയെന്നുമുള്ള മാറാപ്പേരും ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ.
3: അപ്പോ അതാ

0: നിനക്ക് സഹിക്കാൻ വയ്യാത്തത് അല്ലേ? ഇവിടെ വേറെ രണ്ട് കുഞ്ഞുങ്ങളുള്ളത് ശരിയാണ്ട. നീ എങ്ങനെ പെറ്റമ്മയില്ലാത്ത ആ കുഞ്ഞുങ്ങളെപ്പോലെയാകും? അത് മനസ്സിലാക്കണമെങ്കിലേ അല്പമെങ്കിലും തിരിച്ചറിവ് വേണ്ടേ? ദേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ചാടിത്തുള്ളിയ, ഇവിടെ ആർക്കും ഒരു ഛേദവും ഇല്ലെന്ന് ഓർത്തോ.
1: അതിലെനിക്ക് സംശയമേ ഇല്ലമ്മേ. സ്നേഹമുള്ളവർക്കല്ലേ ഛേദവും വേദനയും തോന്നൂ. ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ലേ?
0: ആ അറിഞ്ഞതങ്ങ് മനസ്സിരുന്നാ മതി.
1: മനസ്സിൽ കൊള്ളാതെ വന്ന എന്നെ അമ്മ ഒരു നിമിഷം ലാളിച്ചിട്ടുണ്ടോ? സാക്ഷാൽ മക്കൾക്കും അച്ഛനും ചോറ്, എനിക്ക് കഞ്ഞി, വേലക്കാരിത്തള്ളയ്ക്ക് ചീനിപ്പുഴുക്കും വെള്ളവും, ഇതല്ലേ ഇവിടുത്തെ പതിവ്? ഒരു നല്ല തുണി അച്ഛനോ അമ്മയോ വാങ്ങിച്ചു തന്ന് ഞാൻ ഉടുത്തിട്ടുണ്ടോ? ഞാൻ പഠിച്ചില്ല പോലും. എങ്ങനെ പഠിക്കണം? ഈ പക്ഷാഭേദം കണ്ടുകൊണ്ട് നീറുന്ന മനസ്സ് നേരെ നിന്നിട്ട് വേണ്ടേ പഠിക്കാൻ?
0: എടാ, ഞാൻ അവരുടെ അമ്മയായിട്ടാ ഈ വീട്ടിൽ കാലുകുത്തിയത്. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവരാ. അവർ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എന്തും ഈ ജന്മത്ത്, അതുപോലെ തന്നെ അച്ഛനും.
1: ഇങ്ങനെ കോരിക്കുളിച്ച് പറയുന്ന ചെല്ല പിള്ളകളില്ലേ, അവർക്കൊണ്ടോ അമ്മ ഈ വിചാരം? എങ്ങാണ്ടുന്നോ ഒരുത്തി അവർ കിഞ്ചറ തുള്ളാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പിന്നെ അവരുടെ അച്ഛൻ നാലാളിൻ്റെ മുന്നിൽ വെച്ച് പലകയിലിരുന്ന് മിന്നുകെട്ടി അന്തസ്സായി വിവാഹം കഴിച്ചുണ്ടായ പൊന്നുമക്കളെ പരിചരിക്കാൻ ഒരു പെണ്ണും പിള്ളയെ മേലാച്ചയ്ക്ക് കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടോ ഈ പേട്ട് തലയിൽ കയറുന്നു. ആ മനുഷ്യന് അല്പമെങ്കിലും സ്നേഹം അമ്മയോടുണ്ടായിരുന്നെങ്കിൽ അമ്മ നൊന്തുപെറ്റ മോനെ ഇത്ര അലക്ഷ്യമായി കരുതുമോ?
0: ഓ, ഞാനതങ്ങ് സഹിച്ചു. പിന്നെ ഞാൻ വന്നതും നിന്നതും മറ്റാർക്കും അതിലൊരു കാര്യവുമില്ല. രണ്ടു പേർക്ക് മാത്രം അറിയാതെ സത്യം, പിന്നെ ഈശ്വരനും.
1: പറഞ്ഞാൽ അറിയാത്തത് അറിഞ്ഞോളും അനുഭവിക്കുമ്പോൾ. അന്നൊരുത്തരും കാണൂല ഈ കണ്ണിന്ന് ചാടുന്ന ചോര തുടയ്ക്കാൻ. വെള്ളത്തിലെ താമര പോലെയും അമ്മ വളർത്തുന്ന മക്കളുണ്ടല്ലോ. ആ കൂടിയ പഠിത്തക്കാരനും ആ ചീവോതി പെങ്ങളും അവരുടെ പുറംപൂച്ചിലും ചക്കരവാക്കിലും അമ്മ മയങ്ങി മാഞ്ഞുപോയി. നാളെ അവർ അമ്മ ആ തന്തയുടെ മുന്നിലിട്ട് തട്ടി ഉരുട്ടി ചവിട്ടി തേക്കുന്നത് കണ്ടേ ഈ തലയ്ക്ക് വെളിവുണ്ടാവും.
0: അതിനാണ് വിധിയെങ്കിൽ വിധിച്ചതല്ല ഇന്നു വരെ അനുഭവിച്ചില്ലേ? അതുപോലെ തന്നെ നാളെ.
1: വിധിയും മതിയുമുണ്ട് അമ്മയെ മനുഷ്യന്. കഷ്ടം, അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ ചോരയിൽ ജനിച്ച മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ.
0: വിവരം കേട്ടവനെ, ഈ കൊക്കില് ജീവനുള്ളതുവരെ ഞാൻ അവരുടെ അമ്മയാ, അവരെന്റെ മക്കളും. ദേ ഈ കാര്യം പറഞ്ഞ് നീ എന്നെ മേലിൽ ഗുണദോഷിച്ചു പോകരുത്.
1: എന്നാൽ ഇങ്ങനെ ഒരുത്തിനെ പെറ്റടിച്ചെന്നേ കരുതണ്ട.
0: ഓ,
2: രാഘവ ഒന്ന് നിൽക്ക്.
1: എന്ത് വേണം?
2: ഞാൻ നിന്നെ പലപ്പോഴും പലതും ഉപദേശിച്ചിട്ടുണ്ട്.
1: ഒരാൾ മാത്രമല്ലല്ലോ ഇവിടെ പഞ്ഞമില്ലാത്തത് ഉപദേശത്തിനല്ലേ. എന്നിട്ടെന്തായി? ഒരു ചുക്കുമില്ല.
2: ഞാൻ ചെയ്തതേ തെറ്റ്, നീ അത് ക്ഷമിക്കണം.
1: ക്ഷമിക്കാൻ എന്തോന്ന്? സ്വന്തം തകരാറ് മറച്ച് യോഗ്യത ഭാവിക്കാൻ ഉപദേശപ്പണിയുമായിട്ട് ചിലരിറങ്ങും. ആ കേശവപിള്ള മാമനില്ലേ, എന്തെന്തുപദേശമാണ് കാണുമ്പോൾ ആരെയും ഗുണപ്പെടുത്തിയേ അടങ്ങും. പക്ഷേ പുള്ളിയുടെ അനുഭവമോ? ഉപദേശം കേട്ട് സഹി കെട്ട് കൂടപ്പുറത്ത് പമ്പറന്നോര് കളഞ്ഞേച്ചങ്ങ് പോയി. അങ്ങേരുടെ അടുത്ത ശിഷ്യനല്ലേ, കുറെ ഉപദേശിച്ചു പോകും.
2: ഏയ്, നിന്നെ ഗുണദോഷിക്കാൻ എനിക്ക് യാതൊരു അർഹതയും ഇല്ല.
1: എന്താ കളിയാക്കുകയാണോ? പിന്നെ ഒന്നു പറഞ്ഞേക്കാം, ഏത് ഗുണദോഷവും തമാശയായി കരുതി ഞാൻ കേട്ടെന്നിരിക്കും. പക്ഷേ കളിയാക്കിയാലുണ്ടല്ലോ എൻ്റെ വിധമങ്ങ് മാറും.
2: കളിയാക്കലോ? നിന്നെയോ? നീ വിശ്വസിക്കുക രാഘവ, ഞാൻ മനസ്സിലുള്ളത് അതേപടി പറയുകയാണ്. നീയാണ് എന്നെ ഉപദേശിക്കാൻ അർഹൻ. ഞാൻ ചെയ്യരുതാത്ത ചെയ്തു, നീ അത് പൊറുക്ക്.
1: എന്താ ഭ്രാന്തുണ്ടോ തലയ്ക്ക്? അതോ എന്നെ കൂടി പിടിച്ചങ്ങ് ഉപദേശിയാക്കി കളയാമെന്നാണോ? അയ്യോ വേണ്ട വേണ്ട, വിട്ടേര്, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോട്ടെ.
2: നീ എവിടെ പോകുന്നു?
1: അതിപ്പോഴേ അറിയണ്ട. പിന്നെ പിരിയുമ്പും ഒന്ന് പറഞ്ഞോട്ടെ, ഈ സ്ത്രീ വെറുമൊരു ജഡം മാത്രമാവുമ്പോൾ വിവരമൊന്ന് പത്രത്തിൽ പരസ്യം ചെയ്തേക്കണം. അപ്പം ഞാൻ എത്തിക്കോളാം. അതെങ്കിലും എനിക്ക് വേണം.
2: ജഡമോ?
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
4: മൂന്നാം ഭാഗം
3: സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് കദ്രി ഗോപാലനാഥ് സാക്സോഫോണിൽ വായിച്ച കൃതികൾ കേൾക്കാം. ടി രുക്മിണി വയലിൻ, മൈസൂർ എസ് പുട്ടരാജു തവിൽ. ആദ്യം കല്യാണി രാഗത്തിൽ ഏതാ ഉനറ, ത്യാഗരാജകൃതി ആദിതാളം.

0: കദ്രി ഗോപാൽനാഥ് സാക്സോഫോണിൽ വായിച്ച കൃതികളാണ് കേട്ടത്. ടി രുക്മിണി വയലിൻ, മൈസൂർ എസ് പുട്ടരാജു തവിൽ. സ്വരസാഗരം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത

0: ഇഷ്യൂ ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്ന് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, വയനാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ. FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ചിത്രം ദേവാസുരം.

താഴ്വാരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഇണം പകർന്നത് ഭരതൻ.

തലയണ മന്ത്രം. ഈ ചിത്രത്തിൽ ജി വേണുഗോപാൽ, സുജാത മോഹൻ എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

ആകാശവാണി തൃശൂർ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ കഭി ഖുശി കഭി ഗം, കുച്ച് കുച്ച് ഹോത്ത ഹേ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജെയിംസ് ആൻഡ് ആലിസ് എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണൻ എഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകി, കാർത്തിക് അഭയാഹിരൺമയി എന്നിവർ ആലപിച്ചത്.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം: മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: അടുത്തതായി വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ നജീം അർഷാദും സൗമ്യ രാമകൃഷ്ണനും പാടിയത്. വരികൾ സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി അധിരൻ എന്ന ചിത്രത്തിൽ വിനായക് ശശികുമാറിന്റെ വരികൾക്ക് PS ജയഹരി ഈണം പകർന്ന് KS ഹരിശങ്കർ പാടിയത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിൽ ഇരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. ആകാശവാണി, സമയം 5 മണി.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കേ ഹിന്ദി പ്രസാരണ മേ ആയേ സുൻതേ ഹേ ഡോക്ടർ അശോക് ബി കി വാർത്ത. ഹിന്ദി കെ മഹാൻ കഥാകാർ മുൻഷി പ്രേംചന്ദ്.
2: ഉസ് ദിൻ മേ ഏക് മസ്ദൂർ ഹൂ ജിസ് ദിൻ കുഛ് ന ലിഖൂ മുഝെ റോട്ടി ഖാനെ കാ കോയി ഹക്ക് നഹീ. യേ സാഹിത്യ കെ ഏക് മഷ്ഹൂർ ലേഖക് കാ വക്തവ്യ ഹൈ ജിൻകാ ജന്മ 145 साल पहले 31 जुलाई 1880 को बनारस शहर के पास लम्ही नामक गांव में एक निम्न मध्यवर्गीय परिवार में हुआ था. लम्ही बनारस से 4 मील दूर स्थित गांव है. उनका नाम धनपत राय था. घर में चाचा प्यार से नवाब राय कहकर पुकारते थे. हिंदी साहित्य का इतिहास उस महान लेखक को प्रेमचंद की संज्ञा से पुकारने लगा.

0: ആകാശവാണി തൃശൂർ. സമയം 5:12:27.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
2: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഹലോ,
4: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
3: വീണ്ടും
4: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
3: സർ, ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
3: 2 ലക്ഷം
6: എന്ത് പറ്റി അച്ഛാ?
3: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
4: അയ്യോ,
3: കട്ട് ചെയ്തു.
6: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
3: തട്ടിപ്പോ?
6: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
3: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
7: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
7: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
7: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം.
2: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
3: പാലക്കാട് ആർ രഘു മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. ആദിതാളം സമം.

0: ലയവിന്യാസം സമാപിച്ചു. പാലക്കാട് ആർ രഘു മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: രാമായണ പാരായണം 12-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: ശൂർപ്പണഖാഗമനം, ഖരവധം, ശൂർപ്പണഖയുടെ വിലാപം തുടങ്ങിയ സന്ദർഭങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി കുന്നംകുളം വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. രണ്ട് ഒഴിവുകളാണുള്ളത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൌൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജീറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് നേടിയവർക്കും നിയമനത്തിൽ മുൻഗണന. 65 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും അടങ്ങിയ അപേക്ഷകൾ സഹിതം ഈ മാസം 30 വൈകിട്ട് 5 വയോമിത്രം പദ്ധതി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ ഇനി പറയാം. 8943354045. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8943354045. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന് കീഴിലുള്ള വിവിധ CDSകളിൽ കമ്മ്യൂണിറ്റി കൌൺസിലറുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 രാവിലെ 10 അയ്യന്തോൾ സിവിൽ ലൈൻ ലിങ്ക് റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഓഫീസിലാണ് വാക്കിംഗ് ഇന്റർവ്യൂ. MSW, MA സോഷ്യോളജി, MA അല്ലെങ്കിൽ MSc സൈക്കോളജി അല്ലെങ്കിൽ വുമൺ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്ത ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. 40 വയസ്സാണ് പ്രായപരിധി. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ, അയൽക്കൂട്ട കുടുംബാംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് സാക്ഷ്യപത്രം ഹാജരാക്കുന്ന പക്ഷം നിയമനത്തിൽ മുൻഗണന ലഭിക്കും.

0: താൽപര്യമുള്ളവർ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യാത്രാബത്ത ഉണ്ടായിരിക്കുന്നതല്ല. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 0787236251 7. മറ്റൊരു നമ്പർ 0487238275 7. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0487236251 7. ഒരു നമ്പർ കൂടി 0487238275 7. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് HSA ഹിന്ദി അധ്യാപിക, ഫുൾടൈം മെനിയൽ സ്റ്റാഫ് എന്നിവരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30 ഉച്ചയ്ക്ക് 2 യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹൈസ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിനായി ഹാജരാകണമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487233163. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487233163. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: മെഡിസപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
7: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജുവലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ബീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, ഓണം ഒരുങ്ങാൻ കുരുന്നുകൈകൾ, രചന വിഷ്ണു നന്ദൻ ചിങ്ങോലി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ലളിതാംബിക അന്തർജനത്തിന്റെ കാവ്യലോകം, പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ വിസി. തുടർന്ന് ലളിതാംബിക അന്തർജനത്തിന്റെ കവിത തെച്ചിപ്പൂവിന്റെ കൃതാർത്ഥത, ചൊല്ലുന്നത് അമൃത നാരായണൻ. 7:50 റൈട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സാഹിത്യരംഗം, രാജൻ കൈലാസ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, കാളവണ്ടി, കളിമണ്ണ്. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, 10 കേരള പാഠാവലി യൂണിറ്റ് 1 പാഠഭാഗങ്ങൾ. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപിക സിന്ധു കെ അവലോകനം ചെയ്യുന്നു. 9:30 കഥാപ്രസംഗം, തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ചത് കഥ സാവിത്രി. 10:00 കഥകളി പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സുകുമാർ കുർക്കഞ്ചേരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, അധ്യാത്മരാമായണ പാരായണം. ആരണ്യകാന്ഡം പാരായണം ചെയ്യുന്നത് KN മീര. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം. 6:30 സൈമർ ദ വുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കളിൽ ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം.

0: അധിനിവേശ സസ്യങ്ങളും വെല്ലുവിളികളും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ബാഷ്മ ഇ കെ നടത്തുന്ന പ്രഭാഷണം. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കവിത ചൊല്ലുന്നത് കാവാലം ശ്രീകുമാർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 ഒറ്റപ്പാലം ഐ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്ര ഗാനം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. വന്ധ്യത ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ജീന അരവിന്ദ് സംസാരിക്കുന്നു. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ജഗതി മുരളീധരൻ സംസാരിക്കുന്നു. 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാനതരംഗിണി ലൈവ് ഫോൺ ഇൻ പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കാളക്കളിപ്പാട്ട് രവീന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയ ഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് 4-ാം ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. 2:30 സ്വരസാഗരം. പുതുപ്പരിയാരം പി ഉണ്ണികൃഷ്ണൻ പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വാലിൻ. തൃശൂർ ബി ജയറാം മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:20 അധ്യാത്മ രാമായണ പാരായണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഡോക്ടർ രതീഷ് പി ആർ പാടിയ കൃതികൾ. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേശ് വാലിൻ. കെ എം എസ് മണി മൃദംഗം. പി വി നാരായണൻ ഘടം. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 രാഗപരിചയം. 11:02 ഡോക്ടറോട് ചോദിക്കാം. ഉച്ചതിരിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്ന് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, വയനാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ. പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: സിനി ചെന്നെത്തിയത് ഭക്ഷ്യ സംസ്കരണ സംരംഭത്തിന്റെ വിശാല ലോകത്തേക്കാണ്. സിനിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തോന്നിയ ഒരു ചിന്തയിൽ നിന്നും തുടങ്ങിയ സംരംഭം ഇന്ന് വിപണിയിൽ ആവശ്യക്കാരേറെയുള്ള ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ചക്ക ഹൽവയിൽ നിന്ന് തുടങ്ങിയ റേച്ചൽസ് കിച്ചനിൽ ഇന്ന് തയ്യാറാക്കാത്ത വിഭവങ്ങൾ വിരളമാണ്. നാലുമണി പലഹാരങ്ങൾക്കൊപ്പം പലവിധ അച്ചാറുകൾ, സ്രാവിടിച്ചത് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. ശ്രീമതി സിനിയുടെ വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
1: മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ റേച്ചൽസ് കിച്ചൻ എന്ന സംരംഭം നടത്തിക്കൊണ്ടുവരുന്നു. ചക്ക അലുവ എന്നൊരു പ്രോഡക്റ്റ് സാധാരണയായി എല്ലാ ചക്കക്കാലത്തും നമ്മുടെ ഈ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു വിഭവമാണ്. അത് ബന്ധുക്കൾക്കും നാട്ടിൽ ആ സമയത്തില്ലാത്തവർക്കും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു വളരെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. സാധാരണ നമ്മൾ ചക്ക അലുവ എന്ന് പറയുമ്പോൾ മൈദ ചേർത്ത ഒരു പ്രിപ്പറേഷനാണ് ലഭിക്കുക. എന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് മൈദ ചേർക്കാതെ തേങ്ങാപ്പാലിനകത്ത് വെന്ത് ചക്കയ്ക്കകത്തേക്ക് ശർക്കര ചേർത്ത് അതിനകത്ത് വെള്ളം വറ്റിച്ചെടുത്ത് വരട്ടി എള്ള്, ചുക്ക്, ഏലയ്ക്ക, കശുവണ്ടിയൊക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവും ആയ ഒരു നല്ലൊരു ഡെസേർട്ടായിട്ടാണ് അതിനെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. പിന്നീട് ചക്ക വരട്ടിയായി. പിന്നീട് ഞങ്ങളോട് ചിപ്സ് ചോദിക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ ചക്കയുപ്പേരിയാണ്. ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റോടും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഐറ്റമാണ് നമ്മുടെ ഈ ചക്കയുപ്പേരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഐറ്റമായിരുന്നു ഈ സ്രാവിൻ്റെ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്. USയിലുള്ള പോളേട്ടനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, സിനി എനിക്കിച്ചിരി ഉണക്ക സ്രാവ് വേണം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലൊരു ആൻറ്റിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അത് പഠിച്ച് അതിനെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പ് കളഞ്ഞ് പിന്നെ നമ്മുടെ സാധാ തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസും കൂടെ ഒക്കെ ചേർത്ത് വളരെ രുചികരമായ ഒരു പ്രോഡക്റ്റാണ്. അതായത് ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വിദേശത്തേക്ക് ഇത് കൊണ്ടുപോയി അവിടെ അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള തടസ്സം മാറ്റി ചോറും തൈരും ഈ ചമ്മന്തിപ്പൊടിയും കൂടെ സ്രാവ് പൊടിയും കൂടെ ഇട്ട് രുചികരമായി കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സ്രാവ് ഇടിച്ചത്. പിന്നീട് ഓരോ ഐറ്റംസ് ചോദിക്കുമ്പോഴും അതിനെക്കുറിച്ചൊന്ന് പഠിക്കും, പഠിച്ച് ഓരോ പ്രോഡക്റ്റുകൾ ചെയ്തു വന്നു. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആൾക്കാർക്ക് ഏറ്റവും ഫേവറേറ്റായിട്ട് പറയുന്ന വേറൊരു ഐറ്റമാണ്. നല്ല ഗുണനിലവാരമുള്ള ഉണക്ക ചെമ്മീൻ വാങ്ങി തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസ് അതിനും കൊടുത്ത് അങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ബീഫിൻ്റെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇടിയിറച്ചി എന്ന് പറയുന്നത്. നമ്മൾ പോത്തിറച്ചി തന്നെ പോയി വാങ്ങിക്കും, അതിനെ നമ്മൾ വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഡ്രയറിൽ ഉണക്കിയെടുക്കും. ആ ഉണക്കിയെടുക്കുന്നതിനെ നമ്മൾ ഇടിച്ച് അതിനെ മയപ്പെടുത്തി സോഫ്റ്റായിട്ടുള്ള എന്നാൽ ഇറച്ചിയുടെ നല്ല രുചിയുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇടിയിറച്ചിയാണ് ഇത്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം ഈ നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ, കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഒരിക്കലും ചെയ്യാറില്ല. അപ്പം അത്രയും സമയത്തിനുള്ളിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിലാണ് ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ളതായിരിക്കും ഈ ചേമ്പുപ്പേരി എന്ന് പറയുന്നത്. ചേമ്പുപ്പേരി ഉണ്ടാക്കുന്നതിന് പ്രയാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വഴുവഴുപ്പാണ്. 5 കിലോ പച്ച ചേമ്പ് വാങ്ങിച്ചാൽ 1.5 കിലോ ചേമ്പുപ്പേരി ആയിട്ടേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ വെള്ളത്തിലിട്ട് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്ത് വാലാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറിക്കഴിഞ്ഞിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്റ്റുകളെയും ഏത് രീതിയിലാണോ ഭക്ഷ്യയോഗ്യമാക്കാമെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ട്രയൽ ചെയ്ത് പിന്നീട് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്താണ് പ്രോഡക്റ്റുകൾ നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതും. അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പഴുത്ത ഏത്തയ്ക്കായുടെ ഉപ്പേരി. ഇതിനകത്ത് ഒരിക്കലും നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ചെയ്യുന്നതല്ല, ഇതിനൊരു ചെറിയൊരു ബ്ലാക്ക് കളർ വരുന്നത് കാരമലൈസേഷൻ കൊണ്ടാണ്. അതായത് പഴുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഫ്രക്ടോസിൻ്റെ അളവ് കൊണ്ട് ഉണ്ടാവുന്ന നിറവ്യത്യാസമാണ് ഈ കാണുന്നത്. നമ്മൾ ചെറിയൊരു പഴുപ്പാകുന്ന ഏത്തയ്ക്ക വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതും കൊണ്ട് സ്കൂളിൽ പോവും, അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ പറയും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണല്ലോ എന്ന്. എന്നുവെച്ചാൽ നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ചോ ഒരു

0: ആവശ്യം മാത്രമാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഒരിക്കൽ പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ വില മാർക്കറ്റിൽ ലഭിക്കുന്ന സാധാരണ ഉപ്പേരികളിൽ നിന്നും വളരെയധികം മുമ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി തേങ്ങാപ്പാൽ ഒരു അല്പം പോലും പിഴിഞ്ഞെടുക്കാതെ നല്ല രുചികരമായി വെളുത്തുള്ളി, ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റോടുകൂടെ ചെയ്യുന്ന വിഭവം. അത് ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ജോലിക്കായിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് അല്പം ചോറെടുത്ത് ഈ ചമ്മന്തിയും കൂട്ടി നല്ല രുചികരമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നുള്ളത് അച്ചാർ ഐറ്റംസ് ആണേ. പാവയ്ക്ക, ഇഞ്ചി, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, അതുപോലെ തന്നെ മോദമീൻ്റെ അച്ചാർ, കൊഞ്ചച്ചാർ, നെത്തോലി അച്ചാർ, കേരമീൻ്റെ അച്ചാർ ഒക്കെയുണ്ട്. ഈ അച്ചാറുകളൊക്കെ ഇറച്ചി അച്ചാറായാലും മീനച്ചാറായാലും മറ്റേത് അച്ചാറുകളായാലും ഗ്രേവി ഒത്തിരി ചേർക്കുക എന്നുള്ളതല്ല, നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ രുചികരമായി അതിനൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്നു. അതും നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല രുചികരവും ആരോഗ്യകരവുമായ അച്ചാറുകൾ അധികം പുളിയില്ലാതെ, അതായത് വിനഗിരി ഉപയോഗിക്കാതെ, ഉപ്പിൻ്റെതും നല്ലെണ്ണയുടെയും പ്രിസർവേഷനിലൂടെ മാത്രം ഇരിക്കുന്നതായ അച്ചാറുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല ഡിമാൻഡുള്ള വേറൊരു ഐറ്റമാണ് ഈ മഞ്ഞൾ പൊടിയും. ഇവിടെ അടുത്ത കർഷകരിൽ നിന്നും വാങ്ങിക്കുന്ന മഞ്ഞൾ ഞങ്ങളിവിടെ 40 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. ആ കുക്കറിനകത്ത് ഒന്ന് ആവി കയറ്റി വേവിച്ച് ഡ്രയറിൽ ഉണക്കിയെടുത്ത് പൊടിക്കുന്നതാണ്. അതുപോലെ ഈ കാശ്മീരി മുളക് മാത്രം ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഡബ്ബി എന്ന് പറയുന്ന, അല്ലെ ഡബ്ബാന്നോ ഒക്കെയാണ് ഇതിന് പലയിടത്തും പല പേര് പറയുന്നത്, ഡബ്ബി ചില്ലി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തീരെ എരിവ് കുറഞ്ഞ മുളകാണ്, നല്ല കൊഴുപ്പും ഒട്ടും എരിവും ഇല്ലാത്തതായ മുളക് പൊടിയാണിത്. ഇത് കഴുകി ഡ്രയറിൽ ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ്. ഇതിനും നല്ല ഡിമാൻഡുള്ളതാണ്. അതേപോലെ തന്നെ മല്ലിപ്പൊടിയുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല. ഗരം മസാലയിലെ എല്ലാ കൂട്ടുകളും, ഏലക്കയും, സ്റ്റാർ അനീസും, ജാതിപത്രി, പെരുംജീരകം, സിനമൻ, ഗ്രാമ്പു, കുരുമുളക് ഇവയൊക്കെ വേണ്ട അനുപാതത്തിൽ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ കറികൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഗരം മസാലയാണ് ഇത്.
1: സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി ജാക്ക് ഫ്രൂട്ട് പ്രിസർവേഷൻ യൂണിറ്റിനുള്ള സബ്സിഡിയും ശ്രീമതി സിനിക്ക് ലഭിച്ചിട്ടുണ്ട്.
0: മഴയില്ലാത്ത സമയത്തെ ചക്ക നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കും. അത് കുരുവും ചകിണിയും എല്ലാം കളഞ്ഞതിന് ശേഷം പാക്കറ്റുകളായി, ഇതിന് പില്ലോ പൗച്ചസ് എന്നാണ് പറയുന്നത്, നല്ല രീതിയിൽ ഇത് ഫ്രീസായിരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ദീർഘകാലം കേടുകൂടാതെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സ്ഥലവും കിട്ടും. 800 ലിറ്ററിൻ്റെ വീതം 3 ഫ്രീസറുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഏകദേശം 2100 കിലോ വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അറ്റ് എ ടൈം. നമ്മൾ ഡ്രയറിലാണ് ഈ ചക്ക ഉണക്കി വെക്കുന്നത്, അതുപോലെ തേങ്ങ ഉണക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ മീൻ വെള്ളത്തിലിട്ടതിന് ശേഷം അതിനകത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നത്, ഇറച്ചി ഉണക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഡീഹ്യൂമിഡിഫയറാണ്. ജലാംശം അതിനകത്തുനിന്ന് വലിച്ചു പുറത്ത് കളയുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഐറ്റം ഉണക്കിയാലും അതിൻ്റെ കളർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. മുരിങ്ങയിലയും പേരയിലയും ഒക്കെ നമ്മൾ ഉണക്കിയെടുക്കാറുണ്ട്, അതുപോലെ കാന്താരി ഉണക്കാറുണ്ട്. ഇതിൻ്റെ ഒന്നും സ്വാഭാവികമായ നിറം നഷ്ടപ്പെടാതെ തന്നെ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് മൂലം സാധിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം ഈ പ്രോഡക്റ്റുകളുടെ വിപണനം ആരംഭിച്ചത്. പിന്നീട് നമ്മൾ മെറ്റ വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ആൾക്കാർക്ക് പരസ്യങ്ങളായിട്ടും അല്ലാതെയും നമ്മുടെ മാർക്കറ്റിംഗ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു വെബ്സൈറ്റ് ആരംഭിച്ചു. www.rachelskitchen.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആരംഭിച്ച് അതിലൂടെയാണ് കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞു കേട്ടറിഞ്ഞു വരുന്നവരുണ്ട്. രുചിച്ചു നോക്കി ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡ് അലൻ മാത്യു എബ്രഹാമും കൂടെയാണ് ഞങ്ങളുടെ സംരംഭത്തെ നടത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം MBA ബിരുദധാരിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണ സമയം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്തവർ നന്മ നിവേദ്, അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2 മക്കളാണ്. ഇളയ മോന് പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു, നാഥാൻ എബ്രഹാം അലൻ. കുഞ്ഞുങ്ങളുടെയും ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നമാണ് ഇതിനെ പതുക്കെ വളർന്നു വരുന്ന ഒരു സംരംഭമാക്കിക്കൊണ്ടു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ എക്സ്പീരിയൻസ്

0: ഇല്ലാത്തതുകൊണ്ടും പ്ലാനിംഗ് ഇല്ലാത്തതും കൊണ്ടുമുള്ള വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഞങ്ങൾ പഠിച്ചും എടുത്തും ഒക്കെ വരുന്നു. അതിന് വളരെ സപ്പോർട്ട് നമുക്ക് പുറത്തുനിന്നും ഞങ്ങളെ കേട്ടും അറിഞ്ഞും കണ്ടും ഞങ്ങളുടെ ഹാർഡ്ഷിപ്പിനെ അംഗീകരിച്ചും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കടകളിലൊക്കെ എല്ലാ ഐറ്റംസും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ അതിൽ നിന്നും വളരെ യുണീക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വില കൂടുതൽ എന്ന് പറയുന്നതിലും ആൾക്കാർ ഞങ്ങളുടെ നിന്നും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും രുചികരവും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവുമായിട്ട് ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ച് നൽകിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്കിടയിൽ ആൾക്കാരുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കും. എന്നാൽ അത് നമ്മൾ കൃത്യമായിട്ടും വിശ്വസ്തമായിട്ടും ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇനി വയ്യ എന്ന് മടുത്തു പോകാതെ നിന്നാൽ മാത്രമേ തുടർന്നും നമുക്കിത് മുൻപോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കൂ. പുതിയതായിട്ടൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഓ എനിക്കിനി വയ്യ എന്ന് വിട്ടുപേക്ഷിച്ചു പോകാതെ റെസിലിയൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിച്ചാൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് വളർത്തിയെടുക്കുവാനും നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് നല്ലൊരു ആദായം ലഭിക്കത്തക്ക പോലെയും അനേകർക്ക് തൊഴിൽ നൽകത്തക്ക പോലെയും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പുരോഗതിയിൽ പങ്കാളികളാകാനും നമുക്കും സാധിക്കും എന്നതിനൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ഒരു റേച്ചൽസ് കിച്ചൺ എന്ന് പറയുന്ന സംരംഭം. ഈ ഒരു ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിന്, അതുപോലെ തന്നെ കൃഷിവകുപ്പ്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിന്നൊക്കെ, അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം പത്തനംതിട്ട ജില്ല, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചതായ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഒരു വ്യവസായത്തിനുള്ള എൻകറേജ്മെൻ്റ് ആയിരുന്നു.
1: സിനി മാത്യു തുടങ്ങിയ സ്വയം തൊഴിൽ സംരംഭം ഇന്ന് സമീപത്തെ വനിതകൾക്കും ഒരു വരുമാന മാർഗമാണ്. റേച്ചൽസ് കിച്ചൺ എന്ന ഈ സംരംഭത്തിൽ ഏറെ സംതൃപ്തിയുണ്ട് സിനിക്ക്. അതിലേറെ അതിൻ്റെ വളർച്ചയിൽ അഭിമാനവും. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോയാൽ വിജയത്തിലെത്തിച്ചേരാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീമതി സിനി റേച്ചൽ മാത്യുവിൻ്റെ റേച്ചൽസ് കിച്ചൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായവും
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൗൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള

0: പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിലാളികൾക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: into the allegations of injuries to the students and police officials. It also directed the release of minor student protesters arrested during the demonstrations and having no previous criminal records. The court asks the authorities to preserve electronic and digital evidence relating to the protests. Maharashtra Chief Minister Devendra Fadnavis has directed the State Home Department to withdraw all cases registered against students who recently staged protests across the state on the NEET paper leak issue. The move is in line with the centre's guarantee that no legal action will be taken against students who participated in the protests. India has termed the so-called Legislative Assembly elections being conducted in Pakistan-occupied Jammu and Kashmir, POJK, an attempt by Islamabad to camouflage its illegal occupation and hide its grave human rights violations in the region. Briefing media in New Delhi this afternoon, External Affairs Ministry spokesperson Vandir Jaiswal called it a cosmetic electoral exercise and said that Jammu, Kashmir and Ladakh are integral and inalienable parts of India. Meanwhile, in Pakistan-occupied Jammu and Kashmir, at least 20 people have been killed and several others are injured after Pakistani security forces opened fire on protesters during a long march organized by the Joint Awami Action Committee at Rawalkot yesterday. According to reports, several of the injured are in critical condition, raising fears that the death toll may increase. The violence coincided with the first phase of Legislative Assembly elections held in POJK yesterday. Pakistani authorities are primarily targeting the groups calling for boycott of the ongoing polls. President Draupadi Murmu today presided over a special book release ceremony at Rashtrapati Bhavan, marking the completion of 4 years of her presidency. Vice President C.P. Radhakrishnan released 5 commemorative books on the occasion. The government has decided to impose stock holding limits on sugar dealers across the country from the 1st of August till the 30th of November this year. The Ministry of Consumer Affairs, Food and Public Distribution said the move is aimed at curbing hoarding, discouraging speculative trading and ensuring the continuous availability of sugar at reasonable prices. In shooting, Indian pair of Sonam Uttamaskar and Himanshu Dhillon secured the bronze medal in the 10-meter air rifle mixed team event at the ongoing ISSF World Cup in Hangzhou, China today. At the Commonwealth Games, India's Srihari Natraj qualified for the 100-meter backstroke swimming competition at Glasgow in Scotland today. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് തൃശൂർ ജില്ലാ വൃത്താന്തം
2: ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിലെ ചെറുപ്പക്കാരുണ്ടാകണമെന്ന് കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന 65-ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ടീമുകൾ ചാമ്പ്യന്മാരായി. കോഴിക്കോട് ജില്ലാ ടീം 2-ാം സ്ഥാനവും തിരുവനന്തപുരം ജില്ലാ ടീം 3-ാം സ്ഥാനവും സ്വന്തമാക്കി. ചടങ്ങിൽ മന്ത്രി ഒ.ജെ. ജനീഷ് ചാമ്പ്യന്മാർക്കുള്ള ട്രോഫിയും മെഡലും വിതരണം ചെയ്തു. സംസ്ഥാനതല ബാലാവകാശ കമ്മീഷൻ തൃശൂർ ജില്ലയിൽ സിറ്റിംഗ് നടത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ ടി.സി. ജലജ മോൾ, കെ.കെ. ഷാജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ് നടത്തിയത്. കളക്ടറേറ്റ് അനക്സ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 32 പരാതികൾ പരിഗണിച്ചു. 26 പരാതികൾ തീർപ്പാക്കി 6 പരാതികൾ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു. സ്കൂൾ ബാഗിന്റെ ഭാരം സംബന്ധിച്ച പരാതി പൊതുവായ പ്രശ്നമായതിനാൽ ഇത് പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും പരിഗണനയിലാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വായനയാണ് ലഹരിയെന്ന ആശയം മുൻനിർത്തി എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല ആസ്വാദന കുറിപ്പ് മത്സരത്തിൽ പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ അലീന ജെയ്സൺ 1-ാം സ്ഥാനം സ്വന്തമാക്കി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയെ ആസ്പദമാക്കി നടത്തിയ മത്സരത്തിൽ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിലെ സഫ ഷിറിൻ 2-ാം സ്ഥാനവും മുള്ളൂർക്കര ഹോളിക്രോസ് സ്കൂളിലെ എയൽ ഏഞ്ചൽ മരിയ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലയിലെ 41 സ്കൂളുകളിൽ നിന്നായി ലഭിച്ച 58 എൻട്രികളിൽ നിന്നാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ബസ് യാത്രാ പ്രശ്നം, ദേശീയപാതാ വികസനവും സർവീസ് റോഡ് നിർമ്മാണവും, വന്യജീവി പ്രതിരോധത്തിനായുള്ള AI ക്യാമറ സ്ഥാപിക്കൽ, നെൽ കർഷകരുടെ കുടിശ്ശിക

0: വിതരണം, ഡാമുകളിലെ ജലനിരപ്പ് തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്കായി സംഘടിപ്പിച്ച ഡയാലിസിസ് കിറ്റ് വിതരണം യുവജന കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയമപരമായ നടപടികൾ പാലിച്ചു മാത്രമാണ് സഹകരണ ബാങ്കുകൾ മുന്നോട്ടു പോകുന്നതെന്നും വായ്പാ തിരിച്ചടവിനായി കൃത്യമായ ഇടപെടലുകൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൃത്രിമ ബുദ്ധി മേഖലയിലെ അവബോധവും പ്രായോഗിക അറിവും പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ AI അറിവുത്സവം സംഘടിപ്പിച്ചു. സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, തൊഴിൽ, സംരംഭകത്വം, പൊതുസേവനം തുടങ്ങിയ വിവിധ മേഖലകളിൽ AIയുടെ സാധ്യതകളെയും പ്രയോജനങ്ങളെയും കുറിച്ച് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ വിൻസ് പോൾ പരിശീലനം നൽകി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കാര്യക്ഷമമാക്കുന്നതിനായി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപകരുടെ ശില്പശാല ജില്ലയിൽ അരണാട്ടുകര ഇൻഫന്റ് ജീസസ് ഗേൾസ് ഹൈസ്കൂളിലാണ് നടന്നത്. ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖയും മന്ത്രി പ്രകാശനം ചെയ്തു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളികളിലൂടെയുള്ള പഠനം, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ദേശീയപാത 544-66 എന്നിവയിലെ ഫുഡ് ഓവർ ബ്രിഡ്ജ്, അടിപ്പാത, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയുടെ നിർമ്മാണം അവലോകനം ചെയ്യുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന MLAമാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതികളുടെ നിർമ്മാണം എന്ന് ആരംഭിച്ച് എന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ സമയക്രമം ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിയൂർ സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. ട്രയൽ റൺ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി വിലയിരുത്തി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

0: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, എന്നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം? ഉത്തരം, ജൂലൈ 28. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 28 തീയതി ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടെത്തുകയും വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ ബറൂക്ക് സാമുവൽ ബ്ലംബർഗിന്റെ ജന്മദിനമായതിനാലാണ് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ചോദ്യം ഉത്തരവും ഒരിക്കൽ കൂടി, എന്നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം? ഉത്തരം, ജൂലൈ 28. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 28 തീയതി ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടെത്തുകയും വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ ബറൂക്ക് സാമുവൽ ബ്ലംബർഗിന്റെ ജന്മദിനമായതിനാലാണ് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നതിനാൽ നിങ്ങൾ കരയുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ നക്ഷത്രങ്ങളെ കാണുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. രവീന്ദ്രനാഥ ടാഗോർ. ചിന്താവിഷയം ഒരിക്കൽ കൂടി, സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നതിനാൽ നിങ്ങൾ കരയുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ നക്ഷത്രങ്ങളെ കാണുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം ഉത്തരം ചിന്താവിഷയമാണ് ഇതുവരെ കേട്ടത്. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ്.

0: അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. സർവോച്ച ന്യായാലയഃ അഷ്ടാദശ വർഷാദൂനാനാം ആപരാധികഹീനാനാം ഛാത്ര പ്രദർശനകാരിണാം സദ്യഃ മുക്തേഃ നിർദ്ദേശം പ്രായക്ഷത്. സംവൃത്തെ കോലാഹലെ രാജ്യസഭായാഃ കാര്യാചരണം ആദിനായ സ്ഥഗിതം. അപരത്ര ലോകസഭായാം പരീക്ഷാപത്ര പ്രകടന വിരോധി സംശോധന വിധേയകമാലക്ഷ്യ സഞ്ജാതഃ വിചാരവിമർശഃ. എയർ ഇന്ത്യ സംസ്ഥയാ അമൃതസര വിമാനപത്തനെ ഇജി കണക്ട് ഇതി ഹബ് ആൻഡ് സ്പോക് പ്രതിരൂപം പ്രവർത്തിതം. അനേന താവത് പഞ്ചാബ് രാജ്യം 27 അന്താരാഷ്ട്രീയ ഗന്തവ്യൈഃ സഹ യോക്ഷ്യതെ. ഝാർഖണ്ഡ് രാജ്യ ഷഡ്ഭിഃ പ്രമുഖ ഗണനായകൈഃ സഹ 16 മാവോവാദിനഃ സുരക്ഷാബലാനാം സമക്ഷം ആത്മസമർപ്പണം അകുർവന്. സർവകാരേണ 18 രാജ്യേഷു കേന്ദ്രശാസിത പ്രദേശേഷു ച സൈബർ അപരാധ പ്രകരണേഷു ഈശൂന്യ FIR പഞ്ജീകരണ പ്രണാലി പ്രവർത്തിത. ദക്ഷിണ ജാപാനെ 7.1 പരിമിതായാഃ തീവ്രതായാഃ ഭീഷണ ഭൂകമ്പഃ ദുരാപന്നഃ സുനാമി സതർക്കതാ ച പ്രസാരിത. അപി ച ഛത്തീസ്ഗഢ് ഒഡിസ്സാ രാജ്യയോഃ അത്യധിക വൃഷ്ടേഃ രക്തവർണീയ സഞ്ചേതന പ്രസാരിത. അപരതഃ ദില്ലീം സമേത്യ ഉത്തരഭാരതസ്യ ബഹുഷു രാജ്യേഷു പീതവർണപരാ സഞ്ചേതന പ്രഖ്യാപിത. അഥ വാർത്താഃ വിസ്തരേണ. സർവോച്ച ന്യായാലയഃ അദ്യ പ്രാവോചത് യത് നീട് പ്രശ്നപത്ര ഗോപ്യതാഭംഗേ ദേശവ്യാപി വിരോധ പ്രദർശനാവധൌ ഛാത്രാണാം അഥ ച ആരക്ഷകാണാം ക്ഷതേഃ ആരോപേഷു കാചിത് ഗഭീരാ തടസ്ഥതാ ച അന്വേഷണ പ്രക്രിയ ആവശ്യകീ വർദ്ധതേ. എതതതിരിച്യ ന്യായാലയേന വിരോധ പ്രദർശന

0: शिक्षिकायाः निर्दशन्ति। तेनोदीरितं यत् एतस्मात् हब एंड स्पोक प्रतिरूपात् 30,000-2,000 यावत् 4,00,000 नूतन वृत्त्यवसराः सहैव 30 अरब डॉलर परिमितं आर्थिक गतिविधयश्च भविष्यन्ति इति संभाव्यते। झारखंड राज्यस्य नई दिशा नई पहल इति नक्सल विरोधी अभियानेन अद्य महत् साफल्यं प्राप्तम्। कोल्हान लातेहार क्षेत्रयोः 16 सक्रियाः माओवादिनः रांचीनगरे आरक्षकाणां समक्षम् आत्मसमर्पणं कृतवन्तः। आत्मसमर्पणं कर्तृषु 6 जनाः प्रमुखाः दलसेनापतयः सन्ति। आरक्षिमहानिदेशकः तदाशा मिश्रः अवदत् यत् शरणागताः माओवादिनः राज्यसर्वकारस्य पुनर्वसननीतेः लाभान् प्राप्नुयुः। सर्वकारेण 18 राज्येषु केन्द्रशासितप्रदेशेषु च साइबर अपराधम् आलक्ष्य ई-शून्य FIR पञ्जीकरणस्य नूतना काचित् व्यवस्था प्रवर्तिता। गृहराज्यमंत्री बंदी संजयकुमारः सूचितवान् यत् अस्मिन् ई-शून्य FIR तन्त्रे 12,000+ प्रकरणानि एतावता पञ्जीकृतानि। मन्त्रिणा निवेदितं यत् अस्याः व्यवस्थायाः अन्तर्गतं निश्चितवित्तीयहानेः परिदेवनानि राष्ट्रिय साइबर अपराध रिपोर्टिंग पोर्टल उत वा 30,000+1,900 इति सहायता संख्यायां पञ्जीकर्तुं शक्यते। अद्य दक्षिण जापाने तावत् तीव्रतमं भूकंपः दुरापन्नः। जापानस्य ऋतुविभागानुसारं अद्य अपराह्ने कुमामोटो प्रान्ते 7.1 परिमितं तीव्रकम्पनम् अनुभूतम् आगतम्। विभागेन एरिया के समुद्रस्य अथ च यासुशिरो समुद्रस्य तटवर्ती क्षेत्रेषु सुनामी संचेतना प्रसारिता। भारत ऋतुविज्ञान विभागेन छत्तीसगढ़ ओडिशा राज्ययोः विभिन्नेषु स्थानेषु अत्यधिक वृष्टेः संभावना अवलोक्य रक्तवर्णीया संचेतना प्रख्यापिता। दिल्ली सहितेषु उत्तर भारतीय राज्येष्वपि अत्यधिक वृष्टि नारंगवर्णीया संचेतना प्रदत्ता। इति वार्ताः।
1: अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ

0: വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
1: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, DMK തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർ മന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO sub-RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ August 1 നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി T. സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരി കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേഷ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും ഉള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൗണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിൽ മങ്കുമ്പ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകി വാണി ജയറാം ആലപിച്ചത്.

അടുത്തതായി വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. സത്യൻ അന്തിക്കാടിന്റെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി.
4: വയനും വേടും
3: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
0: ഓണമൊരുങ്ങാൻ കുരുന്നുകൈകൾ പ്രത്യേക പരിപാടി. രചന വിഷ്ണുനന്ദൻ ചിങ്ങോലി. ഓണമൊരുങ്ങാൻ കുരുന്നുകൈകൾ.
5: കാലവർഷം കൃത്യത പാലിച്ച പ്രകൃതി വ്യവസ്ഥയായാണ് ഈ വർഷം ഇടവപ്പാതി മഴ പെയ്തിറങ്ങിയത്. കാലാവസ്ഥാ നിരീക്ഷണ കണക്കനുസരിച്ച് കാലവർഷത്തോത് ലേശം കുറവായി അടയാളപ്പെട്ടുവെങ്കിലും മലയാളിയുടെ മണ്ണുരുക്കിന് അനിവാര്യമായ ജലസാന്നിധ്യം ഭൂമിയിൽ വ്യാപകമായി ഉണ്ടായി.
6: നിരന്തരമായ പെരുമഴപ്പെയ്ത്ത് അനുഭവപ്പെടാത്തതുകൊണ്ട് ശേഖരിച്ചു വെച്ച നടീൽ വസ്തുക്കൾ തൃപ്തികരമായ അളവിൽ കൃഷി ഇറക്കുവാൻ കർഷകർക്ക് സഹായകമായിട്ടുണ്ട്. മലയാളിയുടെ മാനസ മഹോത്സവമായ ഓണക്കാലം ഏറെ മുന്നൊരുക്കങ്ങളോടെയാണ് കേരളനാട് കാത്തിരിക്കുന്നത്. ലോകത്ത് ഏത് കോണിൽ നിന്നായാലും ഓണമുണ്ണാൻ നാളികേരത്തിന്റെ നാട്ടിലെ ഒരുപിടി മണ്ണിലേക്ക് ഓരോ കേരളീയനും എത്തിച്ചേരും.
5: യോജ്യമായ കൃഷിയിടങ്ങളുടെ അപര്യാപ്തതയും എല്ലാ കൃഷിയിനങ്ങളിലും പ്രതീക്ഷിക്കുന്നത്ര ലാഭം കിട്ടാത്ത അവസ്ഥയും കർഷകർക്ക് അനുഭവമാകാറുണ്ട്. പുതുതലമുറ കൃഷി ഒരു തൊഴിലായി സ്വീകരിക്കുന്നതിൽ നിന്ന് അകലുന്നതിൽ ഈ ലാഭഛേദ വ്യതിയാനങ്ങൾ കാരണമാകുന്നു.
6: ആശാസ്യമല്ലാത്ത രാസവളങ്ങളും മാരകമായ കീടനാശിനികളും അമിത ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഹോർമോണുകളും സ്റ്റിറോയിഡ്

0: ഓർക്കിഡുകളും അയൽ സംസ്ഥാന കൃഷിയിടങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. കേരളത്തിൽ ലഭിക്കാത്തവ ഭക്ഷണത്തിനായി പുറത്തുനിന്ന് ആശ്രയിക്കേണ്ടി വന്നത് ഹാനികരമായ അവസ്ഥകൾക്ക് കാരണമായി. ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മതിയായ ലഭ്യത ഉറപ്പാക്കാനാകാത്ത വാണിജ്യ തന്ത്രങ്ങളും അയൽ സംസ്ഥാന വ്യാപാരികൾ പ്രയോഗിക്കാറുണ്ട്. വിലക്കയറ്റത്തിന് വഴിയൊരുക്കൽ തന്നെയാണ് ലക്ഷ്യമിടുന്നത്.
1: ആവശ്യകതയുടെ സമ്മർദ്ദം അനിവാര്യമായ പോംവഴികളിലേക്ക് നിർബന്ധിതമാക്കിയതാണ് ഇന്ന് കേരളത്തിൽ ഒരു പരിധിവരെ കൃഷിഭൂമികളെ പച്ചപ്പണിയാൻ ഇടയാക്കിയത്. പച്ചക്കറി വിളകൾക്ക് തറവില നിശ്ചയിച്ച് പ്രഖ്യാപിച്ച സംസ്ഥാനം എന്ന ഖ്യാതി നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ട്. പഴം പച്ചക്കറി ഇനങ്ങൾക്ക് 5 വർഷങ്ങളായി സംരക്ഷിത വില പ്രാബല്യത്തിലുള്ളത് തെല്ലാശ്വാസമാണ്.
0: വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മേഖലകളിൽ നിന്നും VFPCK കാർഷിക വിപണികൾ സംഘടിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 കണക്കനുസരിച്ച് 14,820 ഹെക്ടർ സ്ഥലത്ത് കൃഷിക്ക് പ്രോത്സാഹനം നൽകുക വഴി 1.5 ലക്ഷം ടൺ പച്ചക്കറി തരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. കർഷകന്റെ സ്വകാര്യ ഉപയോഗത്തിന് ശേഷം 101.37 കോടി രൂപയുടെ 31,677 മെട്രിക് ടൺ പച്ചക്കറി ഇനങ്ങൾ സംഭരിച്ച് വിപണനം നടത്തി.
1: ജൈവ കൃഷിയുടെ വ്യാപനം, മൂല്യവർദ്ധനവ്, ഓർഗാനിക് ബ്രാൻഡിംഗ് എന്നിവ വിപുലപ്പെടുത്തുന്നതിനായി ജൈവ കാർഷിക മിഷനും നിലവിലുണ്ട്. പച്ചക്കറി കൃഷി 1.15 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിച്ചത് വൻ നേട്ടം തന്നെ. 17.2 ലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദനം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും അയൽ സംസ്ഥാനത്തു നിന്ന് പച്ചക്കറി തരങ്ങൾ നിറഞ്ഞ ലോറികൾ അതിർത്തികൾ കടന്ന് നിരനിരയായി വരുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ അപര്യാപ്തത വെളിവാക്കുന്നു.
0: സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ബഹുജനക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക പുരോഗതിക്ക് വഴിയൊരുക്കുന്ന പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളും പ്രസക്തമാകുന്നുണ്ട്. കഴിഞ്ഞ 68 വർഷങ്ങളായി ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം കേന്ദ്രമാക്കി ഗ്രാമ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി യത്നിക്കുന്ന ഗാന്ധിയൻ സന്നദ്ധ സംഘടനയാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം അഥവാ GSGK.
1: സർക്കാർ സർക്കാരിതര വികസന ഏജൻസികളെ സംയോജിപ്പിച്ചുകൊണ്ട് 1.5 ലക്ഷത്തോളം അംഗങ്ങളുടെ ക്ഷേമത്തിനായി പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഈ കേന്ദ്രം. ഗാന്ധിയൻ ദർശന വിദ്യാഭ്യാസ പരിപാടിയിലൂടെ കുട്ടികളിൽ കാർഷിക അവബോധം നൽകുകയും അതുവഴി കാർഷിക സംസ്കാരത്തിൻ്റെ കാവൽക്കാരായി അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ദൗത്യം.
0: കൃഷി തന്നെയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെ കുട്ടി കർഷകരുടെ ഒരു വലിയ നിര ഒരുക്കുവാൻ ഗ്രാമസേവാ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയോജിച്ച് സ്കൂൾ അഗ്രിഫെസ്റ്റ് എന്ന കുട്ടി കർഷക സംഗമം ക്രമബദ്ധമായി നടന്നു. കർഷകരുടെ സർവതോന്മുഖമായ വികസനം, അഭിവൃദ്ധി, ജീവിതം എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രമായ PC വർഗീസ് ഫൗണ്ടേഷൻ സഹസംഘാടകരായി എത്തിയതോടെ സ്കൂൾ അഗ്രിഫെസ്റ്റ് വിജയസോപാനങ്ങൾ കീഴടക്കി തുടങ്ങി എന്ന് ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തിങ്കൽ അഭിപ്രായപ്പെട്ടു.
2: ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കഴിഞ്ഞ 68 വർഷക്കാലത്തെ പ്രവർത്തന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണ ക്ലാസുകളും അതുപോലെ സൃഷ്ടിപര പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കാർഷിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മഹാത്മാഗാന്ധിയുടെ 18 കർമ്മ പരിപാടിയിൽ അവനവൻ്റെ ഭക്ഷണം അവനവന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണമെന്ന അദ്ദേഹത്തിൻ്റെ ആശയം വളരെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഗാന്ധി സ്മാരകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധനായ സുഭാഷ് പലേക്കർജി 2010 ഇവിടെ നടത്തിയ 7 ദിവസത്തെ ക്ലാസ്സിൽ കേരളത്തിലെ 750 ആളുകൾ പങ്കെടുക്കുകയും അതുകൾ പിന്തുടർച്ചയായി ഇപ്പോൾ ഏതാണ്ട് 1000 ജൈവകൃഷി ചെയ്യുന്ന കർഷകർ ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെ കീഴിലുണ്ട്. 1500 നാടൻ പശുക്കൾ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗത്തായി പ്രവർത്തിക്കുന്നുണ്ട്.

0: ഞങ്ങൾ ആവിഷ്കരിച്ച ക്ഷീരസമൃദ്ധി, മത്സ്യസമൃദ്ധി, ഈ പരിപാടികളൊക്കെ അതിൻ്റെ ഗുണം കണ്ടുകൊണ്ട് സർക്കാരിനെ അനുഗമിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അഭിമാനകരമാണ്. ഇപ്പം ഏതാണ്ട് 600 സ്കൂളുകളിലെ കുട്ടികൾ ഇതിനകത്ത് പ്രാതിനിധ്യം വഹിക്കുന്നു. ഞങ്ങളെല്ലാ വർഷവും ആ കുട്ടികൾ കൃഷി ചെയ്യുന്നതിന് അവരെ എല്ലാ വിധത്തിലുള്ള മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ അവരുടെ പ്രവർത്തനം വിലയിരുത്തി അവർക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു.
1: ചെലവുരഹിത ആത്മീയ കൃഷിയുടെ പ്രചാരകനായ സുഭാഷ് പാലേക്കറിന്റെ ദർശനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഗാന്ധി സ്മാരക കേന്ദ്രത്തിന്റെ ലക്ഷ്യം സുഭിക്ഷ ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം എന്ന കൃത്യതാ ബോധമാണ്. പ്രകൃതിയുമായി പൊരുത്തം ചൊല്ലുന്ന പുതുതലമുറയാണ് ഇവിടെ ഉരുവപ്പെടുന്നത്.
2: ചൊട്ട മുതൽ ചുടലവരെ എന്ന ചൊല്ല് അന്വർത്ഥമാകും വണ്ണം LP വിഭാഗത്തിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് അഗ്രിഫെസ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പൊഴിക്കൽ അറിയിച്ചു.
3: സുഭിക്ഷ ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം എന്നതാണ് നമ്മുടെ രാജ്യം ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. യാതൊരു ഭക്ഷ്യവസ്തുക്കളും നമുക്ക് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മുടെ കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ മുതിർന്ന കർഷകർ മാത്രമേ ഉള്ളൂ. പുതിയ ജനറേഷൻ ഈ കാർഷിക പ്രവൃത്തിയിലേക്ക് വരാത്ത ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോഴാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം സ്കൂൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു കാർഷിക സംസ്കാരം ആ കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടി സ്കൂൾ അഗ്രി ഫെസ്റ്റ് എന്ന പരിപാടി നമ്മൾ ആരംഭിച്ചത്. അതായത് പഴയ തലമുറയിൽ നിന്ന് ഈ കാർഷിക സംസ്കാരം പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഗാന്ധി സ്മാരകത്തെ സംബന്ധിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഗുണകരമായിരിക്കണം. അതിനുവേണ്ടി ഈ കേന്ദ്രം ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. 2000 ജൈവ കർഷകർ നമ്മളോടൊപ്പമുണ്ട്. അതിനുശേഷം സുഭാഷ് പാലേക്കറുടെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്തു, നാടൻ പശുക്കൾ പ്രൊമോട്ട് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ ഒരു പ്രോഗ്രാം നമ്മൾ അവതരിപ്പിച്ചത്. നമ്മൾ ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് കുട്ടികൾ ഒരു 25 പച്ചക്കറി ചെടികളെങ്കിലും അവരുടെ വീട്ടുവളപ്പിൽ രാസവളവും രാസ കീടനാശിനിയും ഒഴിവാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പുസ്തകത്തിൽ പഠിച്ച ജീവശാസ്ത്രവും മണ്ണും വെള്ളവും ഒക്കെ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അവർക്ക് പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഒരു താല്പര്യം അവർ ജനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പദ്ധതി വഴി മികച്ച സ്കൂളുകൾക്ക് എവറോളിംഗ് ട്രോഫി കൊടുക്കുന്നുണ്ട്, മികച്ച കുട്ടി കർഷകന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ അടുക്കളത്തോട്ടം, മികച്ച റിപ്പോർട്ടിംഗ്, മികച്ച ഫോട്ടോഗ്രാഫി എന്ന നിലയിലൊക്കെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്.
1: നാലു വർഷമായി ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന കുട്ടികളുടെ കർമ്മപഥങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിലും കതിര് എന്ന പേരിൽ ആരംഭിക്കുകയാണ്. അന്നം നൽകുന്ന കർഷകരെ ചേർത്ത് നിർത്തണമെന്ന സന്ദേശം 500 സ്കൂളുകളിലെത്തിക്കും. പ്രകൃതി സ്നേഹം, കൃഷി കണ്ടു വളരുക, കർഷകൻ എന്ന അനുഭവം അറിയുക എന്നീ ലക്ഷ്യങ്ങൾ മാരാരിക്കുളത്ത് പിറവികൊണ്ട കൃഷി തന്നെ ലഹരി എന്ന പദ്ധതിയിൽ നിന്ന് ഉൾക്കൊള്ളുകയാണെന്ന് ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധു VP സൂചിപ്പിച്ചു.
4: നിലവിൽ കുട്ടികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്ന വിവിധതരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നൂതന സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. കാർഷിക അഭിരുചി കുട്ടികളിലേക്ക് വളർത്താനും അതോടൊപ്പം കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അന്നം നൽകുന്ന നമ്മുടെ കർഷകരെ ചേർത്ത് നിർത്താനുള്ള ഒരു മാനസിക അവസ്ഥ സൃഷ്ടിക്കാനും കൂടിയാണ് കാർഷിക മേഖലയിൽ കുട്ടികളോടൊപ്പം ചേർന്നുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പ്രധാനമായും കതിര് എന്ന പേരിലുള്ള പദ്ധതിയാണ് ആരംഭിക്കുന്നത്. ജില്ലയിലൊട്ടാകെ ഏകദേശം 500 സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുത്ത 500 സ്കൂളുകളിലും ചെറിയ സ്ഥലമാണെങ്കിൽ പോലും കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് കൃഷിയുടെ അഭിരുചി വളർത്താനുള്ള നടപടികളാണ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ വിവിധ രീതിയിലുള്ള പച്ചക്കറി വിത്തുകളും തൈകളും നൽകിക്കൊണ്ട് കൃഷിയുടെ ബാലപാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൃഷിഭവൻ്റെ വലിയൊരു സഹായത്തോടുകൂടിയാണ് കൃഷി വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ സ്കൂളുകളിലായിട്ടത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ട് കഴിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മുടെ കേരള ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്ത

0: മായി സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ കൃഷി വളർത്തിക്കൊണ്ട് അതിൻ്റെ വളർച്ചയും ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കി കൃഷിയെ സ്നേഹിക്കാനും ഓരോ വിളവെടുപ്പിലും ഓരോ കർഷകൻ്റെ അധ്വാനമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിനും കൂടിയാണ് പാഠ്യപദ്ധതിയോടൊപ്പം തന്നെ കൃഷി കൊണ്ടുപോകണമെന്നുള്ളൊരു ആശയം ഇവിടെ നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ സ്കൂൾ മുറ്റത്ത് കനിപ്പന്തൽ എന്ന പേരിൽ കൃഷിവകുപ്പ് ഒരു പുതിയ പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തി കുട്ടികൾക്ക് അതിൻ്റെ കായ്ഫലങ്ങൾ ഭക്ഷിക്കാനും അത് കണ്ടു വളരാനും അതോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ കൃഷിവകുപ്പ് അത് തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളെയും ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
1: ചേർത്തല, മുഹമ്മ, കലവൂർ ഭാഗങ്ങൾ കർഷക ബാഹുല്യമുള്ള മേഖലകളാണ്. സ്കൂൾ അഗ്രിഫെസ്റ്റ് ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളിലും കാർഷിക ആഭിമുഖ്യം വർദ്ധിച്ചിട്ടുണ്ട്. ചേർത്തല താലൂക്കിലെ 7 കൃഷിഭവനുകളിലും കുട്ടി കർഷകർ മിത്രങ്ങളാണ്. കൃഷിഭവനുകളിലെ ഉദ്യോഗസ്ഥർ കുട്ടികളുടെ വീടുകളിൽ എത്തി ക്ഷേമം അറിയിക്കുകയും സംശയനിവാരണം വരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ചേർത്തല കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ KS അറിയിച്ചു.
2: ചേർത്തല ബ്ലോക്കിൽ തന്നെ ആകെ 7 കൃഷിഭവനുകളാണുള്ളത്. കൃഷിഭവനുകളെല്ലാം തന്നെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കതിർ കാർഷിക ക്ലബ്ബ് എന്ന പേരിൽ ഈ വർഷം മുതൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിനുള്ള നടപടി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൃഷിഭവനുകളിലും ഉള്ള ഉദ്യോഗസ്ഥർ കുട്ടികളുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകി വരുന്നുണ്ട്. കുട്ടികൾക്ക് സാധാരണയായി മറ്റുള്ളവരെക്കാളും കൂടുതൽ സംശയങ്ങളായിരിക്കുമല്ലോ എല്ലാം. അതെല്ലാം നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പ്രചോദനകരമായ രീതിയിൽ തന്നെ അവർക്ക് സംശയങ്ങൾ ദൂരീകരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് സൗജന്യമായി കൊടുക്കാൻ പറ്റുന്ന വിത്തുകളും വളങ്ങളും കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്കൂളുകളിലും ക്ലാസുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവർക്ക് കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ നൽകി വരുന്നുണ്ട്.
3: കോവിഡിന് ശേഷം നവമാധ്യമങ്ങളിൽ അഭിരമിക്കുന്നവരായി കുട്ടികൾ മാറിയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ പകരുന്ന അനഭിലഷണീയ പ്രവണതകളിൽ നിന്ന് ദിശ മാറി ചിന്തിക്കുവാൻ കൃഷി സഹായകമാണെന്ന് ആലപ്പുഴ MLA AD Thomas അഭിപ്രായപ്പെട്ടു.
4: ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെയും കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കാർഷിക വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ സ്കൂൾ അഗ്രിഫെസ്റ്റ് എന്ന പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആലപ്പുഴയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്. കുട്ടികളുടെ ലഹരി അത് കൃഷിയായി മാറണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. ഇവിടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ഉപഭോഗ സംസ്കാരം മാറ്റി ഇവിടെ കൃഷിയെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ച് ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ അത് സ്കൂളുകളിൽ നിന്ന് തന്നെ അതിൻ്റെ ഉദ്യമം ആരംഭിക്കണം.
3: രോഗരഹിത തലമുറയെ വളർത്തിയെടുക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം, ജീവിതശൈലി, ആഹാരശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടണം. വിദ്യാലയങ്ങളിൽ ഈ പദ്ധതി വ്യാപകമാകണം എന്ന് MLA AD Thomas ആവശ്യപ്പെട്ടു.
5: നമ്മൾ ഈ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ വിദ്യാർത്ഥികളുടെ സമയം പൂർണ്ണമായും നവമാധ്യമങ്ങൾ അപഹരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 15-20 വർഷത്തിനിടയിൽ ലഹരിമരുന്ന് മാഫിയകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ മുഴുവൻ കീഴ്പ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനെ പരമാവധി പ്രതിരോധിക്കണം. നമ്മൾ ഇനി നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് ഒരു സമയത്തിന്റെ പകുതി സ്പോർട്സിലും രണ്ടാമത്തെ പകുതി കൃഷിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എല്ലാവരും കൃഷി ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നാളെ രോഗികൾ മാത്രമുള്ള ഒരു സമൂഹമായി മാറും. സാധാരണ പനി വരുന്നതല്ല, മറ്റു പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തടയണമെങ്കിൽ, ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാകണമെങ്കിൽ എല്ലാവരും ഇത്തരത്തിലുള്ള കൃഷികളെ പ്രോത്സാഹിപ്പിക്കണം.
1: ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, മാവേലിക്കര, ചെറിയനാട്, ഓച്ചിറ, ആയാപ്പറമ്പ്, മാന്നാർ എന്നീയിടങ്ങളിൽ നിന്ന് സ്കൂൾ കുട്ടികൾ ഫെസ്റ്റിലെത്തിയിരുന്നു. കുട്ടനാട്, ചമ്പക്കുളം മേഖലയിലെ നെല്ലറ നാട്ടിലെ വിദ്യാർത്ഥികൾ കരകൃഷിയോട് ആഭിമുഖ്യം കാട്ടി ഫെസ്റ്റിൽ പങ്കാളികളായി.
3: തീരദേശ മേഖലകളായ തൃക്കുന്നപ്പുഴ, വട്ടയാൽ, ചെത്തി, പൊള്ളേത്തൈ, അർത്തുങ്കൽ തുടങ്ങിയ ഇടങ്ങളിലെ സ്കൂളുകളിൽ കുട്ടി കർഷകരുടെ സജീവത വർദ്ധിക്കും. ജില്ലയുടെ വടക്കേ അതിരായ കുത്തിയതോട്, അരൂർ

0: പ്രദേശങ്ങളിൽ നിന്നും അഗ്രിഫെസ്റ്റിനെത്തിയ കുട്ടികൾ ഭാവി പ്രതീക്ഷകളാണ് പകർന്നത്. എൽ പി വിഭാഗത്തിൽ 1934 യു പി വിഭാഗത്തിൽ 2640 കുട്ടികൾ കുട്ടി കർഷക നിരയിൽ പങ്കാളികളായപ്പോൾ 1380 വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ മേഖലയിൽ നിന്നും ഫെസ്റ്റിന്റെ ഭാഗമായി. ഗാന്ധി സ്മാരക കേന്ദ്രം കാർഷിക വിഭാഗം കോർഡിനേറ്റർ എൻ എ ആശാലത അഗ്രിഫെസ്റ്റിന്റെ വിജയത്തിൽ ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചു.
1: കുട്ടികളിൽ കാർഷിക സംസ്കാരവും പ്രകൃതി സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 4 വർഷമായി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് സ്കൂൾ അഗ്രിഫെസ്റ്റ്. മുൻ വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയുടെ കരപ്രദേശങ്ങളായ സ്കൂളുകളിൽ മാത്രമായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ ഈ വർഷം മുതൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കുട്ടനാട് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി 5000-ൽ വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായ പച്ചക്കറി തൈകളും വിത്തുകളും നൽകുകയും രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി കുട്ടികൾ അടുക്കളത്തോട്ടം ഒരുക്കുകയും ചെയ്യുന്നു. വീടിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ പഠന രീതി കുഞ്ഞുങ്ങളിൽ ഉത്തരവാദിത്വവും ആത്മവിശ്വാസവും പ്രകൃതിയോടുള്ള സ്നേഹവും ഒക്കെ വളർത്തുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ധാരാളം കുട്ടികളുടെ കൃഷിയിടം സന്ദർശിക്കുകയും അവരുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുവാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുട്ടികളുടെ ചെറിയ ചോദ്യങ്ങൾ പോലും നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് അവർ നൽകുന്നത്. മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ ബഹുമാനിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ഈ കുരുന്നു കൈകൾക്ക് തീർച്ചയായും കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും സ്വപ്നവും.
2: മുതിർന്ന കർഷകർക്കൊപ്പം അടുത്ത തലമുറയെയും ചേർത്ത് നിർത്തണമെന്ന ദീർഘവീക്ഷണത്തോടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഫാം സ്കൂളും അവരിൽ വായനാശീലവും ഗവേഷണ തൃഷ്ണയും വളർത്താൻ കാർഷിക ഗ്രന്ഥാലയവും രൂപപ്പെടുത്തിയ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു പി സി വർഗീസ്. കലവൂർ ലിറ്റിൽ ഫ്ലവർ നഗറിലെ പി സി വർഗീസ് ഫൗണ്ടേഷൻ ട്രഷററും ഫെസ്റ്റ് സഹസംഘാടകനുമായ സുനിൽ വർഗീസ് സംതൃപ്തി അറിയിച്ചു.
3: ഞങ്ങൾ ഇന്ന് 5 വർഷമായിട്ടിപ്പം അഗ്രിഫെസ്റ്റ് കുട്ടികളുടെ കൃഷി, സ്കൂളിലും കൃഷി, വീട്ടിലും കൃഷി, കൃഷി തന്നെ ലഹരി, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം പുതിയതായിട്ടൊരു അനുഭവം ഉണ്ടായത്, അതായത് കുട്ടികൾ കൂടുതൽ കീടങ്ങൾ വന്നു, കേടുവന്നു, ഫംഗസ് വന്നു എന്നൊക്കെ പറഞ്ഞ് മരുന്ന് ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മണ്ണിലൊക്കെ കുഴപ്പങ്ങളുണ്ട്, മണ്ണിൽ പോഷകക്കുറവുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കണം. അവർ പഠിക്കുകയാണ്, ശരിക്കും ഹോർട്ടിതെറാപ്പി ചെയ്ത് പഠിക്കുക, കംപ്ലീറ്റ് A to Z പഠിച്ചു പോകണം. അതിനുവേണ്ടി ആദ്യമായിട്ട് എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്ത ദിവസം ഒരു ഓൺലൈൻ ക്ലാസ്, എല്ലാ കുട്ടികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ്, കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ അതിൽ പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം, അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 35 സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം അത് ഡബിൾ ചെയ്ത് 70 സ്കൂളിലേക്കാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പം എൽ പി സ്കൂളിലെ കുട്ടികളെ കാണുമ്പോൾ അവർ പറയുന്നു ഭയങ്കര അനുഭവമാണ്, പ്രത്യേക അനുഭവം, ഒരു സ്പിരിറ്റാണ്. അപ്പോൾ അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും പ്രത്യേക താല്പര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു.
0: കുട്ടി കർഷകർ കൃഷിയിൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് വർത്തമാനകാലത്തിൻ്റെ ആവശ്യമാണെന്ന് ജൈവ കർഷകനും ഫാം ജേണലിസ്റ്റുമായ കളർകോട് സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടി.
4: വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതും നല്ല കാര്യവുമാണ് ഗാന്ധി സ്മാരക നിധിയും പി സി വർഗീസ് ഫൗണ്ടേഷനും കൂടെ ചേർന്ന് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടുവരുന്നത് കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമുണ്ട്, കൃഷിയോട് താല്പര്യമുണ്ട്, കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത കാണുന്നത് ഇതിന് യഥാസമയമുണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റിയോ അതിൻ്റെ ഫംഗസുകളൊക്കെ പറ്റിയോ ഒക്കെ ചോദിച്ചാൽ സംശയം നിവർത്തിക്കാനുള്ള ഒരു മാർഗം കൂടെ കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ നന്നായിട്ട് കൃഷി ചെയ്യും, അത് തന്നെയല്ല അവരുടെ മനസ്സിൽ എന്നും അത് പിടിക്കും, കൃഷിയൊക്കെ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് കൃഷി എപ്പോഴും ഒരു വളരെ നല്ല കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സംശയം എപ്പോഴും വരുന്നത്, അതിനെ കൂടെ ഒന്ന് പരിഹരിച്ചു കൊടുക്കാനുള്ള സൗകര്യം കൂടെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: ആലപ്പുഴയിൽ ഏറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഗ്രി ക്ലബ് കോർഡിനേറ്ററും മെന്ററുമായ റീന ബീഗം അനുഭവാധിഷ്ഠിത പഠനത്തിന് ഏറെ ഊന്നൽ നൽകുന്നു.
5: നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് വലിയ പ്രാധാന്യമാണ്. ക്ലാസ് റൂം അനുഭവങ്ങൾക്കപ്പുറം കുട്ടികൾക്ക് പുറത്തുള്ളൊരു കാർഷിക അനുഭവം ഒരിക്കലും അവർ മറക്കില്ല. വിത്തിനൊപ്പം വെള്ളവും വളവും പരിചരണവും നൽകി കുട്ടികൾ അതിനൊപ്പം വളരുകയാണ്. ഓരോ ഇലയും ഓരോ മുകുളങ്ങളും വരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന

0: എന്ന മാനസിക സന്തോഷം ചെറുതല്ല. തീർച്ചയായിട്ടും കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്ന പ്രോഗ്രസ് കാർഡ് പോലെയുള്ള ആ ഒരു നിരീക്ഷണത്തിൽ കുട്ടികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കപ്പെടേണ്ടതും രേഖപ്പെടുത്തേണ്ടതുമുണ്ട്. ആ രേഖപ്പെടുത്തലുകൾ വന്നു കഴിയുമ്പോൾ മറ്റേതൊരു മേഖല പോലെ കാർഷിക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വമായി അത് മാറുന്നു. ഇത് ഭാവിയിലേക്ക് അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാനോ അതല്ലെങ്കിൽ അവരുടെ തുടർ അഡ്മിഷനോ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിനോ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നായി മാറും. നമ്മൾക്കറിയാം കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ ഏറ്റവും മികച്ചതും നമ്മുടെ രാജ്യത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നതും കാർഷിക പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാൻ, കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും ഒക്കെ കാർഷിക പ്രവർത്തനം ഒരുപാട് സഹായിക്കും.
1: ചേർത്തല കുറ്റിക്കാട്ട് ചങ്ങര നഗരത്തിലെ കുട്ടികർഷകയാണ് സി ബി അയനശ്രീ. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ 8-ാം ക്ലാസ്സുകാരി അപ്പുപ്പൻ കരുണാകരനിൽ നിന്നാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. മികച്ച കുട്ടികർഷകയ്ക്ക് തൻ്റെ അനുഭവങ്ങൾ പറയുവാൻ ഏറെ സന്തോഷമായിരുന്നു.
2: ഞങ്ങൾ 5 വർഷക്കാലമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. കോവിഡ് കാലത്താണ് ഞങ്ങൾ ആദ്യമായി കൃഷി തുടങ്ങിയത്. പൂക്കൃഷിയാണ് ആദ്യമായി ചെയ്തത്. ആദ്യം നല്ല വിളവ് ലഭിച്ചു. അവസാനം പൂവിൻ്റെ മൊട്ട് വരെ കിള്ളി കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തി. എൻ്റെ അപ്പൂപ്പനായ കരുണാകരൻ അപ്പൂപ്പനാണ് ഈ കൃഷിയിലേക്ക് വരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയും ഞാനും അച്ഛനും അമ്മയൊക്കെയാണ് ഈ കൃഷിയിലുള്ളത്. കഴിഞ്ഞ വർഷം ഗാന്ധി സ്മാരക സേവാകേന്ദ്രത്തിൻ്റെ മികച്ച കുട്ടികർഷകയായി എന്നെ തിരഞ്ഞെടുത്തു. അതിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ്. ഞങ്ങളുടെ സ്കൂളിൽ കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണത്തിനായി പൂക്കൃഷി ചെയ്തു. അത് വളരെ വിജയകരമായി. ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള അത്തപ്പൂക്കളത്തിനുള്ള പൂക്കൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ കൃഷി ചെയ്തത് പച്ചക്കറിയാണ്. ആ പച്ചക്കറിയും ഞങ്ങളുടെ സ്കൂളിലേക്ക് തന്നെ എടുക്കാനും നല്ല വിജയകരമായ നേട്ടവും ഉണ്ടായി. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വരികളാണ്, ഋഷിയും കൃഷി ചെയ്യണം എന്ന ഒരാപ്തവാക്യമാണ്. എല്ലാവരും നല്ല കർഷകരാകുക.
3: കണിച്ചുകുളങ്ങര ഹൈസ്കൂളിലെ ടി എസ് സാരംഗ് എന്ന 7-ാം ക്ലാസ്സുകാരൻ ഓണമൊരുങ്ങാൻ ഇപ്പോഴേ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത്തപ്പൂക്കളത്തിലേക്കുള്ള പൂക്കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. സദ്യയ്ക്കുള്ള വിഭവങ്ങളും തന്റെ കൃഷിയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞെന്ന് സാരംഗ് അറിയിച്ചു.
4: ഞാൻ എൻ്റെ വീട്ടിൽ പച്ചക്കറികളും അതിനോടൊപ്പം പൂക്കളും കൃഷി ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ കൃഷി ചെയ്യാൻ സഹായിക്കാറുണ്ട്. എൻ്റെ അടുത്തുള്ള കൂട്ടുകാരെയും ഞാൻ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പൂക്കളാണ് ഞാൻ അത്തമിടാൻ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ പച്ചക്കറികളും ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്തത് തന്നെയാണ് സദ്യക്കായി എടുക്കാറ്. ഞങ്ങളുടെ സ്കൂളിലും പച്ചക്കറി തോട്ടമുണ്ട്. അവിടെ ടീച്ചർമാരും എൻ്റെ കൂട്ടുകാരും ഞാനും ഒക്കെയാണ് നനയ്ക്കാറും കൃഷി ചെയ്യാറും. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന തൈകളും ഞാൻ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട്.
1: കുട്ടികളുടെ മികച്ച മെന്റർ എന്ന ബഹുമതി നേടിയ അധ്യാപകനാണ് കഞ്ഞിക്കുഴി പൊന്നിട്ടശ്ശേരി എന്ന കാർഷിക ഗ്രാമനിവാസി വി രാജു. ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ മികച്ച കർഷക മനമുള്ളവരാക്കി വാർത്തെടുക്കുന്നതിൽ ആത്മാർത്ഥമായി യത്നിക്കുകയാണ് ഈ ഗുരുനാഥൻ.
5: കുട്ടികളെ കൃഷികളിലേക്ക് അടുപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാതെ പഠന സമയം കഴിഞ്ഞും വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ 10 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 9 മണിക്ക് തന്നെ കുട്ടികൾ സ്കൂളിൽ വരാൻ താല്പര്യം കാണിക്കുന്നു. നമ്മൾ നടുന്ന ചെടികളിലും പച്ചക്കറികളോടൊക്കെ അതിൻ്റെ ഇടയിൽ അവർ നടക്കുകയും അതിൻ്റെ മാറ്റങ്ങൾ അവർ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ അവർ കാണിക്കുന്ന താല്പര്യം, ഓരോ ദിവസവും ഓരോ സംശയങ്ങളുമായിട്ട് കുട്ടികൾ വരുന്നു, അത് അവർക്ക് കൃഷിയോടുള്ള താല്പര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആനന്ദം, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, സമൂഹത്തിനോടുള്ള അവരുടെ പ്രതിബദ്ധത, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു വീട്ടിൽ കുട്ടി കൂൺ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണാനുള്ള കൗതുകത്തോടെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ കുട്ടി പറഞ്ഞാണ്, സാർ അതിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല, അതിലേക്ക് മറ്റുള്ളവർ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലുള്ള

0: അണുക്കളും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂൺ കൃഷി കേടുവരും. അതുകൊണ്ട് അതിൽ ഒരാൾ മാത്രമേ പ്രവേശിക്കാറുള്ളൂ. അങ്ങനെ എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം. പിന്നെ കുട്ടികൾ അവരുടെ വീടുകളിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും ചാമ്പയും ഒക്കെ കൊണ്ടുവരുന്നു. അവർ നട്ടുണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് അവരുടെ സ്നേഹത്തോടുകൂടി അവരരിഞ്ഞു കൊണ്ടുവരുന്നു. രാവിലെ വരുന്ന സമയങ്ങളിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നു. ഇന്നത്തെ തലമുറ കന്യമാകുന്ന ഇതൊക്കെ അവർക്ക് ലഭ്യമാക്കാനും ജീവിതം ഒരു ലഹരിയാക്കി മാറ്റാനും ആനന്ദമാക്കി മാറ്റാനും ഈ കൃഷി എന്ന പരിപാടി അവർക്ക് സന്തോഷം നൽകുന്നു.
1: അഗ്രിഫെസ്റ്റിലെത്തിയ കൊച്ചുകുട്ടികൾ അവരുടെ കുരുന്ന കൈകൾ മണ്ണിലേക്ക് താഴ്ത്തുമ്പോൾ പ്രകൃതിയും ഈ ആത്മാർത്ഥതയിൽ കനിയുമെന്ന് ഉറപ്പാണ്. അവർ ഒരുക്കുന്ന ഓണവിളകൾക്ക് രുചിയുമേറും.

ഓണമൊരുങ്ങാൻ കുരുന്നു കൈകൾ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന വിഷ്ണുനന്ദൻ ചിങ്ങോലി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.

ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലൂറൻസസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ് പൈറില്ലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9747238532. മറ്റൊരു നമ്പർ 0487269987. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9747238532. മറ്റൊരു നമ്പർ 0487269987. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരും ആയിരിക്കണം.

0: ജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിറേഷണൽ ജില്ലകൾ പി എം ഡി ഡി കെ വൈ പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ്.

0: കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ, ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
6: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
7: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു.
1: कि पिछले वर्ष ऐसे अनेक कार्य किए गए हैं जिनमें भारतीयता की भावना का विस्तार हुआ और हमने औपनिवेशिक मानसिकता के अवशोष को खत्म करने की ओर ठोस कदम उठाए हैं। विकास और जनसेवा की ये यात्रा निरंतर आगे बढ़ेगी तथा हम सब नए संकल्प और उत्साह के साथ अपने लक्ष्यों की ओर अग्रसर रहेंगे.
0: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൗപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.

0: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, A, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
1: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൗരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10 20 പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN റാഗ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യമന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर, लद्दाख जो कि केंद्र शासित प्रदेश हैं.

0: उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है। वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है।
1: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംമസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി V.D. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി തൃശൂർ.
3: അക്ഷര കേരളം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ തുറന്നെതിർക്കുന്നവയായിരുന്നു അവരുടെ രചനകൾ. അഗ്നിസാക്ഷി എന്ന നോവലിനെ പ്രഥമ വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും ലഭിക്കുകയുണ്ടായി. മലയാളത്തിൽ കവിതാരംഗത്തും കഥാരംഗത്തും ഒരുപോലെ കഴിവ് തെളിയിച്ച സാഹിത്യകാരിയായിരുന്നു ലളിതാംബിക അന്തർജനം. അക്ഷരകേരളത്തിൽ ഇന്ന് ഒരു പ്രഭാഷണം കേൾക്കാം. ലളിതാംബിക അന്തർജനത്തിന്റെ കാവ്യലോകം എഴുതി അവതരിപ്പിക്കുന്നത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുപ്രിയ VC.
5: മലയാളത്തിൽ ശ്രദ്ധേയമായ ഒട്ടേറെ കവിതകൾ രചിച്ച കവയിത്രിയാണ് ലളിതാംബിക അന്തർജനം. ലളിതാഞ്ജലി, ഭാവദീപ്തി, ഒരു പൊട്ടിച്ചിരി, ഓണക്കാഴ്ച, നിശബ്ദ സംഗീതം, ആയിരത്തിരി, ശ്രീ വഞ്ചിരാജേശ്വരി എന്നിവയാണ് അന്തർജനത്തിന്റെ കവിതാസമാഹാരങ്ങൾ. അരനൂറ്റാണ്ടിനു മുമ്പ് നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചു വളരുവാൻ നിർഭാഗ്യമുണ്ടായ ഒരു യുവതിയുടെ ഹൃൽസ്പന്ദനങ്ങളുടെ ആകത്തുകയാണ് തന്റെ കവിതകളെന്ന് അവർ പറയുന്നു. നമ്പൂതിരി സമുദായത്തിനുള്ളിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ ഈ കവിതകളിൽ പലതിനും പ്രമേയമായിരുന്നു. എന്നാൽ സമുദായത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടല്ല ലളിതാംബിക അന്തർജനം കവിതകൾ രചിച്ചത്. ആ കവിതകൾ മർദ്ദനമനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരാശിയെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളവ ആയിരുന്നു. ലളിതമെങ്കിലും ഗംഭീരമായ സവിശേഷ അന്തരീക്ഷമുള്ള കവിതകളെന്ന് NV കൃഷ്ണവാര്യർ ഈ കവിതകളെ വിശേഷിപ്പിക്കുന്നു. വധു, മാതാവ്, കുടുംബിനി എന്നിങ്ങനെ പൊതുവെ കവയിത്രികൾ സ്വീകരിക്കാറുള്ള വിഷയങ്ങൾക്കുപരിയായി ദേശഭക്തി, സ്വാതന്ത്ര്യബോധം, ആത്മീയത എന്നീ തലങ്ങൾ കൂടി അന്തർജനത്തിന്റെ കവിതകളിൽ കാണാം. വ്യക്തിയിൽ നിന്ന് സമുദായത്തിലേക്കും പ്രപഞ്ചത്തിലേക്കും വികസിക്കുന്ന വേരുകൾ ഇവരുടെ കാവ്യലോകത്തെ വ്യതിരിക്തമാക്കുന്നു. നമ്പൂതിരി സമുദായ പരിഷ്കരണ ശ്രമങ്ങളിൽ നേരിട്ടും അല്ലാതെയും ഇടപെട്ടുകൊണ്ട് തന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്ന അന്തർജനം അതിനുള്ള സാർത്ഥകമായ ഭൂമികയായി തന്റെ കവിതയെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടുതന്നെ ആദ്യകാലത്തു രചിച്ച ഒട്ടെല്ലാ കവിതകളിലും സമുദായത്തിലെ അനീതികളോട് നിർദാക്ഷിണ്യം പോരാടുന്ന പോരാളിയെ കാണാം. നമ്പൂ

0: കുതിരി സമുദായത്തിൽ ഒരു കാലത്ത് അന്തർജന സ്ത്രീകൾ ഇല്ലത്തിനകത്ത് അടച്ചിടപ്പെട്ടവരായിരുന്നു. പുറത്തുകടക്കുമ്പോൾ മറക്കുട പിടിക്കണമെന്ന അലിഖിത നിയമവും ഉണ്ടായിരുന്നു. ഇതിനെതിരെ അന്തർജനമെഴുതിയ കവിതയാണ് മാമൂൽ ഭയം. മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനത്തെ കണ്ട് പരിഭ്രമിക്കുന്നവരോട് കണ്ണടയ്ക്കുന്നോ നോക്കൂ, ഘോഷാത്വമുപേക്ഷിച്ച പെണ്ണിനെ കണ്ടാൽ കണ്ണുപൊട്ടുമോ പരീക്ഷിക്കൂ എന്നാണവൾ തിരിച്ചു ചോദിക്കുന്നത്. മേലിലീ പാഴ്ക്കുട മറ പേറാൻ വയ്യ എന്ന് തീർത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അന്യപുരുഷനെ നോക്കിയാൽ ഭ്രഷ്ടു കൽപ്പിക്കുന്ന സമുദായത്തോട് പുരുഷന്മാരെ കണ്ടാൽ ചാരിത്ര്യം മറക്കുമോ ഭൂദേവമഹിളമാരെന്നതുമറിയട്ടെ എന്ന് മറുപടി കൊണ്ട് വായടപ്പിക്കുകയാണ്. ഭാവദീപ്തി എന്ന സമാഹാരത്തിലെ പ്രശസ്തമായ കവിതയാണ് കൂട്ടിലെ പൈങ്കിളിയോട്. ഇതിലെ പൈങ്കിളി അന്തർജനങ്ങളാണെന്ന് പറയേണ്ടതില്ലല്ലോ. ജനനം മുതൽ മരണം വരെ സമുദായ നിയമങ്ങളാകുന്ന കൂട്ടിനുള്ളിൽ ശ്വാസമുട്ടി കഴിച്ചുകൂട്ടുന്നവർക്ക് അവനവന്റെ ശക്തിയെപ്പറ്റിയും കഴിവുകളെപ്പറ്റിയും തിരിച്ചറിവില്ലാത്തതിൽ അത്ഭുതമില്ല. ഉറച്ച തീരുമാനവും അതിനൊത്ത പ്രവൃത്തിയും സമന്വയിപ്പിച്ചാൽ മാത്രമേ സ്വതന്ത്ര വ്യക്തികളാകൂ എന്ന് ഉദ്ബോധിപ്പിക്കുകയാണിത്. വളഞ്ഞുനീണ്ടുള്ളൊരു ചുണ്ടുയർത്തി തുടർന്നുകൊത്തൂ, ചിറകിട്ടടിക്കൂ, ചിരന്തനം ശാഠ്യമിതം തുടർന്നാൽ തുറന്നിടാം നിന്നുടെ കൂടുപക്ഷേ എന്ന വരികൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് സ്ത്രീകൾ തന്നെ ഉണർന്നു പ്രവർത്തിക്കണം എന്ന നിശ്ചയത്തെ വ്യക്തമാക്കുന്നു. 1940 എം പി ഭട്ടതിരിപ്പാട് തന്റെ ഹൃദുമതി എന്ന നാടകം രചിച്ചപ്പോൾ ആമുഖമായി രചിച്ച വരികൾ ഈ കവിതയുടെ പ്രസക്തി വെളിവാക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് സ്ത്രീ തന്നെ സമരം ചെയ്യണം, മറ്റാരും ചെയ്യില്ല. തത്തയ്ക്ക് കൂടു തുറന്നുകൊടുക്കുന്ന ധർമ്മബോധമില്ല, അതിൻ്റെ ചിറകുകൊണ്ട് അതുതന്നെ അത് തല്ലിത്തകർക്കണം. അക്കാലത്ത് സമുദായത്തിൽ സാർവത്രികമായിരുന്ന വൃദ്ധഭർത്തൃത്വം, സപത്നീദുഃഖം, വിധവാജീവിതം, സ്ത്രീധന സമ്പ്രദായം എല്ലാം അന്തർജനത്തിൻ്റെ തൂലികയ്ക്ക് പ്രമേയമായിട്ടുണ്ട്. വിധവാവിവാഹം അനുവദിക്കാത്ത ആ കാലഘട്ടത്തിൽ അന്തർജനം ഒരു യുവ വിധവയെ വർണ്ണിക്കുന്നതിങ്ങനെയാണ്: ഇവൾക്കു ജീവനില്ല, മേലിലില്ല ജീവസൗഖ്യവും, കൊതിച്ചിടാവതൊന്നുമില്ല, ജീവനാശമെന്നിയേ. സ്ത്രീജീവിതത്തിന്റെ ദുരിതങ്ങൾ മാത്രമല്ല, അവളുടെ സ്വാതന്ത്ര്യചിന്തകളും അന്തർജനത്തിന്റെ കവിതകൾ പങ്കുവെക്കുന്നു. അടിമയല്ലിവിടബലയല്ല സ്ത്രീ, അപരഭോജ്യവുമല്ല എന്ന് സ്വാതന്ത്ര്യത്തെ ഉദ്ഘോഷിക്കുന്ന സ്ത്രീകളും അന്തർജനത്തിന്റെ കവിതാരോഗത്ത് വിഹരിക്കുന്നു. സ്ത്രീകളെ രണ്ടാം തരക്കാരായി കരുതുന്ന പിതൃമേധാവിത്വ സമൂഹത്തോട് നാരി ഞാനെങ്കിലും ഞാനടുത്തില്ലാതെ നീ നരനാകുമോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് നാം ഒരുമിച്ച് എന്ന കവിതയാണിത്. സ്ത്രീ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിനിന്ന് പ്രവർത്തിക്കേണ്ടവളല്ലെന്നും അന്തർജനം വിശ്വസിച്ചു. ആ വീക്ഷണമാണ് ഇക്കരം രണ്ടിനും വേറെ വേറെ കൃത്യങ്ങളുണ്ടല്ലോ ചെയ്‌വാൻ, ഭർത്തൃപുത്രാദികൾക്കായിട്ടൊന്ന് മറ്റേതീ ലോകത്തിനായും എന്നെഴുതാൻ അന്തർജനത്തെ പ്രേരിപ്പിച്ചത്. സമൂഹത്തിലെ ജാതിവ്യവസ്ഥ പോലെയുള്ള അനീതികൾക്കെതിരായും ലളിതാംബിക അന്തർജനം കവിതകൾ രചിച്ചിട്ടുണ്ട്. പുണ്യാശ്രമം, വിപ്ലവത്തിൻ്റെ വാൾ, ആഹ്വാനം തുടങ്ങിയ കവിതകൾ ഇത്തരത്തിൽ പ്രസക്തമാണ്. തൻ്റെ ഗൃഹത്തിൽ ജോലി ചെയ്യുന്ന കർഷകത്തൊഴിലാളിയുടെ വീട്ടിലേക്കെത്തുന്ന യുവതി അവരുടെ മക്കളെ ചേർത്തണയ്ക്കുന്നു. അമ്പരപ്പെട്ടു നിൽക്കുന്ന അവരോട്, നിർദയരെന്റെ പൂർവികർ താഴ്ത്തി നിഷ്കരുണമായി നിങ്ങളെ, ദുഷ്കൃതി അതിൽ നിന്നല്പമെങ്കിലും നിഷ്കൃതി ചെയ്തുകൊള്ളുവാൻ നിർഗമിച്ചതാണിപ്പോൾ ഞാൻ എന്നെ ഉദ്ധരിക്കുവാൻ വന്നതാം എന്നാണ് മറുപടി പറയുന്നത്. തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തപ്പെട്ടവരുടെ ഉദ്ധാരണം സ്വന്തം പരിവർത്തനമായി കാണുന്ന വിശാല കാഴ്ചപ്പാടിലേക്ക് അന്തർജനത്തിന്റെ കവിത നടന്നടുക്കുന്ന ദൃശ്യം ഇവിടെ തെളിയുകയാണ്. ഇപ്രകാരം താൻ ജീവിച്ച കാലഘട്ടത്തിൽ തനിക്കു ചുറ്റുമുള്ള സമൂഹത്തിൽ തന്റെ സാഹിത്യത്തിലൂടെ സജീവമായി ഇടപെടുകയും അഭികാമ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത കവയത്രിയായിരുന്നു ലളിതാംബിക അന്തർജനം.
1: ലളിതാംബിക അന്തർജനത്തിന്റെ കാവ്യലോകം പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുപ്രിയ വി സി. അക്ഷരകേരളത്തിൽ അടുത്തതായി ലളിത

കാർമ്മിക അന്തർജനത്തിന്റെ ഒരു കവിത കേൾക്കാം. കവിത തെച്ചിപ്പൂവിന്റെ കൃതാർത്ഥത. ചൊല്ലുന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ പേരക്കുട്ടിയുടെ മകളായ അപർണ നാരായണൻ.

0: തെച്ചിപ്പൂവിൻ്റെ കൃതാർത്ഥത ലളിതാംബിക അന്തർജനം രചിച്ച കവിതയാണ് ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ലളിതാംബിക അന്തർജനത്തിൻ്റെ പേരക്കുട്ടിയുടെ മകളായ അപർണ നാരായണൻ.
1: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷരകേരളം
3: ആകാശവാണി തൃശൂർ.
4: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
0: റൈറ്റ് ട്രാക്കിൽ ഇന്ന് കീം റിസൾട്ട് വന്നതിന് ശേഷം തുടർന്ന് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായ ബിരുദ പഠനം. സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. ആദ്യം കീം റിസൾട്ട് വന്നതിന് ശേഷം
5: സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിന്റെ റിസൾട്ട് വന്നു. പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് കൗൺസിലിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയമാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര ഓപ്ഷൻ നൽകാം, ഒരാൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. കോളേജുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ നൽകാം, താല്പര്യമുള്ള ബ്രാഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ നൽകാം. ഇതിനപ്പുറം ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഓപ്ഷൻ നൽകുന്നതിന് മുമ്പ് അല്പം ഗൃഹപാഠം ചെയ്യണം. താല്പര്യമുള്ള ബ്രാഞ്ചുകൾ ഏതാണ്, താല്പര്യമുള്ള കോളേജുകളിലെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, ഇന്റേൺഷിപ്പിനുള്ള സൗകര്യങ്ങളുണ്ടോ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എത്രത്തോളമുണ്ട്, ഇതൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ ആവശ്യത്തിനുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ടോ, ആവശ്യത്തിന് അധ്യാപകരുണ്ടോ എന്നതും വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ഒരു രക്ഷിതാവ് എന്നെ വിളിച്ച് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ബിടെക് നാനോ ടെക്നോളജിയും ബിടെക് ബയോടെക്നോളജിക്കും അഡ്മിഷൻ ലഭിച്ചു, ഏത് തിരഞ്ഞെടുക്കണം? കുട്ടിക്ക് ഗവേഷണത്തോടാണ് താല്പര്യം. ഗവേഷണത്തിനോടാണ് താല്പര്യമെങ്കിൽ ബിടെക് ബയോടെക്നോളജി നാനോ ടെക്നോളജിയെക്കാളും കേരളത്തിൽ ഗവേഷണ സൗകര്യമുണ്ട്. ആ ഒരു സാധ്യത വിലയിരുത്താം. അപ്ലൈഡ് ലെവലിൽ ബിടെക് ബയോടെക്നോളജിക്ക് സാധ്യത വളരെ കൂടുതലാണ്. 2026-27 കേന്ദ്ര ബജറ്റിൽ ബയോ ഫാർമക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുപോലെ ബയോടെക്നോളജിക്കും വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും വിലയിരുത്തുമ്പോൾ സാധ്യതകൾ വളരെയേറെയുള്ള ഒരു മേഖലയാണിത്. അതുപോലെ BSc നഴ്സിംഗിനും നിരവധി പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാം. LBS സെൻറ്റർ ഫോർ ബയോടെക്നോളജി വഴിയാണ് പ്രവേശനം നടക്കുന്നത്. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അതും സാധ്യതകൾ പരിശോധിക്കാവുന്നതാണ്. വിദേശ പഠനത്തിനുള്ള സാധ്യതകൾ പലരും ചോദിക്കുന്നുണ്ട്. നാനോ ടെക്നോളജിക്ക് വിദേശത്ത് സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. പക്ഷെ നാനോ ടെക്നോളജി ബയോടെക്നോളജിക്ക് നമ്മുടെ നാട്ടിൽ സാധ്യതകൾ വേണ്ടത്ര ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പലരും സാധ്യതയില്ലാത്ത കോഴ്സുകൾക്ക് പോയി ചേർന്ന് പലരും പറയുന്നത് കേട്ട് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്നു. ബിടെക് ബയോടെക്നോളജി ആണോ അതുപോലെ BSMS ബയോടെക്നോളജി ആണോ ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട്. BSMS ബയോടെക്നോളജിക്കാണ് സാധ്യത കൂടുതൽ. ഇതിനകം തന്നെ ഐസറിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ BSMS പ്രോഗ്രാമിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു.

0: നിരവധി വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ ഉണ്ട്. BSMS പ്രോഗ്രാം ഐസറിൽ പോകണോ അല്ല BTECH പോകണോ ഏതാണ് നല്ലത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഐസറിലെ BSMS പ്രോഗ്രാം BTECH നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഗവേഷണ സാധ്യതകൾ വളരെയേറെയുണ്ട്. വിദേശ സർവകലാശാലകളിൽ നിന്ന് PhD ചെയ്യാം. മാത്രമല്ല PhD പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിദേശ സർവകലാശാലകളിൽ അധ്യാപകരാകാനും ശാസ്ത്രജ്ഞരാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതും വിലയിരുത്താവുന്നതാണ്. മുംബൈയിലുള്ള DY പാട്ടീൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 4 മെഡിക്കൽ കോളേജുകളുണ്ട്. BSc നഴ്സിംഗ്, അതുപോലെ നിരവധി പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ, MSc നഴ്സിംഗ് തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. വളരെയേറെ സാധ്യതയുണ്ട്. DY പാട്ടീൽ യൂണിവേഴ്സിറ്റിക്ക് അഗ്രികൾച്ചർ ടെക്നോളജിയും അതുപോലെ തന്നെ BSc അഗ്രികൾച്ചർ കോഴ്സും അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമും ഉണ്ട്. സാധ്യത വിലയിരുത്തി ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. ഒരുപാട് കോഴ്സുകൾ വരുന്നു. നീറ്റ് അടിസ്ഥാനത്തിലുള്ള കോഴ്സുകൾ വരുന്നു. കീം അടിസ്ഥാനത്തിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ വരുന്നു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അല്പം കൺഫ്യൂഷനിലാണ്. ഇന്നിരുന്ന് ആലോചിച്ച് എല്ലാം വിലയിരുത്തി മാത്രം ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം. അല്ലെങ്കിൽ കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു ഗതികേട് വരരുത്. എല്ലാം നന്നായി ചിന്തിച്ച ശേഷം അഭിരുചിയും താല്പര്യവും ലക്ഷ്യവും എല്ലാം വിലയിരുത്തി മതി കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അതിനുള്ളൊരു ശ്രമം ഇപ്പോൾ നടത്താം. അതിന് യഥേഷ്ടം സമയപ വിദ്യാർത്ഥികൾക്കുണ്ട്.
1: റൈറ്റ് ട്രാക്കിൽ ഇനി വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായ ബിരുദ പഠനം.
2: വിദ്യാർത്ഥികൾ എന്താകണമെന്ന് തീരുമാനിക്കേണ്ട കാലയളവാണ് ബിരുദ പഠനകാലം. ആശയവിനിമയം മെച്ചപ്പെടുത്തണം. മലയാളം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പത്രങ്ങൾ പതിവായി വായിച്ച് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കണം. കമ്പ്യൂട്ടർ സ്കിൽ എല്ലാ തൊഴിലുകൾക്കും അത്യന്താപേക്ഷിതമായതിനാൽ തീർച്ചയായും കൈവരിക്കണം. കോവിഡിന് ശേഷം നിരവധി ടെക്നോളജി അധിഷ്ഠിത കോഴ്സുകൾ രൂപപ്പെട്ടു വരുന്നു. കോഴ്സറ, എഡക്സ്, ഫ്യൂച്ചർ ലേൺ, സ്വയം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അവ ലഭ്യമാണ്. ബിരുദ പഠനത്തോടൊപ്പം ഭാവിയിൽ തൊഴിൽ സാധ്യതയുള്ള ഒന്നോ രണ്ടോ ഓൺലൈൻ ഹ്രസ്വകാല കോഴ്സുകൾ പഠിക്കുന്നത് നല്ലതാണ്. ബിരുദശേഷം ബിരുദാനന്തര പഠനത്തിനുള്ള നിരവധി പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം. ഗേറ്റ്, കാറ്റ്, GMAT, KMAT, ജാം തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ബാങ്കിംഗ് ഇൻഷുറൻസ് തൊഴിലിനുള്ള പരീക്ഷകൾ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സിവിൽ സർവീസ് പരീക്ഷ എന്നിവയ്ക്കും ചിട്ടയോടെ ബിരുദ പഠനകാലത്ത് തയ്യാറെടുക്കാം. UGC പുതുക്കിയ നിബന്ധനകൾക്കനുസരിച്ച് ഒരേ സമയം 2 ബിരുദ കോഴ്സുകൾക്ക് പഠിക്കാം. ബിരുദ പഠനശേഷം വിദേശ പഠനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള പരിശ്രമം ബിരുദ പഠന കാലയളവിൽ തന്നെ തുടങ്ങാം. താല്പര്യമുള്ള ഉപരിപഠന മേഖല, രാജ്യം എന്നിവ തീരുമാനിച്ചാൽ GRE, TOEFL, ILTS, GMAT, ലിംഗ്വാസ്കിൽ, OET, BEC തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം. ബിരുദ പഠനകാലത്ത് മികച്ച ഇന്റേൺഷിപ്പുകൾ ചെയ്യാൻ ശ്രമിക്കണം. 4 വർഷ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാം കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കാം. ആശയവിനിമയം, എഴുതാനുള്ള കഴിവ്, സോഫ്റ്റ് സ്കിൽസ് എന്നിവ മെച്ചപ്പെടുത്തണം. ദേശീയ വിദേശ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാം. ഗവേഷണത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശ സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ, അസിസ്റ്റൻഷിപ്പ് എന്നിവയ്ക്ക് ശ്രമിക്കാം. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് നന്നായി തയ്യാറെടുക്കണം. ലോജിക്കൽ, ന്യൂമറിക്കൽ, അനലിറ്റിക്കൽ, ടെക്നിക്കൽ, കമ്മ്യൂണിക്കേഷൻ ഡൊമൈൻ സ്കില്ലുകൾ മെച്ചപ്പെടുത്തണം. ഒന്നോ രണ്ടോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ പഠിക്കണം. ജാവ, ഔട്രീച്ച്, C++, പൈത്തൺ എന്നിവ നല്ലതാണ്. പരമാവധി മോക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. ബിരുദധാരികളിലെ തൊഴിൽ ലഭ്യത മികവ് രാജ്യത്ത് 30% താഴെ മാത്രമാണ്. എന്നാൽ ചിട്ടയോടെയുള്ള ബിരുദ പഠനം തൊഴിൽ ലഭ്യത മികവ് ഉയർത്താൻ സഹായിക്കും. താൽപ്പര്യം, അഭിരുചി, ലക്ഷ്യം എന്നിവ വിലയിരുത്തിയുള്ള പഠനം എളുപ്പത്തിൽ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കും. പഠനത്തോടൊപ്പം പാഠ്യേതര കാര്യങ്ങളിലും മികവ് പ്രകടിപ്പിക്കണം. ക്യാമ്പസുകളിലെ ലഹരി വിപത്തിനെതിരെ പ്രതികരിക്കാനും മികച്ച ശീലങ്ങൾ വളർത്തിയെടുക്കാനും ശ്രമിക്കണം. പ്രവേശന പരീക്ഷകൾക്കും വിദ്യാർത്ഥികൾ നന്നായി തയ്യാറെടുക്കണം. സ്കിൽ വികസന രംഗത്ത് സാധ്യതയുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നൊരു സ്ഥാപനമാണ് NTTF, നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, വ്യവസായ അധിഷ്ഠിത സിലബസ്, മികച്ച പരിശീലനം, ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സൗഹൃദം, സ്കിൽ വികസനം മുതലായവ NTTFൻ്റെ പ്രത്യേകതകളാണ്. 10, 12 ITI പൂർത്തിയാക്കിയവർക്ക് 3 വർഷ ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ്, മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്മാർട്ട് ഫാക്ടറി, ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ

0: అండ్ ఎలక్ట్రానిక్స్, కంప్యూటర్ టెక్నాలజీ అండ్ ఐటీ ఇన్ఫ్రాస్ట్రక్చర్, ఇన్ఫర్మేషన్ టెక్నాలజీ అండ్ డేటా సైన్స్ ఎన్నివేల్ డిప్లొమా ప్రోగ్రాములు ఉంటుంది. డిప్లొమా పూర్తయ్యాకే వరకు టూర్ డిజైన్, పవర్ ఎలక్ట్రానిక్స్, ఎంబెడెడ్ సిస్టమ్స్, ఐఓటీ, ఇండస్ట్రియల్ ఆటోమేషన్ ఎన్నివేల్ ఒరి వర్ష పోస్ట్ డిప్లొమా ప్రోగ్రాం ఉంటుంది. బీటెక్ పూర్తయ్యాకే వరకు టూల్ ఇంజనీరింగ్, పవర్ డిజైన్ అండ్ ఇంజనీరింగ్ ఎన్నీ రెండు వర్ష పీజి ప్రోగ్రാമുകളും ടൂൾ ഡിസൈനിൽ ഒരു വർഷ പി ജി പ്രോഗ്രാമും ഉണ്ട്. 10-12 പൂർത്തിയാക്കിയവർക്കും ഐടിഐ പൂർത്തിയാക്കിയവർക്കും കൺവെൻഷണൽ ആൻഡ് സി എൻ സി മെഷീനിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ചേരാം. എല്ലാ കോഴ്സുകളും നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ അംഗീകാരമുള്ളതാണ്. കേരളത്തിൽ തലശ്ശേരിയിലും കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും എൻ ടി ടി എഫിന് പഠന കേന്ദ്രങ്ങളുണ്ട്. സ്കിൽ വികസന പ്രോഗ്രാം, തൊഴിലധിഷ്ഠിത പ്രോഗ്രാം, കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം മികച്ച തൊഴിലുകൾ എന്നിവ ലക്ഷ്യമിടുന്ന, ബിടെക്കിന് താൽപ്പര്യമില്ലാത്ത, 3 വർഷം കൊണ്ട് ഡിപ്ലോമ എടുത്ത് ഉടനെ തൊഴിൽ രാജ്യത്തിനകത്തോ വിദേശത്തോ പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച ചോയ്സാണ് എൻ ടി ടി എഫ് വിഭാവനം ചെയ്യുന്നത്.
1: നിങ്ങൾ കേട്ടത് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായ ബിരുദ പഠനം. സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: സാഹിത്യരംഗം.

0: നമസ്കാരം. കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ പലതും മറന്നുപോകും. എന്നാൽ ചില അനുഭവങ്ങൾ വാക്കുകളായി രൂപപ്പെട്ട് കവിതയാകുമ്പോൾ അവയ്ക്ക് കാലാതീതമായൊരു ജീവൻ ലഭിക്കുന്നു. അതുകൊണ്ടുതന്നെയാണ് ഓരോ കവിതയും ഒരു ഹൃദയത്തിൻ്റെ മിടിപ്പും ഒരു കാലത്തിൻ്റെ സാക്ഷ്യവും ഒരു മനുഷ്യൻ്റെ ആത്മസംഭാഷണവുമാകുന്നത്. അക്ഷരങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുകയും നിശബ്ദതയ്ക്ക് പോലും ഭാഷ സമ്മാനിക്കുകയും ചെയ്യുന്ന കവിതയുടെ ലോകത്തേക്കാണ് ഇന്നത്തെ സാഹിത്യരംഗം നിങ്ങളെ ക്ഷണിക്കുന്നത്. ലാളിത്യത്തെ അലങ്കാരമാക്കിയും ജീവിതത്തെ വിഷയമാക്കിയും മനുഷ്യഹൃദയത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ സ്പർശിച്ചുകൊണ്ടും കവിതകൾ എഴുതുന്ന കവിയാണ് രാജൻ കൈലാസ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഓർമ്മകളുടെയും പ്രകൃതിയുടെയും ജീവിതാനുഭവങ്ങളുടെയും വഴികളിലൂടെ സഞ്ചരിക്കാനൊരുങ്ങുകയാണ് ഇന്നത്തെ ഈ കാവ്യമേള. സാഹിത്യരംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും ചേർത്ത് വച്ച് ലളിതമായ ഭാഷയിൽ ആഴമുള്ള ജീവിത സത്യങ്ങൾ പറയാൻ കഴിയുന്ന കവിതകളാണ് മനസ്സിൽ ദീർഘകാലം നിലനിൽക്കുന്നത്. ബാല്യത്തിൻ്റെ ഓർമ്മകളും ഗ്രാമീണ ജീവിതത്തിൻ്റെ താളവും മനുഷ്യൻ്റെ അധ്വാനവും സ്നേഹവും പ്രതീക്ഷയും ഒത്തുചേരുന്ന അത്തരമൊരു കവിതയാണ് രാജൻ കൈലാസിൻ്റെ പാളവണ്ടി. ഒരു പാളവണ്ടിയുടെ സഞ്ചാരത്തെ മാത്രമല്ല, ജീവിതം എന്ന യാത്രയുടെ അർത്ഥത്തെയും ഈ കവിത വരികളിലൂടെ വരച്ചുകാട്ടുന്നു. നമുക്ക് കേൾക്കാം പാളവണ്ടി.
1: പാളവണ്ടിയിൽ കുട്ടിക്കാലത്ത് കളിച്ച ഓർമ്മകൾ, ഒപ്പം പാളത്തിൽ ഓടുന്ന തീവണ്ടിയും പാളവണ്ടിയാണെന്ന കണ്ടെത്തൽ, പാളയിൽ നിന്നും പാളത്തിലെത്തി ജീവിതം മാറുന്ന കാഴ്ചയാണ് ഈ കവിത. പാളയിൽ കുത്തിയിരിക്കും ഓലത്തണുങ്ങിൽ പിടിക്കും, ചേച്ചി വലിച്ചുകൊണ്ടോടും, കൂട്ടുകാർ പിന്നാലെ കൂടും. പാളയിൽ കുത്തിയിരിക്കും ഓലത്തണുങ്ങിൽ പിടിക്കും, ചേച്ചി വലിച്ചുകൊണ്ടോടും, കൂട്ടുകാർ പിന്നാലെ കൂടും. ചേച്ചി ക്ഷീണിച്ചു കഴിഞ്ഞാൽ പാളയിൽ കയറിയിരിക്കും, കുട്ടികൾ ഞങ്ങൾ വലിക്കും, ചേച്ചിയോ പൊട്ടിച്ചിരിക്കും. മാറിത്തിരിഞ്ഞും വലിച്ചും

തുക്കനക്കീറും പുത്തനാം പാളയ്ക്കു വേണ്ടി കവുങ്ങിൻ ചുവട്ടിലേക്കോടും മാറിത്തിരിഞ്ഞും വലിച്ചും പാളപതുക്കനക്കീറും പുത്തനാം പാളയ്ക്കു വേണ്ടി കവുങ്ങിൻ ചുവട്ടിലേക്കോടും.

0: വേണം പാളത്തൈരുണ്ടാക്കി വയ്ക്കാൻ. അമ്മൂമ്മയ്ക്കും പാള വേണം പാളത്തൈരുണ്ടാക്കി വയ്ക്കാൻ. അവധിക്ക് മ്യൂസിയം കാണാൻ തെക്കോട്ടു തീവണ്ടി യാത്ര. അവധിക്ക് മ്യൂസിയം കാണാൻ തെക്കോട്ടു തീവണ്ടി യാത്ര. അച്ഛനും ചേച്ചിയും ഞാനും കായംകുളം സ്റ്റേഷനെത്തി. അച്ഛനും ചേച്ചിയും ഞാനും കായംകുളം സ്റ്റേഷനെത്തി. ആദ്യമായി കണ്ടു നീളത്തിൽ പാളത്തിലോടുന്ന വണ്ടി. പണ്ടത്തെ അപ്പാളവണ്ടി അപ്പോഴെന്നോർമ്മയിലെത്തി. ആദ്യമായി കണ്ടു നീളത്തിൽ പാളത്തിലോടുന്ന വണ്ടി. പണ്ടത്തെ അപ്പാളവണ്ടി അപ്പോഴെന്നോർമ്മയിലെത്തി. പാളയിലാദ്യം കിടന്നു പാളയിൽ തന്നെ കുളിച്ചു. പാളയിൽ പിന്നെ കളിച്ചു പാളത്തിലാണിന്നു യാത്ര. പാളയിലാദ്യം കിടന്നു പാളയിൽ തന്നെ കുളിച്ചു. പാളയിൽ പിന്നെ കളിച്ചു പാളത്തിലാണിന്നു യാത്ര. കഞ്ഞി കുടിക്കുന്ന പാള തൊപ്പിയായി മാറി വെയിലിൽ. ചൂടിൽ വിശറിയായെത്തി കാലിൽ ചെരുപ്പായി വന്നു. കഞ്ഞി കുടിക്കുന്ന പാള തൊപ്പിയായി മാറി വെയിലിൽ. ചൂടിൽ വിശറിയായെത്തി കാലിൽ ചെരുപ്പായി വന്നു. വണ്ടി വേഗത്തിലാണിപ്പോൾ പിന്നിലെ കോടി മരങ്ങൾ. കാണാത്ത മ്യൂസിയം തേടി പാളത്തിലോടി മനസ്സും. കാണാത്ത മ്യൂസിയം തേടി പാളത്തിലോടി മനസ്സും. പാളയിൽ ഓടിത്തുടങ്ങി പാളത്തിലെത്തുന്ന വണ്ടി. ജീവിതമെന്നറിയുന്നു സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ. പാളത്തിലോടിത്തുടങ്ങി പാളത്തിലെത്തുന്ന വണ്ടി. ജീവിതമെന്നറിയുന്നു സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ. സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ.
1: ഒരു പാളവണ്ടി മുന്നോട്ട് നീങ്ങുന്നത് പോലെ, തീവണ്ടിയുടെ ചക്രങ്ങൾ മുന്നോട്ടുരുളുന്നത് പോലെ, ജീവിതം ഓർമ്മകളെയും അനുഭവങ്ങളെയും സ്വപ്നങ്ങളെയും ചേർത്താണ് മുന്നേറുന്നത്. ആ യാത്രയിൽ അധ്വാനത്തിൻ്റെ മഹത്വവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മയും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാളിത്യത്തിനുള്ളിൽ വലിയ ജീവിത ദർശനമൊളിപ്പിച്ച പാളവണ്ടി എന്ന കവിത കേൾവിക്കാരൻ്റെ മനസ്സിൽ ഏറെ നേരം മുഴങ്ങി നിൽക്കുന്ന ഒരനുഭവമാകട്ടെ. അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കളിമണ്ണ് എന്ന കവിതയാണ്. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ രൂപം കൊള്ളുന്നതും മണ്ണിലേക്കാണ് ഒടുവിൽ മടങ്ങിച്ചേരുന്നതും. അതുകൊണ്ട് തന്നെ മണ്ണ് ഒരു വസ്തു മാത്രമല്ല, ജീവിതത്തിൻ്റെ സൃഷ്ടിയുടെ ഓർമ്മകളുടെ പ്രതീകമാണ്. ആ കളിമണ്ണിന് മനുഷ്യൻ്റെ വികാരങ്ങളും പോരാട്ടങ്ങളും സ്വപ്നങ്ങളും ചേർത്ത് ജീവൻ നൽകുന്ന കവിതയാണ് രാജൻ കൈലാസിൻ്റെ കളിമണ്ണ് എന്ന കവിത. ലളിതമായ വാക്കുകളിലൂടെ ആഴമുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഈ കവിത നമുക്ക് കേൾക്കാം.

0: കളിമണ്ണ് എന്ന വാക്കിൽ നാനാർത്ഥങ്ങളുണ്ട്. കളിയായ മണ്ണ്, കളിക്കുന്ന മണ്ണ്, തലയിൽ കളിമണ്ണ് എന്ന പരിഹാസം ഒക്കെ ഈ വാക്കിലുണ്ട്. കളിമണ്ണിൻ്റെ അർത്ഥവും ഉൽപ്പത്തിയും തേടിയുള്ള യാത്രയാണ് ഈ കവിത.
1: കുട്ടിയായോടിക്കളിക്കുന്ന കാലത്ത് കളിയായ മണ്ണ് കളിമണ്ണ്, കളിയും തമാശയും മണ്ണുകപ്പിച്ചിരിയാകുമ്പോഴാ മണ്ണും കളിമണ്ണ്. കുട്ടിയായി ഓടിക്കളിക്കുന്ന കാലത്ത് കളിയായ മണ്ണ് കളിമണ്ണ്, കളിയും തമാശയും മണ്ണുകപ്പിച്ചിരിയാകുമ്പോൾ ആ മണ്ണും കളിമണ്ണ്. വിഡ്ഢിത്തമെന്തോ പറഞ്ഞപ്പോൾ ടീച്ചറിൻ കളിയാക്കൽ തലയിലും കളിമണ്ണ്. വിഡ്ഢിത്തമെന്തോ പറഞ്ഞപ്പോൾ ടീച്ചറിൻ കളിയാക്കൽ തലയിലും കളിമണ്ണ്. പൊട്ടിയ പാത്രങ്ങൾ കളയുമ്പോഴമ്മയ്ക്ക് കയ്യിൽ കരയുന്ന കളിമണ്ണ്. പൊട്ടിയ പാത്രങ്ങൾ കളയുമ്പോഴമ്മയ്ക്ക് കയ്യിൽ കരയുന്ന കളിമണ്ണ്. നിലവിളക്കിൻ ചാരി നിന്നു ചിരിക്കുന്ന കണ്ണൻ്റെ മെയ്യും കളിമണ്ണ്. നിലവിളക്കിൻ ചാരി നിന്നു ചിരിക്കുന്ന കണ്ണൻ്റെ മെയ്യും കളിമണ്ണ്. എവിടെയാണ് എന്താണ് കളിമണ്ണ്, എവിടെയാണ് എന്താണ് കളിമണ്ണ്, കാണുവാൻ ഞാൻ എത്ര നാളുകൾ കാത്തിരുന്നു, ഞാൻ എത്ര നാളുകൾ കാത്തിരുന്നു. കന്യാകുമാരിയിൽ പോകും വഴിക്ക് തഴക്കുടി എന്നൊരു ഗ്രാമമുണ്ട്. കളിമണ്ണുകൊണ്ടൊരു ജീവിതം മെനയുന്ന പാവം

0: കളിമണ്ണുകൊണ്ടൊരു ജീവിതം മെനയുന്ന പാവം മനുഷ്യർ തൻ ജൈവമണ്ണ്. ആയിരം വിസ്മയരൂപങ്ങളായുള്ളിൽ വിരിയുന്ന ജീവിതക്കണിമണ്ണ്, ആയിരം വിസ്മയരൂപങ്ങളായുള്ളിൽ വിരിയുന്ന ജീവിതക്കണിമണ്ണ്. ദേവനും ദേവിയും മൺവിളക്കും കൂജഭരണിയും പലതരം പാത്രങ്ങളും, ദേവനും ദേവിയും മൺവിളക്കും കൂജഭരണിയും പലതരം പാത്രങ്ങളും, മണ്ണാണൊരേ മണ്ണ് ഉപ്പും വിയർപ്പുമായി കൂടിക്കുഴയുന്ന ജീവമണ്ണ്, മണ്ണാണൊരേ മണ്ണ് ഉപ്പും വിയർപ്പുമായി കൂടിക്കുഴയുന്ന ജീവമണ്ണ്. മണ്ണിലെ കലിയുന്ന ജീവിതങ്ങൾ കളിമണ്ണിൻ പ്രരൂപങ്ങൾ മാത്രമല്ലേ, മണ്ണിലെ കലിയുന്ന ജീവിതങ്ങൾ കളിമണ്ണിൻ പ്രരൂപങ്ങൾ മാത്രമല്ലേ, മണ്ണായി വീണ്ടും ഒടുങ്ങാൻ കൊതിക്കുന്ന മൺഭരണി ജീവിതം തന്നെയല്ലേ, മണ്ണായി വീണ്ടും ഒടുങ്ങാൻ കൊതിക്കുന്ന മൺഭരണി ജീവിതം തന്നെയല്ലേ, മൺഭരണി ജീവിതം തന്നെയല്ലേ.
1: കളിമണ്ണിന് രൂപം നൽകുന്ന ശില്പിയെപ്പോലെ ജീവിതവും നമ്മെ ഓരോ അനുഭവങ്ങളിലൂടെ വാർത്തെടുക്കുകയാണ്. വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. മണ്ണിൻ്റെ ലാളിത്യത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം കണ്ടെത്തുന്ന രാജൻ കൈലാസിൻ്റെ കളിമണ്ണ് ചിന്തിക്കാനും അനുഭവിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന മനോഹരമായ ഒരു കാവ്യാനുഭവമായി അവശേഷിക്കട്ടെ. ഓരോ കവിതയും അവസാനിക്കുന്നത് അവസാന വരിയിലല്ല, അത് ശ്രോതാവിൻ്റെ മനസ്സിൽ വീണ്ടും തുടങ്ങുകയാണ്. ചില വരികൾ ഓർമ്മകളായി മടങ്ങിയെത്തും, ചിലത് ചിന്തകളായി വളരും, ചിലത് ജീവിതത്തെ കാണുന്ന നമ്മുടെ കാഴ്ചയ്ക്ക് പുതിയൊരു വെളിച്ചം പകരും. ഇന്നത്തെ സാഹിത്യരംഗത്തിൽ രാജൻ കൈലാസിൻ്റെ കവിതകൾ അത്തരമൊരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കവിതകൾക്ക് നമ്മെ മാറ്റിമറിക്കാനാവില്ലായിരിക്കാം, എന്നാൽ നമ്മളിലെ നന്മയെ ഉണർത്താനും ജീവിതത്തെ കുറച്ചുകൂടി സ്നേഹത്തോടെ നോക്കിക്കാണാനും അവയ്ക്ക് തീർച്ചയായും സാധിക്കും. ഈ കാവ്യസായാഹ്നത്തിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു സാഹിത്യരംഗത്തിൽ വീണ്ടും കണ്ടു.

0: അതുവരെ രാത്രിയുടെ ശാന്തത നിങ്ങളെ സാന്ത്വനപ്പെടുത്തട്ടെ. നാളെയുടെ പ്രഭാതം പുതിയ പ്രതീക്ഷകളുമായി നിങ്ങളെ വരവേൽക്കട്ടെ. ഏവർക്കും ശുഭരാത്രി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ, സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റും 57 സെക്കൻഡും.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൗകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുവാദം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെക്കുറിച്ചുള്ള പരിപാടിയാണ്.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാരുകളും നയതന്ത്ര കാര്യാലയങ്ങളുമായി ചേർന്ന് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് ലോക്സഭയെ അറിയിച്ചു. റോഡ് ഷോ, ഭക്ഷ്യമേളകൾ, വ്യാപാരമേള, ടൂർ ഓപ്പറേറ്റർമാരുമായി ചേർന്നുള്ള ജനസമ്പർക്ക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2023-24 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ട്, സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് എന്നിവയിലൂടെ കേന്ദ്രം 75,000 കോടി രൂപ വിതരണം ചെയ്തതായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയെ അറിയിച്ചു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് തുക അനുവദിച്ചത്. പ്രകൃതി ദുരന്ത പ്രതികരണ ഫണ്ടുകൾക്ക് കേന്ദ്രം പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായ ഇന്ന് ആരോഗ്യ മന്ത്രാലയം ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ 8 വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 2030 വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ ഉന്മൂലനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ് 2018 പരിപാടി ആരംഭിച്ചത്. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെയടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. തലസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജായ കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റിൽ പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda തത്വത്തിൽ അംഗീകരിച്ചു. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി തടയാൻ യുവജനതയെ അണിനിരത്തി വിജിലൻസ് വകുപ്പ് നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ, വി മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 ഓട്ടത്തിൽ വിശാൽ TK സെമിയിൽ കടന്നു. നിലവിൽ 2 5 3 ഉൾപ്പെടെ 10 ഇന്ത്യ 8 സ്ഥാനത്താണ്. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇനി മുതൽ പൊതുമരാമത്ത് പദ്ധതികൾ തുടങ്ങില്ലെന്ന് മന്ത്രി PK ബഷീർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പൊതുമരാമത്ത് ജോലികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. പൊതുമരാമത്ത് വകുപ്പിലേക്ക് കൂടുതൽ സർവേയർ

0: മാരെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ ഒഴിവുകൾ നിലവിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള അർഹരായ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളും മതിയായ രേഖകളുമായി നാളെ വൈകിട്ട് 3:00 കോളേജിൽ നേരിട്ട് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446145634 മറ്റൊരു നമ്പർ 04802820231. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9446145634 ഒരു നമ്പർ കൂടി 04802820231. SRC കമ്മ്യൂണിറ്റി കോളേജിൽ 2026 ജനുവരി സെഷനിൽ ആരംഭിച്ച ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി കോഴ്സിന്റെ 2ാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നതിനുള്ള അപേക്ഷാ തീയതി നീട്ടി. CCP കോഴ്സ് പൂർത്തിയാക്കിയ ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ശനി, ഞായർ പൊതു അവധി ദിവസങ്ങളിലാണ് കോൺടാക്ട് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. താൽപ്പര്യമുള്ളവർക്ക് SRCCC.IN/register എന്ന ലിങ്ക് വഴി ഓൺലൈനായി ഈ മാസം 31 വരെ അപേക്ഷിക്കാം. തൃശൂർ ജില്ലയിലെ പഠന കേന്ദ്രം വേളൂർ അർണോസ് നഗറിലുള്ള ഫാമിലി അപ്പോസ്റ്റലേറ്റ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 7902759652 മറ്റൊരു നമ്പർ 04885295637 ഒരു നമ്പർ കൂടി 8943147222 ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 7902759652 മറ്റൊരു നമ്പർ 04885295637 ഒരു നമ്പർ കൂടി 8943147222 ബന്ധപ്പെടേണ്ട വെബ്സൈറ്റ് വിലാസം SRCCC.IN. പുന്നപ്ര അക്ഷരനഗരി ക്യാപ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ 2026-28 വർഷത്തെ ദ്വിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ജനറൽ, SC, ST, OEC വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് പ്രവേശനം. നാളെയും മറ്റന്നാളും രാവിലെ 10 കോളേജ് ക്യാമ്പസിലാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. 50% മാർക്കോടെ ബിരുദം പൂർത്തിയാക്കിയവർക്ക് പങ്കെടുക്കാം. SC, ST, OEC വിഭാഗക്കാർക്ക് യോഗ്യതാ മാർക്കിൽ ഇളവ് അനുവദിക്കും. കൂടാതെ SC, ST, OEC ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും നിയമപ്രകാരമുള്ള സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ലഭിക്കും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് എത്തിച്ചേരേണ്ടതാണ്. വിലാസം: ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, പുന്നപ്ര അക്ഷരനഗരി, വാടക്കൽ പി ഒ, ആലപ്പുഴ 6880003. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 04772267602 മറ്റൊരു നമ്പർ 9188067601 ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04772267602 മറ്റൊരു നമ്പർ 9188067601 വെബ്സൈറ്റ് വിലാസം imt.punnapra.org. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷിക്കാം. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിൽ അപേക്ഷിക്കാൻ +2 ആണ് അടിസ്ഥാന യോഗ്യത. 1 വർഷമാണ് കോഴ്സ് കാലാവധി. കോഴ്സിൽ ചേരുന്നവർ സ്വയം പഠന സാമഗ്രികൾ, സമ്പർക്ക ക്ലാസുകൾ,

ഫിസിക്കൽ ട്രെയിനിംഗ് എന്നിവ ലഭ്യമായിരിക്കും. ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സിന്റെ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9846033309. മറ്റൊരു നമ്പർ 0471257411. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: വിദ്യാഭ്യാസ രംഗം.
1: പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പാഠഭാഗങ്ങളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവലോകനം ചെയ്യുന്നത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ.
2: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഭാഷ ആശയവിനിമയോപാധി എന്നതിൽ കവിഞ്ഞ സാഹിത്യപരമായ ഉയർന്ന മേഖലകളേക്കു കൂടി വ്യാപരിക്കും വിധം പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഭാഷാപ്രയോഗങ്ങൾ വ്യക്തിത്വ രൂപീകരണത്തെക്കൂടി സ്വാധീനിക്കുന്നുണ്ട്. മാതൃഭാഷയിലൂടെയാണ് നമുക്ക് വൈകാരികമായി പലതും അവതരിപ്പിക്കാനാകുന്നത്. കഥകളതിമോഹനം എന്ന ആദ്യ പാഠഭാഗത്ത് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗമാണുള്ളത്. ഭീഷ്മ പിതാമഹന്റെ സാരഥ്യത്തിൽ 10 ദിവസമാണ് കുരുക്ഷേത്ര യുദ്ധം അരങ്ങേറിയത്. 10-ാം ദിവസം കൗരവപ്പടയുടെ സേനാധിപതിയായ ഭീഷ്മർ ശരശയ്യയിലായി സ്വച്ഛന്ദ മൃത്യു കാത്തുകിടക്കുകയാണ്. അടുത്ത കൗരവ സേനാധിപതിയായി ആരെ നിയമിക്കണം എന്ന ആലോചനയിൽ ദുര്യോധന മഹാരാജാവിന്റെ മുന്നിൽ തെളിഞ്ഞ ചിത്രം ആത്മമിത്രമായ കർണനെയായിരുന്നു. തന്റെ അംഗരാജ്യത്തിന്റെ രാജാവും വിശ്വസ്തനും വില്ലാളി വീരനുമായ കർണനെ സേനാധിപതിയായി നിയോഗിക്കാമെന്ന് തീരുമാനിച്ച് മഹാരാജാവ് ദുര്യോധനൻ കർണനോട് ആ കാര്യം അവതരിപ്പിക്കുന്നതും അതിന് കർണന്റെ പ്രതികരണവുമാണ് പാഠഭാഗം. തന്നെക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ താൻ സേനാധിപതിയാകുന്നത് കർണൻ എതിർക്കുന്നു. കർണന്റെ നിലപാട് ശ്ലാഘനീയമാണ്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്നു പറയുന്ന കർണൻ, തനിക്കിത് കേൾക്കാൻ സുഖമുള്ള വാർത്തയാണെങ്കിലും ഗുരുവായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ തനിക്കതിന് അർഹതയില്ലെന്ന് വെളിപ്പെടുത്തുന്നു. തൻകാര്യം നേടാൻ വേണ്ടി എന്തധർമ്മവും ചെയ്യാൻ മടിയില്ലാത്ത ഈ സമൂഹത്തിൽ കർണന്റെ ഈ നിലപാട് വളരെ പ്രസക്തമാണ്. ഗുരുവിനോടും മുതിർന്നവരോടും ഏറെ ബഹുമാനവും ഭക്തിയുമുള്ള യോദ്ധാവായ കർണൻ പ്രശംസ ആഗ്രഹിക്കാത്തവനുമാണ്. പഞ്ചവർണക്കിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ദ്രോണപർവം ആരംഭിക്കുന്നത് തന്നെ. കിളിക്ക് കഥ പറയാനുള്ള ഊർജവും ആഗ്രഹവും ജനിപ്പിക്കുന്നതിനു വേണ്ടി ഇഷ്ടഭക്ഷണമായ പാൽ, തേൻ, പഞ്ചസാര, കദളിപ്പഴം, നീലക്കരിമ്പിൻചാറ്, കരിക്കിൻ വെള്ളം തുടങ്ങി വിവിധ വിശിഷ്ടമായ ഇഷ്ടവിഭവങ്ങൾ ഒരുക്കി കുളിർമയേറിയ കഥ പറയാനായി പഞ്ചവർണക്കിളിയെ ക്ഷണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. ഭാഷാപരമായ മിതത്വം പാലിച്ചാണ് കവി രാമായണ കഥ അവതരിപ്പിക്കുന്നത് തന്നെ. ചൊല്ലുന്നതുണ്ടു ഞാൻ കനക്കെ ചുരുക്കി എന്ന് പറയുന്നത് കനത്ത ആശയങ്ങൾ സംഗ്രഹീതമായി പറയുന്ന കവി കൂടിയായി ആധുനിക മലയാള ഭാഷാപിതാവായ എഴുത്തച്ഛൻ മാറുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. 2-ാമത്തെ അധ്യായമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നതിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണുള്ളത്. വിദർഭ രാജാവായ ഭീമന്റെ മകൾ സുന്ദരിയും സുശീലയുമായ ദമയന്തിയെ വിവാഹം ചെയ്യാനായി നിഷിത രാജ്യത്തെ മഹാരാജാവായ നളന്

ആഗ്രഹമുദിച്ചു. നളന് തന്റെ ദൂത് ദമയന്തിയെ അറിയിക്കാനായി എന്തു വേണമെന്ന ചിന്താഗതിയിൽ ഉദ്യാനത്തിൽ ഉലാത്തുകയാണ്. തന്റെ ഉദ്യാനത്തിലെ പൊയ്കയിൽ ശയിക്കുന്ന സ്വർണവർണമായ അരയന്നത്തെ കണ്ടു മോഹിച്ച് അദ്ദേഹം അരയന്നത്തെ പിടിക്കുന്നതും അപ്പോൾ അരയന്നം രക്ഷപ്പെടാനായി പറയുന്ന സംഭാഷണങ്ങളുമാണ് പാഠഭാഗ സന്ദർഭത്തിലുള്ളത്. ഹംസം, നളൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളാണ് പാഠഭാഗത്തിലുള്ളത്. ഹംസം മിഴിവാർന്ന ഒരു കഥാപാത്രം കൂടിയാണ്. കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഉത്തമനായ ഒരു കുടുംബനാഥനായ ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ഹംസത്തിന് ഉണ്ണായി വാര്യർ നൽകിയിരിക്കുന്നത്. പക്ഷിയിൽ ഒരു മാനുഷിക ഭാവം ഉണ്ണായി വാര്യർ ആരോപിക്കുന്നുമുണ്ട്. താമരപ്പൊയ്കയിൽ താമരകൾക്കിടയിൽ ഉറക്കത്തിലായിരുന്ന തന്നെ തന്റെ ഭംഗിയിൽ ആകൃഷ്ടനായി രാജാവ് പിടിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ഹംസം തെറ്റിദ്ധരിക്കുന്നു. ഭയന്നുപോയ ഹംസം രാജാവിനോട് അഭയം യാചിക്കുകയാണ്. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അനാഥരായി പോകുന്ന കുടുംബത്തെക്കുറിച്ച് ഹംസം വിലപിക്കുകയാണ്. തന്നെ ആശ്രയിച്ചു കഴിയുന്ന വിധവയായ അമ്മയും ഗർഭിണിയായ ഭാര്യയെയും ഓർത്ത് തന്നെ കൊല്ലരുതെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നുമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊന്നാൽ പാപമുണ്ടാകുമെന്നും രാജാവിനോട് പറയുന്നു. ഹംസത്തിന്റെ ദയനീയമായ പരിദേവനം കേട്ട മഹാരാജാവിന്റെ മനസ്സ് അലിയുന്നുണ്ട്. തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഹംസത്തോട് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രാജാവ് തുറന്നു പറയുന്നുമുണ്ട്. രാജാധികാരം പ്രയോഗിക്കാതെ നിസാരനായ ഹംസത്തെ തന്റെ പ്രിയപ്പെട്ട പ്രജയായി കരുതി സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി നൽകാനാണ് നളൻ തയ്യാറായത്. നളന്റെ മഹാമനസ്കത ഇവിടെ അഭിനന്ദനീയവുമാണ്. ആളുകളുടെ ഗുണങ്ങൾ പലപ്പോഴും അവർക്ക് ദോഷമായി ഭവിക്കാറുണ്ട് എന്ന ഹംസത്തിന്റെ നിരീക്ഷണം അർത്ഥവത്താണ്. ഹംസത്തിന്റെ സൗന്ദര്യവും സ്വർണവർണവുമാണ് രാജാവിന് ഹംസത്തെ പിടിക്കാൻ പ്രേരിപ്പിച്ചത്. രാജാവ് പരമമാന്യനായതിനാൽ ഹംസം വേഗം സ്വതന്ത്രനുമായി. നഷ്ടമായിപ്പോയ ജീവിതമൂല്യങ്ങളും ആദർശങ്ങളും തിരികെ കൊണ്ടുവരാനും സമ്പത്തിന്റെ മാനദണ്ഡത്തിൽ മനുഷ്യരെ വിലയിരുത്തപ്പെടാതിരിക്കാനുമുള്ള സന്ദേശം ഈ പാഠഭാഗം നൽകുന്നുണ്ട്. നാടകീയതയും വൈകാരികതയും ഒത്തിണങ്ങിയ ഈ സാഹിത്യ സൃഷ്ടി ഉണ്ണായി വാര്യരെ അവിസ്മരണീയനാക്കുന്നു. മൂന്നാം അധ്യായമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്ത് തമിഴ് സിനിമയിലെ അതുല്യ നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജ് സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ലേഖനമാണിത്. മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ ഒരു രചന കൂടിയാണിത്. പ്രകാശ് രാജ് സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. മാതൃഭാഷയും സംസ്കാരവും ഒന്നാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദിയാണ്, ജീവിതമാണ് മാതൃഭാഷ. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. പക്ഷേ ഏത് ഭാഷ പഠിച്ചാലും മാതൃഭാഷയ്ക്ക് താഴെ മാത്രമേ അദ്ദേഹം അവയ്ക്കെല്ലാം സ്ഥാനം കൊടുത്തിരുന്നുള്ളൂ. തങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരവും ഭാവനയും ചിന്തയും മാതൃഭാഷയിലൂടെ പ്രകാശിതമാകുമ്പോൾ മാത്രമേ പൂർണ്ണത കൈവരുകയുമുള്ളൂ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറുപോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ, എന്റെ ഞരമ്പുകളിലൊഴുകുന്ന രക്തത്തെപ്പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന പ്രസ്താവനയിലൂടെ പ്രകാശ് രാജ് മാതൃഭാഷ അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മകൾക്ക് മാതൃഭാഷ ഉപയോഗിക്കാൻ അറിയാത്ത അനുഭവം പ്രകാശ് രാജിനെ ചിന്തിപ്പിക്കുകയും മാതൃഭാഷാ മഹത്വത്തെക്കുറിച്ച് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യകതയും കൂടുതൽ വ്യക്തമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ പലപ്പോഴും മാതൃഭാഷയെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഭാഷ കേവലം ഒരു പദബന്ധമല്ല, ഭാഷ ഓരോ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഒരു ഭാഷ പഠിക്കുക എന്നാൽ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. നമ്മൾ

ബ്രിട്ടീഷ് ഭാഷയെയും സംസ്കാരത്തെയും അന്ധമായി അനുകരിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് മാതൃഭാഷയുടെ പ്രാധാന്യം അറിയില്ല. മാതൃഭാഷ ആവിഷ്കാരത്തിന്റെ രൂപമാണ്. ഒരാൾക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാകില്ല. ഒരു മരത്തിന് അതിൻ്റെ വേരുകൾ എത്രത്തോളം പ്രധാനമാണ് അത്രത്തോളം പ്രധാനമാണ് ഒരു മനുഷ്യന് അവൻ്റെ മാതൃഭാഷ. ലേഖകൻ മകളോടൊത്ത് പച്ചക്കറികൾ വാങ്ങാൻ പോയ അനുഭവം പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു പച്ചക്കറി കടക്കാരിയോട് ഇംഗ്ലീഷ് പേര് പറഞ്ഞ് പച്ചക്കറി വാങ്ങാൻ ശ്രമിക്കുന്ന 5 വയസ്സായ മകളുടെ പരാക്രമം കണ്ട് ലേഖകന് ദേഷ്യം വരികയും അവസാനം പച്ചക്കറി തൊട്ട് കാണിച്ച് വാങ്ങിക്കേണ്ട കുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അദ്ദേഹം ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മാതാവുമായി ലേഖകൻ വഴക്കടിക്കുന്നുമുണ്ട്. കാരണം തന്റെ മകളെ മാതൃഭാഷ പഠിപ്പിക്കാതെ ഭാവിയിൽ പ്രയോജനമെന്ന് കരുതുന്ന ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷ

0: മാതൃഭാഷ. ലേഖകൻ മകളോടൊത്ത് പച്ചക്കറികൾ വാങ്ങാൻ പോയ അനുഭവം പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു പച്ചക്കറി കടക്കാരിയോട് ഇംഗ്ലീഷ് പേര് പറഞ്ഞ് പച്ചക്കറി വാങ്ങാൻ ശ്രമിക്കുന്ന 5 വയസ്സായ മകളുടെ പരാക്രമം കണ്ട് ലേഖകന് ദേഷ്യം വരികയും അവസാനം പച്ചക്കറി തൊട്ടു കാണിച്ച് വാങ്ങിക്കേണ്ട കുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അദ്ദേഹം ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മാതാവുമായി ലേഖകൻ വഴക്കടിക്കുന്നുമുണ്ട്. കാരണം തന്റെ മകളെ മാതൃഭാഷ പഠിപ്പിക്കാതെ ഭാവിയിൽ പ്രയോജനമെന്ന് കരുതുന്ന ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ എടുത്ത് പഠിപ്പിക്കാൻ അവളുടെ അമ്മ താൽപ്പര്യപ്പെട്ടതിന്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന വിശ്വാസക്കാരനാണ് 5 ഭാഷകൾ കൈവശമാക്കിയ ലേഖകൻ. മാതൃഭാഷ അറിയാതെ മറ്റേത് ഭാഷ കൈവശപ്പെടുത്തിയാലും കാര്യമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ഓരോ നാടിന്റെ സ്വഭാവം, സംസ്കാരം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഭാഷയിലൂടെ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പ്രകാശ് രാജ് പറയുന്നുണ്ട്. എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിഞ്ഞതെന്ന് തമിഴ്, കന്നഡ, തെലുങ്ക്, മറാത്തി, ഇംഗ്ലീഷ് മുതലായ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ലേഖകൻ പറയുന്നത്. ഗുഗിവ തിയാഗോ എന്ന കെനിയൻ എഴുത്തുകാരൻ താൻ പഠിച്ചിരുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിൽ മാതൃഭാഷ നേരിട്ടിരുന്ന അവഗണനകളെക്കുറിച്ച് മനസ്സുകളുടെ അപകോളിനീകരണം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് കെനിയൻ ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും അധിനിവേശ ശക്തികളായ ബ്രിട്ടീഷുകാർ ക്രമേണ അടിച്ചമർത്തുകയും ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. വേഷത്തിലും ഭാഷയിലും ഇംഗ്ലീഷുകാർക്ക് തുല്യരായ ഒരു തലമുറയെ വാർത്തെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും നല്ല ആയുധം ഭാഷയാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ അധിനിവേശ തന്ത്രവും ഇതായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന സ്വദേശികളിൽ പലർക്കും ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചോ ഇംഗ്ലീഷ് ദാർശനികരെക്കുറിച്ചോ ഒന്നും അറിയില്ല. തങ്ങളുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് മാത്രം ചില പദങ്ങളോ വാക്യങ്ങളോ പഠിച്ചതുകൊണ്ട് മാത്രം നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയണമെന്നില്ല. മാതൃഭാഷ ജന്മനാ തന്നെ സ്വായത്തമാക്കാവുന്നതാണ്. നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന, നമുക്ക് ജലവും ആഹാരവും നൽകുന്ന വേര് അതിനെ തള്ളിപ്പറയുന്നത് സ്വന്തം മാതൃത്വത്തെയും അസ്തിത്വത്തെയും നിഷേധിക്കുന്നതിന് തുല്യവുമാണ്. മാതൃഭാഷയിൽ ആ പ്രദേശത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും സംസ്കാരവും പരിഷ്കാരവും ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതൃഭാഷാ പഠനം ഏറ്റവും പ്രാധാന്യമേറിയതും കൂടിയാണ്.
1: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 1 പാഠഭാഗങ്ങളുടെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

മദ്ര രാജ്യത്തിലെ രാജാവാണ് അശ്വപതി. അദ്ദേഹത്തിൻ്റെ മകളാണ് ആ തേരിലിരിക്കുന്നത്. കന്യകയാണവൾ. സത്യധർമ്മങ്ങളും സ്വഭാവശുദ്ധിയും സ്നേഹവും കരുണയും ഒക്കെയുള്ള ഉത്തമയായ ഒരു പെൺകുട്ടി. അവളുടെ പേരാണ് സാവിത്രി. സാവിത്രി യാത്ര ചെയ്യുന്നത് എന്തിനാണെന്നോ? അവൾക്കൊരു നല്ല ഭർത്താവിനെ കണ്ടുപിടിക്കാൻ. പണ്ട് പണ്ട് നടന്ന കഥയാണിത്. അന്നത്തെ പെൺകുട്ടികൾ ഏറെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു. അതിസുന്ദരിയും സുശീലയുമായ സാവിത്രിക്ക് വിവാഹപ്രായമായി. അവളുടെ സൗന്ദര്യവും ശീലഗുണവും ഏറെ പ്രസിദ്ധമായിരുന്നു. അടുത്തുള്ളവരും അകലെയുള്ളവരും അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. വീരന്മാരും ശൂരന്മാരും സുന്ദരന്മാരുമായ പല രാജകുമാരന്മാരും അവളുടെ അതീവ സൗന്ദര്യത്തിന് അർഹതയില്ലാത്തവരാണെന്ന് ചിന്തിച്ച് വിവാഹ ആലോചനയുമായി പോലും വന്നില്ല. അവൾ അത്രയ്ക്ക് സുന്ദരിയാണ്. സാവിത്രിക്ക് ഒരു വരനെ കിട്ടാൻ പ്രയാസമായി. സൗന്ദര്യം കൂടിപ്പോയാലും കുഴപ്പമാണല്ലോ. അവളുടെ അച്ഛൻ അശ്വപതി രാജാവ് ഒരു മരുമകന് വേണ്ടി വളരെ പരിശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല.

മോളെ, നീ തന്നെ നിന്റെ ഭർത്താവിനെ കണ്ടെത്തണം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരുന്നു. അപാരമായ ധൈര്യവും ആത്മവിശ്വാസവുമുള്ള സാവിത്രിക്ക് ഭാവി വരനെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുമല്ലോ. എന്താണ് അവളുടെ സങ്കല്പം?

ഗുണം. അത്രയേ ഉള്ളൂ. അവൾ അച്ഛന്റെ അനുവാദത്തോടു കൂടി ഒരു രഥത്തിൽ കയറി പല പല ദേശങ്ങളിലും യാത്ര ചെയ്തു. അർഹതയുള്ള രാജകുമാരന്മാർക്കായി അന്വേഷണം ആരംഭിച്ചു. ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ഒരു യുവതി പര്യടനം നടത്തുന്നു. അക്കാലത്ത് സ്ത്രീ സ്വാതന്ത്ര്യം അത്രമേലുണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ആരെയും സാവിത്രിക്ക് ബോധിച്ചില്ല.

പുരുഷനാകണമെങ്കിൽ ഏറെ ഗുണങ്ങൾ വേണം. കണ്ടെത്തിയ ഉത്തമ പുരുഷന്മാരൊക്കെ ആരോഗ്യമില്ലാത്തവർ. ആരോഗ്യമുള്ളവന് സമ്പത്തിൽ ആശ. ചിലർ ഭാര്യയിൽ മഹത്വം കാണുന്നില്ല, ചിലർക്ക് ബുദ്ധിയില്ല.

ചിലർക്ക് ശാസ്ത്ര അവബോധമില്ല. സാവിത്രി ആകെ കുഴഞ്ഞു. ഒടുവിൽ അവൾ മടങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു. ആ രഥം അതാ സാവിത്രിയുടെ കൊട്ടാരത്തിനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. പൊടിപടലം പരത്തി രഥം വേഗത്തിൽ പാഞ്ഞു. വെളിയിലെ കാഴ്ച കണ്ടിരുന്ന സാവിത്രി പെട്ടെന്ന് ഉറക്കെ പറഞ്ഞു, നിർത്തൂ നിർത്തൂ, രഥം നിർത്തൂ. അതാ ആ കാണുന്ന വനത്തിന്റെ അരികിൽ ഒരു കുടിൽ. ആ കുടലിന്റെ വാതിലിൽ ഒരു യുവാവ്, ഒരു യുവകോമളൻ, ആദി തേജസ്വി. തേരിൽ നിന്നിറങ്ങി അവൾ ആ യുവാവിന്റെ അടുത്തെത്തി. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം ഇടഞ്ഞു നിന്നു.

സാവിത്രിയുടെ മനസ്സ് പറഞ്ഞു, ഈ യുവാവാണ് എന്റെ പുരുഷൻ. സാവിത്രി ആ യുവാവിന്റെ ജീവിത പശ്ചാത്തലം ചോദിച്ചറിഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ പേര് സത്യവാൻ. വിമൽസേനൻ എന്ന രാജാവിന്റെ മകനാണ് സത്യവാൻ. പക്ഷേ ഇപ്പോഴദ്ദേഹം രാജാവല്ല. ഒരു ശത്രുവുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട വിമൽസേനനെ രാജ്യത്തു നിന്നും ആട്ടിപ്പായിച്ചു. ആരുമറിയാതെ ദൂരദിക്കിൽ വന്ന് ഒരു കുടിൽ കെട്ടി അദ്ദേഹവും കുടുംബവും താമസിക്കുകയാണ്. വാർദ്ധക്യത്തിലെത്തിയ ആളാണ് വിമൽസേനൻ. കുറേ കാലമായി അദ്ദേഹം അന്ധനുമാണ്. ഭാര്യ സുഖമില്ലാത്തവൾ. രണ്ടുപേരെയും പോറ്റുന്നതും പരിചരിക്കുന്നതും ആ ഓമന പുത്രൻ സത്യവാൻ. സൽസ്വഭാവത്തിന്റെ മൂർത്തിമത് ഭാവമാണ് സത്യവാൻ. കാട്ടിൽ ചെന്ന് വിറക് വെട്ടിയും പഴങ്ങൾ ശേഖരിച്ചും അച്ഛനമ്മമാരെ സത്യവാൻ സംരക്ഷിക്കുന്നു. മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവങ്ങളായി തന്നെ ആ ചെറുപ്പക്കാരൻ ആരാധിക്കുന്നു. ഇക്കാലത്ത് ന്യൂ ജനറേഷൻ വൃദ്ധമാതാപിതാക്കളെ പറയുന്നത് എന്താ? ഓ, രണ്ട് പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കളെ വൃദ്ധസദനത്തിലാക്കണം. വൃദ്ധസദനങ്ങളുടെ എണ്ണം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു. അമ്മയുടെ മഹത്വം തിരിച്ചറിയാത്ത മക്കൾ കാലത്തിന്റെ ശാപമായി മാറുന്നു. ശ്രീ ശങ്കരാചാര്യർ എഴുതിയ പ്രസിദ്ധമായ മാതൃപഞ്ചകത്തിന്റെ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു, അതെന്താണെന്ന് കേൾക്കൂ. നൈരൂപ്യം തനുശോഷണം

പ്രസവവേളയിൽ എൻ്റെ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാകും? ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദ്ദിച്ചും വിഷമിച്ചും തള്ളി നീക്കിയ ദിനങ്ങൾ. ജനനശേഷം ഒരു വർഷത്തോളം മലമൂത്രാദികൾ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട്, ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം, പട്ടിണി കിടന്നും കുഞ്ഞിനെ പൊട്ടുന്ന അമ്മ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് ആ കടം തീർക്കാൻ കഴിയുക? അമ്മീ, ഒരു മകനല്ലെങ്കിൽ മകൾ എത്ര വലിയവനായാലും അവിടുത്തോടുള്ള കണക്ക് തീർക്കാൻ സാധ്യമല്ല. അതിനാൽ അവിടുത്തെ ഞാൻ നമിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം ഏത് കാലത്തും ഏറെ പ്രസക്തമാണ്. ഇവിടെ അന്ധനായ പിതാവിനെയും സ്നേഹമയിയായ മാതാവിനെയും ഏറെ കരുതലോടെ ബഹുമാനത്തോടെ സത്യവാൻ എന്ന ചെറുപ്പക്കാരൻ പോറ്റുന്നു, ശുശ്രൂഷിക്കുന്നു. സാവിത്രി സത്യവാന്റെ കഥകൾ മനസ്സിലാക്കി. കുടലിൽ താമസിക്കുന്ന ആ യുവാവ് ഒരു രാജകുമാരൻ തന്നെയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അവൾ ഹൃദയത്തിലർപ്പിച്ചു

സാവിത്രി മദ്രരാജ്യത്തിലെ തന്റെ കൊട്ടാരത്തിലെത്തിച്ചേർന്നു. പിതാവിനെ കണ്ടു. ആ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നിരുന്നു. പിതാവും നാരദ മഹർഷിയുമായി സംസാരിച്ചിരിക്കുന്നു.

0: പിതാവിൻ്റെ അടുത്തെത്തി. മകളെ, നിൻ്റെ അന്വേഷണം സഫലമായോ?
1: സഫലമായി അച്ഛാ. ഞാനൊരു യുവാവിനെ കണ്ടെത്തി. വിമൽസേന മഹാരാജാവിൻ്റെ പുത്രൻ സത്യവാൻ.
0: ഇത് കേട്ട രാജാവ് നാരദ മഹർഷിയുടെ അഭിപ്രായം അറിയാനായി ആ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ആ മുഖത്ത് കണ്ടത് ആശങ്കയാണ്. മഹർഷി, എന്താണ് അങ്ങയുടെ അഭിപ്രായം?
2: മഹാരാജാവേ, സാവിത്രിയുടെ തീരുമാനം നിർഭാഗ്യകരമായി പോയി.
0: എന്താണ്, സത്യവാൻ വിരൂപനാണോ അതോ അധർമ്മിയാണോ? എല്ലാം അറിയാൻ ഉൾക്കാഴ്ചയുള്ള മഹർഷി എല്ലാം തുറന്നു പറഞ്ഞാലും?
1: രാജാവിന് ആകാംക്ഷ വർദ്ധിച്ചു.
0: അല്ലല്ല, സത്യവാൻ സുന്ദരനാണ്, മറ്റാരേക്കാളും ധർമ്മിഷ്ഠനുമാണ്. എങ്കിലും വിധി കാലേകൂട്ടി ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്.
1: എന്താണ്? പറയൂ മഹർഷി.
2: ഒരു വർഷം കഴിയുമ്പോൾ സത്യവാൻ മരിക്കും.
0: അത് കേട്ട് രാജാവ് സ്തബ്ധനായി.
2: തൻ്റെ മകൾ ആരെ ഇഷ്ടപ്പെട്ടാലും അവളുടെ തീരുമാനം നടത്തി കൊടുക്കാൻ മാത്രമാണ് ആ പിതാവിൻ്റെ ആഗ്രഹം. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോൾ തൻ്റെ മകൾ വിധവയാകുന്നത് ആ പിതാവിന് ഓർക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ വിവാഹം വേണ്ടത് വയ്ക്കാൻ ഇനിയും സമയമുണ്ട്.
0: മകളെ, സാവിത്രി, നീ സത്യവാനെ കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കൂ, മറ്റൊരു യുവാവിനെ കണ്ടെത്തും.
2: സാവിത്രിയുടെ മനസ്ഥൈര്യം അപാരമാണ്. താൻ സത്യവാനെ മനസ്സാവരിച്ചു കഴിഞ്ഞു. താൻ എന്തിനാണ് ആ യുവാവിനെ മനസ്സാവരിച്ചത്?
1: പദവിക്ക് വേണ്ടിയോ, ധനത്തിന് വേണ്ടിയോ?
0: ഇല്ല, സത്യവാന് ധനമില്ല, പദവിയില്ല. എന്നാൽ എന്ത്?

അതെ, വിധി ക്രൂരമായി പെരുമാറിയാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. സത്യവാൻ മാത്രമാണ് എന്റെ ഭർത്താവ്, അവൾ അച്ഛനോട് പറഞ്ഞു. അച്ഛ, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഭർതൃസങ്കല്പം ചെയ്യുകയുള്ളൂ. എനിക്ക് സത്യവാനെ തന്നെ വിവാഹം കഴിക്കണം.

മകളെ, നീ എന്താ നീ പറയുന്നത്? നാരദ മഹർഷി ആരെന്ന് നിനക്കറിയില്ല. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അറിയാനുമുള്ള ജ്ഞാനദൃഷ്ടിയുള്ളവനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പാഴാവില്ല. അത് സത്യമാണ്. അതുകൊണ്ട് എൻ്റെ മകൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടതായി വരും. ഇല്ലച്ച, ഒരിക്കലുമില്ല. എൻ്റെ ഭർത്താവ് സത്യവാൻ തന്നെ. അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തിത്തരണം. രാജ്യവും പദവിയും നഷ്ടപ്പെട്ട് അന്ധനായി ദുരിതമനുഭവിക്കുന്ന വിമൽസേന മഹാരാജാവിനെ അച്ഛൻ ചെന്ന് കാണണം. മകളുടെ ഭർത്താവാകാൻ യോഗ്യനായ സത്യവാനെയും കാണണം. കണ്ട് ഈ വിവാഹം ഉറപ്പിക്കണം. അച്ഛാ, എന്റെ വിവാഹത്തിന്

അച്ഛം. പക്ഷേ ഒരു കാര്യം, നാരദമുനി പറഞ്ഞ കാര്യം അച്ഛൻ ആരോടും പറയരുത്, അമ്മയോട് പോലും പറയരുത്. മകളുടെ ഉറച്ച തീരുമാനത്തിനും നിർദ്ദേശത്തിനും ആ അച്ഛൻ വഴങ്ങി. ഏത് വിധത്തിലുള്ള ആർഭാടങ്ങൾക്കും പഞ്ഞമില്ലാത്ത യുവതി അവൾ പറയുകയാണ്, എൻ്റെ വിവാഹത്തിന് ആർഭാ

ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ പറയുമോ? ശിരസ് മുതൽ പാദം വരെ സ്വർണ്ണാഭരണങ്ങൾ വാരി അണിഞ്ഞുകൊണ്ടല്ലേ ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത്? വിവാഹത്തിൻ്റെ ധൂർത്ത് കൊണ്ട് കടം കയറി ആത്മഹത്യ ചെയ്യുന്ന രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. വിവാഹങ്ങൾ മിക്കതും പെട്ടെന്ന് തന്നെ വിവാഹമോചനത്തിലും എത്തുന്നു. നമ്മുടെ കുടുംബ കോടതികളിൽ വിവാഹമോചന

അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മകളുടെ ധാർമ്മികമായ ആഗ്രഹപ്രകാരം അശ്വപതി രാജാവ് അവളുടെ വിവാഹം നടത്തിക്കൊടുത്തു. സത്യവാനും സാവിത്രിയും ഭാര്യ ഭർത്താക്കന്മാരായി.

പുറമേ ഉല്ലാസവതിയാണവൾ, പക്ഷേ ഉള്ളിൽ ഒരഗ്നിയാളുന്നു. നാരദ മഹർഷി പറഞ്ഞ വാക്കുകൾ. സത്യവാനോ അയാളുടെ മാതാപിതാക്കൾക്കോ യാതൊന്നും അറിയില്ല. സാവിത്രി ഓരോ ദിവസവും ദുഃഖിച്ചു. ഒരു വർഷം തികയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ മരിക്കും. ദൈവമേ, അത് സംഭവിക്കരുതേ. അവൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും. മറ്റാരും അറിയാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അവൾ കരഞ്ഞു പ്രാർത്ഥിക്കും. ദിവസങ്ങൾ കഴിയും തോറും ആ ദുഃഖം വർദ്ധിച്ചു വന്നു.

പ്രാർത്ഥനാ നിർഭരമായ ഒരു വർഷം കടന്നുപോയി. ആ ദുർദിനം അടുത്തു വന്നു. ഇനി മൂന്നേ മൂന്ന് ദിവസം മാത്രം. സമയമെടുക്കും തോറും സാവിത്രി തപസ്സിന് ശക്തി കൂട്ടി ഉപവാസം എടുക്കാൻ തുടങ്ങി. അവളുടെ ഈ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ എന്തിനാണെന്ന് ആർക്കും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ബോധം കെട്ട് വീഴുമായിരുന്നു. ആ സത്യം സാവിത്രിക്ക് മാത്രമേ അറിയൂ. അതിന്റെ വേദന അവൾ മാത്രം അനുഭവിക്കുന്നു. മനം നീരി നീരി പുകഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നും ചെയ്യാനില്ല. മരണം അനിവാര്യമായ സത്യമല്ലേ? ഒടുവിലാ ദുർദിനമെത്തി. നടുങ്ങുന്നു സാവിത്രി തന്നുടമ.

കണ്ണുനീർ ധാരധാരിയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആരും കാണാതെ അവൾ കണ്ണുനീർ തുടയ്ക്കുന്നു. മോളെ, നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കൂ, അമ്മ അവളെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, അസ്തമനം കഴിയട്ടെ. സാവിത്രി ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. സാവിത്രി, നീ ഭക്ഷണം കഴിക്കൂ, സത്യവാൻ അവളോട് ആജ്ഞാപിച്ചു. വേണ്ട, അസ്തമനം കഴിയട്ടെ. എന്താണ് നടക്കാൻ പോകുന്നത് അത് അവൾക്ക് മാത്രമറിയാം. സത്യവാന് വനത്തിൽ വിറക് വെട്ടാനും പഴങ്ങൾ ശേഖരിക്കാനും പോകണം. അതാ അയാൾ കോടാലി കയ്യിലെടുത്തു. വിറക് വെട്ടാൻ പോകുന്ന ഒരുക്കമാണ്. സത്യവാൻ സാവിത്രിയെ നോക്കി പുഞ്ചിരിക്കുന്നു. കുടലിൽ നിന്നിറങ്ങുന്നു. ഒരു കയ്യിൽ കോടാലി, മറ്റേ കയ്യിൽ കൂട. സത്യവാൻ നടന്നു. പിന്നിൽ കാലച്ച കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. സാവിത്രി, സാവിത്രി നീ? അതെ, ഇന്ന് ഞാനും അങ്ങയോടൊപ്പം വരുന്നു. വേണ്ട, നിനക്ക് ഉപവാസമല്ലേ, കുടലിൽ പോയി വിശ്രമിക്കൂ. വേണ്ട, എനിക്ക് വിശ്രമിക്കണ്ട, ക്ഷീണം അല്പം പോലുമില്ല. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അങ്ങയോടൊത്ത് കഴിയും. അരുതെന്ന് പറയരുതേ.

ഭാര്യയുടെ ഒരു അപേക്ഷയും സത്യവാൻ നിരസിച്ചിട്ടില്ല. ഇന്നും അതിനൊരു വ്യത്യാസം ഉണ്ടായില്ല. അയാൾ അവളുടെ കൈകോർത്ത് പിടിച്ച് ചേർന്ന് നടന്നു. മുമ്പത്തേക്കാൾ മെല്ലെ മെല്ലെ അവർ ആ വനത്തിനുള്ളിലേക്ക് കയറി. ആരെയും ആഹ്ലാദിപ്പിക്കുന്ന കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ.

0: കാണുന്ന മനോജ്ഞമായ ആ കാനന ഭംഗി അവൾ ശ്രദ്ധിച്ചില്ല. അവളുടെ കണ്ണുകൾ ഭർത്താവിൽ മാത്രം പറ്റി നിൽക്കുന്നു. അവൾ അയാളുടെ ഓരോ ഭാവവും പരിശോധിക്കുകയാണ്. അവസാന നിമിഷം അടുത്തു വരികയല്ലേ. അതാ മുന്നിൽ നിറയെ പഴങ്ങളുള്ള ഒരു മരം. സത്യവാൻ കൂട സാവിത്രിയെ ഏൽപ്പിച്ചു. കൂട നിറയെ പഴങ്ങൾ പറിച്ചിട്ടു. തൊട്ടടുത്തായി ഉണങ്ങി നിൽക്കുന്ന ഒരു മരം. സത്യവാൻ കോടാലിയെടുത്ത് ആ മരം വെട്ടിത്തുടങ്ങി. സാവിത്രി നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് സത്യവാൻ ജോലി നിർത്തി. കോടാലി താഴെയിട്ടു. വല്ലാതെ കിതയ്ക്കുന്നു. വിയർപ്പ് ശരീരമാകെ ഒഴുകുന്നു. സാവിത്രി, എനിക്ക് സുഖമില്ലാത്തതുപോലെ, ഞാൻ അല്പം ഒന്ന് കിടന്നോട്ടെ.
1: സാവിത്രി ഞെട്ടി.
0: ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. ഒരു വർഷമായി താൻ കാത്തിരിക്കുന്ന ആ നിമിഷം. സത്യവാൻ അതാ നിലത്ത് മലർന്നു കിടന്നു. അവൾ നിലത്തിരുന്ന് ഭർത്താവിന്റെ ശിരസെടുത്തും മടിയിൽ വെച്ചു. തുടിക്കുന്ന ഹൃദയത്തോടെ അവൾ ശ്രദ്ധിച്ചു നോക്കി. അതാ സത്യവാന്റെ ചുവന്നു തുടുത്ത മുഖം ചാര നിറത്തിലാവുന്നു. വിരിഞ്ഞ നെഞ്ചു പൊങ്ങുന്നുമില്ല, താഴുന്നുമില്ല. അഴകേറിയ കണ്ണുകൾ എന്നേക്കുമായി അടയുന്നു. അവൾ ഭർത്താവിന്റെ മുഖത്ത് മെല്ലെ തലോടി, പിന്നെ പൊട്ടിക്കരഞ്ഞു. നാഥാ, എന്നെ വിട്ടുപോവുകയാണോ? അടുത്ത നിമിഷം അവൾ ധൈര്യം അവലംബിച്ചു. കണ്ണുനീർ വാർക്കുന്ന കണ്ണുകൾ ഭർത്തൃമുഖത്തിൽ അമർത്തി. പെട്ടെന്ന് അവൾക്കൊരു ബോധമുണ്ടായി. അവിടെ ആരുടെയോ സാന്നിധ്യം. കണ്ണുകൾ ഉയർത്തിയപ്പോൾ മങ്ങിയ ഒരു രൂപം. കണ്ണുനീർ തുളച്ച് അവൾ നോക്കി.
1: സാക്ഷാൽ യമൻ.
0: ആരായാലും യമനെന്ന് കേട്ടാൽ തന്നെ ഞെട്ടും. കണ്ടാൽ പിന്നെ ബോധം കെട്ട് വീണുപോവും. സാവിത്രിക്ക് ഭയത്തിന്റെ കണിക പോലും ഉണ്ടായില്ല. യമൻ വന്നത് നന്നായി എന്നവൾ ധൈര്യപൂർവ്വം കരുതി. മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ തല മടിയിൽ നിന്നും നിലത്ത് വെച്ചിട്ട് അവൾ യമനെ നേരിട്ടു. ബഹുമാനത്തോടെ, ധൈര്യത്തോടെ,
1: ധീരയായി സാവിത്രി നേരിട്ടു യമനെ. ആ പതിഭക്തയാൽ ചോദിച്ചേവം, എന്തിനായെത്തി ഇന്നെന്റെ കാന്തന്റെ ജീവൻ എടുക്കുവാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ കാന്തന്റെ ജീവൻ എടുക്കുവാൻ സമ്മതിക്കില്ല ഞാൻ.
0: ദേവാ, അവിടുന്ന് എന്റെ ഭർത്താവിനെ കൊണ്ടുപോകരുത്, ഞാൻ വിട്ടു തരില്ല. സാവിത്രി, നീ ഭക്തയാണ്, പതിവ്രതയാണ്. പക്ഷേ നിന്റെ ഭർത്താവിന്റെ ആയുസ് തീർന്നിരിക്കുന്നു. അവന്റെ ജീവൻ ഞാൻ കൊണ്ടുപോകുന്നു. സത്യവാൻ സർവ്വഗുണങ്ങളും തികഞ്ഞ ധർമ്മിഷ്ഠനായ പുരുഷനായതിനാലാണ് ഞാൻ നേരിട്ട് വന്നത്. അല്ലെങ്കിൽ എന്റെ കിങ്കരന്മാർ വരുമായിരുന്നു. യമദേവൻ സത്യവാന്റെ ജീവനും കൊണ്ട് തെക്കോട്ട് യാത്രയായി. സാവിത്രി യമനെയെ അനുഗമിച്ചു. സാവിത്രി, നീ മടങ്ങിപ്പോകൂ, യമൻ ആജ്ഞാപിച്ചു. ഇല്ല, എന്റെ ഭർത്താവിന്റെ ജീവൻ തിരികെ തരൂ. ഇല്ല സാവിത്രി, ഇല്ല, ജീവൻ തരില്ല. പകരം നീ എന്തെങ്കിലും വരം ചോദിക്കൂ, ജീവൻ മാത്രം തരില്ല. ബുദ്ധിമതിയായ സാവിത്രി ഉടൻ തന്നെ പറഞ്ഞു, എന്റെ ഭർത്തൃപിതാവിന് കാഴ്ചയും രാജ്യവും തിരിച്ചു കിട്ടണം. ശരി, അങ്ങനെയാകട്ടെ, ഇനി നീ തിരിച്ചു പോകൂ. സാവിത്രി വീണ്ടും പിന്തുടർന്നു. യമന് നീരസം വർദ്ധിച്ചു. എങ്കിലും അവളെ തടയാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ശക്തി സ്വരൂപിണിയാണവൾ. ശരി, നിനക്കൊരു വരം കൂടി തരാം. പെട്ടെന്നവൾ ചിന്തിച്ചു, തൻ്റെ പിതാവിന് പുത്രന്മാരില്ല, താൻ ഏക മകളാണ്. ദേവാ, എൻ്റെ അച്ഛന് പുത്രന്മാരുണ്ടാകണം. ശരി, അങ്ങനെ അങ്ങനെ തന്നെ.

0: ആകട്ടെ, ആ വരവും അവൾക്ക് നൽകി. സാവിത്രി, നീ ഇന്ന് തിരിച്ചു പോകൂ. സാവിത്രി ആ ആജ്ഞയും ലംഘിച്ചു. ശരി, നിനക്ക് ഒരു വരം കൂടി തരാം. സാവിത്രി ഉടൻ തന്നെ പറഞ്ഞു, എനിക്കും എന്റെ ഭർത്താവിനും പുത്രന്മാരുണ്ടാകണം. ശരി, അങ്ങനെയാകട്ടെ. സത്യവാൻ ജീവിച്ചാലല്ലേ പുത്രന്മാരുണ്ടാകൂ. ദേവാ, എന്റെ ഭർത്താവിന്റെ ജീവൻ വിട്ടു തന്നാലും അദ്ദേഹം ജീവിച്ചാലല്ലേ ഞങ്ങൾക്ക് പുത്രന്മാരുണ്ടാകൂ. ഭർത്താവില്ലാത്ത ഒരു സ്വർഗവും എനിക്ക് വേണ്ട ദേവ. യമന്റെ മുഖം പ്രസന്നമായി. സാവിത്രി, നീ പരിശുദ്ധകളിൽ പരിശുദ്ധയാണ്. നിന്റെ ഭർത്താവിന്റെ ജീവൻ ഞാൻ തിരിച്ചു നൽകുന്നു. നിങ്ങൾക്ക് സൽപുത്രന്മാരുണ്ടാകും. നിന്റെ യശസ് എന്നെന്നും നിലനിൽക്കും. സ്ത്രീവർഗത്തിന് നീ ഒരു മാതൃകയായി തീരും. അനുഗ്രഹം നൽകി യമൻ അപ്രത്യക്ഷനായി. സാവിത്രി തിരിഞ്ഞോടി ഭർത്താവിന്റെ മൃതശരീരം കിടന്നെടുത്തെത്തി. നിലത്ത് കിടന്ന ആ തലയെടുത്ത് അവൾ മടിയിൽ വെച്ചു. തണുത്തുപോയ ശരീരത്തിലേക്ക് അതാ ചൂട് കയറുന്നു. ചാരനിറം പൂണ്ട മുഖം ചുവന്നു തുടുക്കുന്നു. ശ്വാസോച്ഛ്വാസത്താൽ നെഞ്ച് ഉയർന്നു താഴുന്നു. അടഞ്ഞിരുന്ന കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കുന്നു. ആ കണ്ണുകൾ പ്രിയ പത്നിയുടെ മുഖത്ത് തങ്ങി നിന്നു. സാവിത്രി, നാഥ, അവൾ അവനെ വാരിപ്പുണർന്നു. അതാ അവർ സന്തോഷത്തോടെ അവരുടെ കുടിലിൽ തിരിച്ചെത്തുന്നു. അത്ഭുതം! വിമൽസേന മഹാരാജാവിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. വരങ്ങൾ ഓരോന്നും സഫലമായി. അവർ നീണാൾ ധർമ്മനിഷ്ഠമായ ദാമ്പത്യ ജീവിതം നയിച്ചു. ലോകത്തെ ഏറ്റവും മഹനീയവും ശ്രേഷ്ഠവും പവിത്രവുമായ ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. ഭാര്യയും ഭർത്താവും ചേരുമ്പോഴാണ് പ്രജകൾ ഉണ്ടാകുന്നത്. അമ്മയാകുന്നതും അച്ഛനാകുന്നതും അമ്മുമ്മയാകുന്നതും അപ്പുപ്പനാകുന്നതും ഭാര്യാഭർത്താക്കന്മാരാണ്. നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്ന കുടുംബങ്ങളാണ് രാഷ്ട്രത്തിന്റെ അടിത്തറ. നല്ല കുടുംബിനികളും ഗ്രഹനാഥന്മാരും നിറഞ്ഞതാകട്ടെ നമ്മുടെ ഭാരതം. പ്രിയമുള്ളവരെ, സ്ത്രീയുടെ ശക്തിക്കും ശുദ്ധിക്കും സത്യത്തിനും പാതിവൃത്യ മഹിമയ്ക്കും മകുടോ ഉദാഹരണമായി മാതൃകാ സ്ത്രീരത്നമായി സാവിത്രി എന്നെന്നും ശോഭിച്ചുകൊണ്ടേയിരിക്കും. സാവിത്രി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: സാവിത്രി, തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ അശോകൻ, അജിത്, പാരുപ്പള്ളി രാജപ്പൻ, അമ്പിളി മാസ്റ്റർ.

0: ആകാശവാണി തൃശൂർ. സമയം 9 മണി കഴിഞ്ഞ് 57 മിനിറ്റും 46 സെക്കൻഡും.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി

0: നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാനിലയം കൃഷ്ണകുമാർ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ, കല്ലൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് രചിച്ച ബാലിവിജയം കഥയിലെ ചില ഭാഗങ്ങൾ. തർപ്പണം ചെയ്തിരിക്കുന്ന തന്റെ അടുത്തെത്തുന്ന രാവണനെ ബാലി കാണുന്നു. തന്റെ പിതാവായ ദേവേന്ദ്രനെ ഉപദ്രവിച്ചതിന് പ്രതികാരം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ബാലി. ഈ സമയമാണ് നാരദൻ രാവണനെയും കൂട്ടി ബാലിയുടെ അടുത്തേക്ക് എത്തുന്നത്. രാവണനെ കൊണ്ട് ബാലിയുടെ വാലിൽ പിടിപ്പിക്കുന്നു, ബാലിയെ ബന്ധിക്കാൻ പറയുന്നു. എന്നാൽ രാവണൻ ബാലിയുടെ വാലിൽ കുടുങ്ങുന്നു. നാരദൻ ബാലിയോട് വിവരം പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പ്രതികാരം ചെയ്തതിൽ സംതൃപ്തനായ ബാലി രാവണനെ മുക്തനാക്കുന്നു. പിന്നീട് അവർ തമ്മിൽ സൗഹൃദം സ്ഥാപിക്കുകയും ബാലി രാവണനെ യാത്രയയക്കുകയും ചെയ്യുന്നു. സാരംഗം, മോഹനം, പാടി, ഭൂപാളം എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

തന്റെ വാലിൽ കുടുങ്ങിയ രാവണനെ മോചിപ്പിച്ച ശേഷം സൗഹൃദം സ്ഥാപിച്ച ബാലി രാവണനെ യാത്രയാക്കുന്നതോടുകൂടി കല്ലൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് രചിച്ച ബാലി വിജയം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാനിലയം വിഷ്ണു, ചെണ്ട കലാനിലയം കൃഷ്ണകുമാർ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കൂടും തേടി എന്ന ചിത്രത്തിൽ യേശുദാസിൻ്റെ ആലാപനം. വരികൾ MD രാജേന്ദ്രൻ, സംഗീതം ജെറി അമൽദേവ്.

അടുത്തതായി ഓളങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

ഗായിക ചിത്ര. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം എസ് പി വെങ്കടേഷ്. ചിത്രം സരോവരം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി അപ്പു എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പി സുന്ദരരാജൻ ഈണം നൽകി എം ജി ശ്രീകുമാറും സുജാതാ മോഹനും പാടിയത്.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് സുകുമാർ കുറുക്കഞ്ചേരി. 6:00 ഉഷമലരി. 6:15 പ്രഭാതവന്ദനം. അധ്യാത്മ രാമായണ പാരായണം. ആരണ്യകാരണ്ടം പാരായണം ചെയ്യുന്നത് കെ എൻ മീര. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം.

നാളെ രാവിലെ 7:05 ഹരിതം, അധിനിവേശ സസ്യങ്ങളും വെല്ലുവിളികളും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. നാളെ രാവിലെ 7:05 ഹരിതം.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലെന്നേ കുറിച്ച ഗീതം. മലയാളത്തിന്റെ പ്രിയകവി ഒ എൻ വി കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം എന്ന തന്റെ പ്രശസ്തമായ കവിതയിലൂടെ കുറിച്ചിട്ട ഈ വരികൾ വെറുമൊരു ഭാവനയല്ല, മറിച്ച് മനുഷ്യന്റെ ആർത്തിക്ക് മുന്നിൽ പിടഞ്ഞു മരിക്കുന്ന ഭൂമിയുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ദീർഘദർശനമായിരുന്നു. പ്രകൃതിയെ അമ്മയായി കണ്ടിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് അവളെ വെട്ടിപ്പിടിക്കാനുള്ള വെറും ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന പുതിയ കാലത്തെ മനുഷ്യനോടുള്ള കവിയുടെ വിലാപവും ശക്തമായ മുന്നറിയിപ്പും കൂടിയാണ്. കവിതയിൽ പരാമർശിക്കുന്നതുപോലെ ഭൂമിയുടെ മരണം ആസന്നമാകാതിരിക്കാൻ ഭൂമിയെ കാത്തുസൂക്ഷിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ജൂലൈ 28, ലോക പ്രകൃതി സംരക്ഷണ ദിനം. എല്ലാ ജീവജാലങ്ങളുടെയും അഭയ കേന്ദ്രമാണ് ഭൂമി. വായു, ജലം, മണ്ണ്, സസ്യങ്ങൾ, ജീവജാലങ്ങൾ എന്നിവയടങ്ങുന്ന പ്രകൃതിയാണ് ജീവന്റെ ആധാരം. എന്നാൽ മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റങ്ങളും ചൂഷണങ്ങളും കാരണം ഇന്ന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വന്നുകഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചും പരിസ്ഥിതി ബോധവൽക്കരണത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കാൻ എല്ലാ വർഷവും ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് കേവലം ഒരു ദിവസമോ ഒരു വർഷമോ കൊണ്ട് തീരേണ്ട കടമയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം ചെയ്യേണ്ട ഏറ്റവും വലിയ നിക്ഷേപമാണ് എന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിനായി ഒരു പ്രത്യേക ദിനം മാറ്റിവെച്ചതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം മനുഷ്യൻ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. വനനശീകരണവും മലിനീകരണവും ആഗോള താപനവും ഭൂമിയുടെ സ്വാഭാവിക അന്തരീക്ഷത്തെ മാറ്റിമറിച്ചു. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യ പരിസ്ഥിതി സമ്മേളനം ആഗോളതലത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടു. പ്രകൃതി വിഭവങ്ങൾ പരിമിതമാണെന്നും അവ വിവേചനരഹിതമായി ഉപയോഗിച്ചാൽ വരും തലമുറയ്ക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒന്നും അവശേഷിക്കില്ലെന്നുമുള്ള തിരിച്ചറിവാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ ആവിർഭാവത്തിലേക്ക് നയിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങൾ സാങ്കേതിക വിദ്യയിലൂടെ പരിസ്ഥിതി പ്രശ്നങ്ങളെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ താഴെത്തട്ടിലുള്ള ജനകീയ പങ്കാളിത്തത്തിലൂടെയും പ്രകൃതി സൗഹൃദ പാരമ്പര്യത്തിലൂടെയുമാണ് ലോകത്തിന് മാതൃകയാകുന്നത്. ചിപ്കോ പ്രസ്ഥാനം, ബിഷ്ണോയ് പ്രസ്ഥാനം, സൈലന്റ് വാലി സമരം എന്നിവ ഇന്ത്യയിലെ പരിസ്ഥിതി പോരാട്ടങ്ങളുടെ ഉത്തമ ഉദാഹരണമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനുമായി കേന്ദ്ര സർക്കാർ നിരവധി ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നമാമി ഗംഗെ പദ്ധതി, നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം, പ്രോജക്ട് ടൈഗർ, എലിഫന്റ്, ഡോൾഫിൻ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവയ്ക്കെല്ലാം പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഏക് പേഡ് മാക്കേ നാം, ക്യാച്ച് ദി റെയിൻ പോലെയുള്ള ക്യാമ്പയിനുകളും സർക്കാർ നടപ്പിലാക്കി വരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലവട്ടം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മൻ കി ബാത്തിലും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ജൈവ വൈവിധ്യത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ക്യാച്ച് ദി റെയിൻ കാ സന്ദേശ് ബഹുത് സീധാ ഹൈ, ജബ് ബാരിഷ് ഗിരേ പാനി കോ വഹീ സഹേജിയേ. മുജെ ബഹുത് ഖുശി ഹൈ കി ഗാവ് ഹോ യാ ഷഹർ, പഞ്ചായത്തേ ഹോ യാ സാമാജിക് സംസ്ഥായേ, ഹർ ജഗഹ് ലോഗോ നേ ബഢ് ചഢ് കർ ഭാഗീദാരി കി ഹൈ. കഹീ പുരാനേ താലാബോ സേ ഗാദ് നികാലി ജാ റഹീ ഹൈ, കഹീ കുവാ ഓർ ബാവ്ഡിയോ കോ ഫിർ സേ ജീവൻ ദിയാ ജാ റഹാ ഹൈ. ബന്ദ് പഡേ ബോർവെൽ അബ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് കാ മാധ്യം ബൻ രഹേ ഹൈ. ആയിയേ ഹം ഭി അപ്നേ ആസ് പാസ് കിസി ഏക് താലാബ്, കുവേ യാ ബാവ്ഡി കി ജിമ്മേദാരി ലേ, പാനി കി ഹർ ബൂന്ദ് ബചായേ. ആജ് ബചായി ഗയി ഹർ ബൂന്ദ് ആനേ വാലി പീഡിയോ കെ ഭവിഷ്യ കി സബ്സേ ബഡി പൂഞ്ചി ഹൈ.
0: ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഈ ക്യാമ്പയിൻ വരും തലമുറകൾക്ക് ശുദ്ധവായുവും മനോഹരമായ ഭാവിയും ഒരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 വർഷങ്ങൾക്ക് ശേഷം ഗിർ വനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഹരിത കേരളം മിഷൻ

0: കാർബൺ ന്യൂട്രൽ കേരളം ഇനി ഞങ്ങൾ ഒഴുകട്ടെ പദ്ധതി. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഹരിത കേരളം മിഷൻ, കാർബൺ ന്യൂട്രൽ കേരളം ഇനി ഞങ്ങൾ ഒഴുകട്ടെ പദ്ധതി, കാവുകളുടെ സംരക്ഷണത്തിനായുള്ള പദ്ധതി, ഗ്രീൻ ബജറ്റ് എന്നിവയും എടുത്തു പറയേണ്ടവയാണ്. ഭൂമിയിലെ ഓരോ ജീവജാലവും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ്. ഭൂമിയിലെ ലക്ഷക്കണക്കിന് സസ്യങ്ങളും ജന്തുക്കളും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ഒരു ചെറിയ പ്രാണിയുടെ വംശനാശം പോലും വലിയൊരു ഭക്ഷ്യ ശൃംഖലയെ ബാധിക്കും. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ മൂലം ഭൂമിയിലെ താപനില ഉയരുന്ന സാഹചര്യത്തിൽ വനങ്ങളും സസ്യങ്ങളും സംരക്ഷിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ശുദ്ധവായു, കുടിവെള്ളം, ഫലഭൂയിഷ്ഠമായ മണ്ണ് എന്നിവയെല്ലാം പരിമിതമായ വിഭവങ്ങളാണ്. ഇവയെ മലിനമാക്കാതെയും അമിതമായി ചൂഷണം ചെയ്യാതെയും കാത്തുസൂക്ഷിക്കേണ്ടത് ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പ്രകൃതി മലിനീകരിക്കപ്പെടുമ്പോൾ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ മനുഷ്യവംശത്തെ തന്നെ ബാധിക്കുന്നതിനാൽ ശുദ്ധമായ പരിസ്ഥിതിയാണ് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. മനുഷ്യന്റെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള പല പ്രവൃത്തികളും ഭൂമിയുടെ അന്തകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകൻ സുജിത് വി ഗോപാലൻ ആകാശവാണിയോട്.
1: നാം അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയുന്നത്. കാലക്രമേണ അത് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറുന്നു. അവ നദികളിലും തടാകങ്ങളിലും കടലിലും എത്തുന്നു. മത്സ്യങ്ങളും മറ്റ് ജലജീവികളും അവ ഭക്ഷിക്കുന്നു. ഒടുവിൽ അതേ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ, കുടിവെള്ളത്തിലൂടെ വീണ്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ച് എത്തുന്നു. അതുപോലെ തന്നെയാണ് നാം നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന അധിനിവേശ സസ്യങ്ങളും ജീവജാലങ്ങളുടെയും കാര്യം. തുടക്കത്തിൽ അവ ദോഷകരമല്ലാന്ന് തോന്നിയേക്കാം. എന്നാൽ പിന്നീട് അവ വനത്തിലേക്ക് വ്യാപിച്ച് തദ്ദേശ സസ്യങ്ങളെ, ജീവജാലങ്ങളെ ഇല്ലാതാക്കുവാൻ തുടങ്ങും. ഇതോടെ വന്യജീവികൾക്ക് സ്വാഭാവിക ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നഷ്ടമാകുകയും ഭക്ഷണം തേടി കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും എത്തേണ്ട സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഇന്ന് കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും ആവാസ വ്യവസ്ഥകളുടെ നാശത്തിന്റെയും പ്രത്യാഘാതങ്ങൾ നാം നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ക്രമം തെറ്റേ വരുന്ന മഴ, അതിശക്തമായ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലുകൾ, നീണ്ടു നിൽക്കുന്ന വരൾച്ച, ഉയർന്ന താപനില നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കും. എന്നിട്ടും വനങ്ങളും തണ്ണീർത്തടങ്ങളും കയ്യേറുന്നതും ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കുന്നതും മരങ്ങൾ വെട്ടിമാറ്റുന്നതും നാം തുടരുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ജൈവ വൈവിധ്യ നഷ്ടമുണ്ടാക്കും, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും ചെയ്യും. പ്രകൃതി സംരക്ഷണം ഒരു ആഗോള ചിന്തയാണ്. എന്നാൽ അതിന്റെ തുടക്കം നമ്മുടെ വീടുകളിൽ നിന്നാകാം. ആഗോളമായി ചിന്തിക്കാം, പ്രാദേശികമായി പ്രവർത്തിക്കാം. പ്രകൃതി സംരക്ഷണം എന്നത് കൺസർവേഷൻ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമുക്ക് നഷ്ടപ്പെട്ട പ്രകൃതിയെ ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കേണ്ട സമയമാണിത്. ഇത്രയും കാലം പ്രകൃതി നമ്മെ സംരക്ഷിച്ചു. ഇനി പ്രകൃതിക്ക് നഷ്ടപ്പെട്ട സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും പ്രകൃതിയെ പുനർജീവിപ്പിക്കുകയും ചെയ്യേണ്ട നമ്മൾ ഉത്തരവാദിത്തമാണ്. കാരണം നാം പ്രകൃതിയോട് ചെയ്യുന്നതെല്ലാം ഒടുവിൽ തിരികെ നമ്മളിലേക്ക് തന്നെ എത്തും.
0: കാടുകൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. കാർഷിക ആവശ്യങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി വനങ്ങൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കപ്പെടുന്നത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ തകർക്കുകയും മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യുന്നു. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും ഗാർഹിക മാലിന്യങ്ങളും പുഴകളിലേക്കും തടാകങ്ങളിലേക്കും തള്ളുന്നത് ശുദ്ധജല സ്രോതസ്സുകളെ ഇല്ലാതാക്കുകയും വലിയ തോതിലുള്ള ജലക്ഷാമത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ ഈ വെല്ലുവിളികൾ നേരിടുമ്പോൾ കേരളത്തിന്റെ പരിസ്ഥിതിയും സമാനമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം കേരളത്തിന്റെ നിലനിൽപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ കയ്യേറിയതിന്റെ ഫലമായാണ് വയനാട് ദുരന്തമുൾപ്പെടെ സമീപകാലത്ത് കേരളത്തിലുണ്ടായ വലിയ പ്രകൃതി ദുരന്തങ്ങൾ. കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതും വയലുകൾ നികത്തുന്നതും പുഴകളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നമ്മുടെ നാടിനെ വലിയ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്നു. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥകൾ മനുഷ്യൻ കയ്യേറുമ്പോഴാണ് വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത്. പ്രകൃതിയിലെ ജൈവ വൈവിധ്യം നിലനിർത്താൻ വന്യജീവികളുടെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയെ എങ്ങനെ വീണ്ടെടുക്കാം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വലിയൊരു മാതൃക കേരളത്തിലുണ്ട്. അതാണ് പത്മശ്രീ ദേവകിയമ്മ. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവകിയമ്മ വനത്തിൽ 3000-ത്തിലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും പരിപാലിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ അസാധാരണ സംഭാവനകൾക്ക് ദേവകിയമ്മയ്ക്ക് രാജ്യം 2026 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ദേവകിയമ്മയുടെ വാക്കുകളിലേക്ക്.
2: ഇത് ഒണാട്ടയുടെ പ്രദേശത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ മുഴുവൻ നെൽകൃഷിയായിരുന്നു.

0: ഏഴാങ്ങളമാർക്ക് ഒരു കൊച്ചുമകളായിരുന്നു. അപ്പോൾ ഒരു വൻപിച്ച നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുരാതന കുടുംബമാണെന്ന് പറയുന്നത്. ഇതിൻ്റെ പഴക്കം പറയാനൊക്കെ പറ്റില്ല. അങ്ങനെ ആക്സിഡൻറ്റ് വന്നു, നെൽകൃഷി തനിയേ നിന്നു. അപ്പോൾ ഈ കളങ്ങളെന്നാണ് പറയുന്നത്, ഇവിടെ കച്ചി പിരിക്കാൻ വെക്കുക, അതെല്ലാം വെറുതെ ഒഴിഞ്ഞു കിടന്നു. ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ കിടപ്പിലും ഇരിപ്പിലും ഒക്കെ ആയിട്ടിരുന്നു. നമ്മളൊന്ന് വെച്ച് വെള്ളം കോരി അതിനൊരു നാമ്പ് വരിക പൂ വരിക ഒക്കെ നമുക്കെല്ലാം സന്തോഷമല്ലേ. അങ്ങനെ കൈ നട്ട് നനച്ച് വനം ഒന്നും ആകണമെന്ന് ഉദ്ദേശിച്ചില്ല, പ്രസക്തിയൊന്നും കിട്ടണമെന്ന് ഉദ്ദേശിച്ചില്ല. കൈ നട്ട് നനച്ച് ഒരു വനമായത്. അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്ട് വനമില്ലാത്ത ഡിസ്ട്രിക്റ്റാണ്. അതിന് കൈ നട്ട് നനച്ച് വളർത്തിയ ഒരു വനം ഉണ്ടായി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ സന്തോഷത്തിനും വേണ്ടി നമ്മളെല്ലാം മാതാവായ ഭൂമിദേവിയെ നോവിക്കാതെ സേവിച്ചു. അതിൻ്റെ ഫലം അമ്മ തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു.
1: പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഊർജ്ജ ഉൽപ്പാദന മേഖലയിൽ കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവ ഉപയോഗിക്കണം. കൃഷിയിൽ രാസവളങ്ങളും മാരകമായ കീടനാശിനികളും ഒഴിവാക്കി ജൈവ കൃഷിയും പ്രകൃതിദത്ത വളങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ തള്ളുന്നതിന് പകരം ഉറവിട മാലിന്യ സംസ്കരണവും പുനരുപയോഗവും ശീലമാക്കണം. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് പുഴകളെ വീണ്ടെടുക്കുന്നതിന് ശക്തമായ പ്രവർത്തനം ആവശ്യമാണ്. ഗതാഗത രംഗത്ത് ഇലക്ട്രിക് വാഹനങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതി സംരക്ഷണം എന്റെ കടമയാണ് എന്ന ബോധം ഓരോ വ്യക്തിയിലും ഉണ്ടാകണം. വലിയ മാറ്റങ്ങൾ എപ്പോഴും ചെറിയ ചുവടുവയ്പുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതിനായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ 3R തത്വം അഥവാ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവ പാലിക്കണം. പ്ലാസ്റ്റിക് ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയാണ് ആദ്യപടി. വസ്തുക്കൾ എറിഞ്ഞു കളയുന്നതിന് മുൻപ് തുണിസഞ്ചികൾ പോലെ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. പുനരുപയോഗിക്കാൻ കഴിയുന്ന പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് എന്നിവ കൃത്യമായി റീസൈക്ലിംഗിനായി നൽകണം. പല്ല് തേക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ടാപ്പ് തുറന്നിടാതിരിക്കാനും മഴവെള്ള സംഭരണം വഴി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റുകളും ഫാനുകളും അണച്ച് വൈദ്യുതി ലാഭിക്കാം. വീട്ടുപറമ്പിലും പൊതുസ്ഥലങ്ങളിലും പ്രാദേശികമായ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നത് പക്ഷികൾക്കും പ്രാണികൾക്കും തണലൊരുക്കാൻ സഹായിക്കും. ഭൂമി ഓരോ മനുഷ്യന്റെയും ആവശ്യത്തിനുള്ളത് നൽകുന്നുണ്ട്. എന്നാൽ ആർത്തിക്കുള്ളതല്ല എന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ എക്കാലവും ഓർത്തുവെക്കേണ്ടതാണ്. പ്രകൃതി വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്കുകൾ. പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വന്തം നാശത്തിലേക്കുള്ള പാതയിലാണ്. വരും തലമുറയ്ക്ക് ശുദ്ധമായ വായുവും വെള്ളവും പച്ചപ്പും നിറഞ്ഞ ഒരു ഭൂമി നൽകി കടന്നുപോകാൻ നമുക്ക് സാധിക്കണം. ഈ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കാടുകളെ കാക്കാനും പുഴകളെ വീണ്ടെടുക്കാനും ജീവന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാനും. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം ഹരിഷ്ണ MU.
2: ആകാശവാണി തൃശൂർ, സമയം 11 മണി കഴിഞ്ഞ് 14:07. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.